നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

തിരുവോണം. ഐതിഹ്യങ്ങളുടെ കലവറ തുറന്നാൽ പ്രതീക്ഷകളുടെ പൂക്കളുമായി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുമായി നമ്മളിലേക്ക് തിരുവോണം എന്ന പൊന്നോണം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള പകലുകളും രണ്ട് മൂന്ന് ദിനരാത്രങ്ങളും സന്തോഷത്തിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്, ഒത്തുചേരലിൻ്റെതാണ്. ഒന്നായി നിൽക്കുന്നതാണ് ഓണം, നന്മയെക്കുറിച്ച് ഓർക്കുന്നതാണ് ഓണം, ചിലതൊക്കെ പങ്കുവെക്കുന്നതാണ് ഓണം. ചിലതൊക്കെ ഓർത്തെടുക്കുന്നതും ചിലതൊക്കെ മറക്കുന്നതും ഓണത്തിൻ്റെ ഭാവം തന്നെയാണ്. എല്ലാ ആഘോഷങ്ങൾക്കും പ്രകൃതിപരവും വ്യക്തിപരവും സാമൂഹികവുമായ വല്ലാത്തൊരു സന്ദേശങ്ങളുണ്ട്. ഓണം സമ്പൽ സമൃദ്ധിയുടെ നിമിഷങ്ങളെ നാം ആസ്വദിക്കുമ്പോൾ ആ സമ്പൽ സമൃദ്ധി നമുക്ക് നൽകുന്ന പ്രകൃതിയെ നാം ഓർക്കേണ്ടതുണ്ട്. തൂഷനിലയുടെ മുമ്പിൽ ഈ മണ്ണിൽ വിളയുന്ന മനോഹര വസ്തുക്കൾ നിറച്ച് സദ്യ ഉണ്ണുമ്പോൾ കഴിച്ചു തുടങ്ങുന്ന രുചിയേക്കാൾ മുമ്പേ പ്രാർത്ഥനാപൂർവം അത് നൽകുന്ന മണ്ണിനെയും ആ മണ്ണിൽ വിളയിച്ചെടുക്കുന്ന കർഷകന്റെ അധ്വാനത്തെയും ഈ ഓണം നമുക്ക് നൽകുന്ന നല്ല ഓർമ്മകളാണ്. വ്യക്തിപരമായ സന്തോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളെയും പോലെ ഓണത്തിനും പ്രധാനമാണ്. ഇഷ്ടപ്പെട്ടവരെയൊക്കെ കാണാൻ, ഇഷ്ടപ്പെട്ടതൊക്കെ പറയാൻ, ഒരിക്കലും അവസാനിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ആ നിമിഷങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുക. ആ നിമിഷങ്ങളിൽ പ്രായ വർണ്ണ വർഗ സാമ്പത്തികാന്തരങ്ങൾക്കപ്പുറത്ത് സന്തോഷത്തിന്റെ പൂമ്പാറ്റകളായി അതിലിങ്ങനെ അലിഞ്ഞലിഞ്ഞു ചേരാൻ, അത് ഓണത്തിന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഓർമ്മകളുടെ മനോഹരമായ പെട്ടികൾക്കുള്ളിൽ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ സമ്മാനങ്ങളെപ്പോലെ, ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർത്ത മഞ്ചാടിമണികൾ പോലെ ചേർത്ത് വെക്കുന്ന ചില ഓർമ്മകൾ ഓണത്തിന് നിങ്ങൾക്കുണ്ടാകും. അത് ഇഷ്ടങ്ങളാകാം, നഷ്ടങ്ങളാകാം, സ്വപ്നങ്ങളാകാം, അങ്ങനെ പലതും പലതും. അതെല്ലാം നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. എല്ലാം പറയുമ്പോഴും ആരോടും പറയാതെ ചിലതൊക്കെ ഹൃദയത്തിനുള്ളിൽ ഒളിച്ചു വെക്കുന്നില്ലേ, അതും ഓണത്തിൻ്റെ സന്തോഷങ്ങളിൽ പെട്ടത് തന്നെയാണ്. പിന്നെ സാമൂഹിക സന്ദേശങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും പ്രസക്തമാണ്. പിണക്കത്തിൽ കഴിയുന്നവരെ ചേർത്ത് വെക്കുക, പോയി കാണുക, അവരോടൊപ്പം ഓണസദ്യ ഉണ്ണുക, കഴിയുമെങ്കിൽ ഒരു ഉരുള അവർക്ക് വാരിക്കൊടുക്കുക, ഇതൊക്കെ ഇല്ലാതെ എന്തോണമാണ്. നാം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുമ്പോഴും ഇരകളായി തീർന്ന മനുഷ്യരുണ്ട്. രോഗത്തിന്റെ പിടിയിലമർന്ന് ആ സന്തോഷ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. ജീവിത സാഹചര്യമാകെ ദുരന്തത്തിലായി ഓണം വെറും വാർത്തകളിലും ചുറ്റുപാടുകളിലും മാത്രം കണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ടെന്നുള്ളതും മറന്നുകൂടാ. ഇത്തരം സമ്മിശ്ര വികാരങ്ങളുടെ ആകത്തുകയാണ് ഓണം. സമയമെടുക്കുന്നില്ല ആഘോഷിക്കാനുള്ള ധൃതിക്കിടയിൽ, അത് ശരിയുമല്ല. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശബ്ദത്തോടൊപ്പം സഞ്ചരിക്കുന്ന, നന്മയോട് ചേർന്ന് നിൽക്കുന്ന, മകനായും സഹോദരനായും സുഹൃത്തായും ഒക്കെയൊക്കെ നിങ്ങളുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന ഞാൻ അനിൽ മുഹമ്മദ് നിങ്ങളുടെ മനോഹരമായ ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലൊരംഗമായി നേരുന്നു ഹൃദ്യമായ തിരുവോണാശംസകൾ.

0: രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർ തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങിയ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
0: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. മൂന്ന് പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ടുനിന്ന് എ സി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഉത്തരകേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകൾതോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലുമെത്തി ഐശ്വര്യം നൽകുന്നതെന്നാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിലെ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമായാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളിയേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളിലെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 വർഷത്തോളമായി ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
0: പ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53-ാമത് പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിതരീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ 3-ാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. 2 wicketന് 8 റൺസ് എന്ന നിലയിൽ ഇന്നലെ രാവിലെ 1 ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 wicket നഷ്ടത്തിൽ 181 റൺസെടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ടി ഒ മോഹനൻ എംഎൽഎ ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്ട്റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7

0: ചേട്ടാ, നമ്മുടെ വിശാലാക്ഷൻ നേതാവിനെ പാർട്ടിക്കാർക്ക് അത്ര ഇഷ്ടമല്ലല്ലയോ?
1: അത് പണ്ടേ ഇഷ്ടമല്ലല്ലോ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം വന്നേ?
0: അയാളുടെ പാർട്ടിയിൽപ്പെട്ട രണ്ടു പേര് ഇവിടെ ചായ കുടിക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് വിശാലാക്ഷൻ ഇതുവഴിയെ പോയപ്പം അവർ രണ്ടുപേരും കൂടെ നേതാവിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു.
1: പക്ഷെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്, അതിനെല്ലാം കാശും മേടിച്ചിട്ടുണ്ട്.
0: ആ വിഷയം തന്നെ അവരിവിടിരുന്ന് പറഞ്ഞത്.
1: പക്ഷേ പാർട്ടിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇറങ്ങുമ്പോ 10 പൈസ വിശാലാക്ഷം കൊടുക്കത്തില്ല. അങ്ങോട്ട് മേടിച്ചെടുക്കാൻ പല അടവുകൾ ഇറക്കുകയും ചെയ്യും. കൊറേ നാൾ മേപ്പടിയാൻ സുഖമില്ല കിടന്നപ്പോ അടുത്ത കാര്യം അറിഞ്ഞായിരുന്നു?
0: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
1: ആ വിശാലാക്ഷൻ സുഖമില്ല കിടന്ന കാലത്ത് പലരും അയാളെ കാണാൻ ചെന്നായിരുന്നു. ചെന്നവനോടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് വളച്ചു കെട്ടി അങ്ങ് പറഞ്ഞു.
0: പാർട്ടിക്കാരെല്ലാരോട് എന്തെങ്കിലും പിരിച്ചു കൊടുക്കുന്നെങ്കിൽ കൊടുക്കോട്ടെന്ന് വിചാരിച്ചായിരിക്കും.
1: അതെ, അങ്ങനെ തളയ്ക്കല കോപം കാണാൻ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. നാട്ടിലിറങ്ങി പിരിക്കാമെന്ന് കോപം പറഞ്ഞപ്പോ അത് വേണ്ട, ഗൂഗിൾ പേ നടത്തിയാ മതി എന്നായിരുന്നു വിശാലാക്ഷം പറഞ്ഞത്.
0: ആള് മോശക്കാരനല്ലല്ലോ, കാശ് കിട്ടുകയും ചെയ്യും, കിട്ടിയ തുക എത്ര ഉണ്ടെന്ന് ആരും അറിയത്തില്ല.
1: ഇമാതിരി വളഞ്ഞ പണിയൊക്കെ ഉണ്ടായത് കൊണ്ടാ പഞ്ചായത്ത് ഇലക്ഷന് 8 നിലയിലാശാൻ അങ്ങ് പൊട്ടിയത്.
0: പിന്നെ ഒരു വലിയ കഴിവ് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് പ്രസംഗിക്കും. എന്നാൽ അതിന് മാത്രം വിദ്യാഭ്യാസവും ഇല്ല.
1: വാചകവടിയും വശീകരിക്കാനുള്ള കഴിവും കൊണ്ടാ വിശാലാക്ഷം കയറി വന്നത്. പഞ്ചായത്ത് തോറ്റെങ്കിലും ഉണ്ടല്ലോ, ഒരു ചെമ്മട് കാശായാലും ഒപ്പിച്ചെടുത്തു. താനിന്നലെ മമ്മട്ടിയും കുന്താലിയൊക്കെ ആയിട്ട് പോണത് കണ്ടല്ലോ. എവിടെ അറിഞ്ഞാ പണി?
0: വീടിന്റെ അകത്ത് പന്നിയത്ത് കിടന്നോ അതോ പട്ടിയത്ത് കിടന്നോ?
2: അമ്മാവി, വീടിന്റെ തെക്കേ പറമ്പ് കൊറേ നാളായിട്ട് ഒന്നും കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുമല്ലായിരുന്നോ? അവിടെ എന്തേലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കാന്ന് വിചാരിച്ച്.
1: കുഴിച്ചു വെക്കാനുള്ള ചേമ്പും ചേനൊക്കെ കിട്ടിയോ?
2: അതൊന്നും അല്ല കുഴിച്ചു വെക്കുന്നത്, സത്യത്തിൽ ഇതൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാ.
0: വാശി തീർക്കാൻ കൃഷിയോ?
2: എന്റെ അയലത്ത് താമസിക്കുന്ന തോമസ് അച്ചായനെ നിങ്ങൾക്ക് അറിയാലോ.
1: അവനെ അറിയാം, അവന്റെ അപ്പച്ചനെ അറിയാം, അപ്പച്ചന്റെ അപ്പച്ചനെ അറിയാം.
2: തോമാച്ചൻ വിവിധ തരത്തിലുള്ള വാഴവിത്തുകള് കൃഷി ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ.
1: അറിഞ്ഞ്? നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിവിധ തരത്തിലുള്ള വാഴകളാണ് അവൻ കൃഷി ചെയ്യുന്നത്.
2: ഞാൻ അവനോട് ചെന്ന് 3-4 വാഴയുടെ വിത്ത് ചോദിച്ചായിരുന്നു. എന്തിനമ്മാവി ചിരിക്കുന്നത്?
0: ചിരിച്ചു പോയതാ പൊടിയാ.
2: 2 തവണ ചോദിച്ചു, ചോദിക്കുമ്പോഴൊക്കെ തരാൻ തരാ എന്ന് പറഞ്ഞതല്ലാതെ തന്നിട്ടില്ല. ഇനി ചോദിക്കാൻ പോകണ്ടെന്ന് എന്റെ വീട്ടുകാരിയും പറഞ്ഞു.
1: താനായിട്ടല്ലയോ അവനോട് ചോദിക്കാൻ പോയത്? ഒരു തുരുമ്പ് അവന്റെ വീട്ടിന് ആർക്കെങ്കിലും കൊടുക്കോ?
2: കഴിഞ്ഞ ആഴ്ച ഞാൻ കൊട്ടാരക്കര എന്റെ മോടെ വീട്ടിൽ പോയപ്പോ വിവിധ ഇനം വാഴവിത്തുകൾ വിൽക്കപ്പെടും എന്ന ബോർഡ് വെച്ചിരിക്കുന്ന കണ്ട്. ഞാൻ അവിടെ കേറി അമ്മാവാ. തോമച്ചായന്റെ വീട്ടിലിരിക്കുന്ന തരം വിത്തുകളാ അവിടെയൊക്കെ ഇരിക്കുന്നത്.
0: എന്നിട്ട് മേടിച്ചോ?
2: ഞാൻ അവിടെ ചെന്ന് മരുമോനെ വിളിച്ച് അവൻ വണ്ടിയായിട്ട് വന്ന് വാഴവിത്തുകളൊക്കെ കാറ് കയറ്റി വീട്ടിൽ കൊണ്ട് തന്നു.
0: പൊടിമോന്റെ ആ പ്രയാസം ഒന്നും മാറിയല്ലോ.
2: ഇനി അമ്മാവി രസം, വാഴവിത്ത് കച്ചവടക്കാരനും ഞാനും തമ്മിൽ ഏറെ നേരം സംസാരിച്ച് വാഴ നടുന്നതിന്റെ പ്രത്യേകതയും ഓരോ സമയത്ത് ചെയ്യേണ്ട വളത്തെ പറ്റിയൊക്കെ അയാള് വിശദമായിട്ട് പറഞ്ഞു തന്നു.
1: അയാളുടെ ഫോൺ നമ്പറും കൂടെ വാങ്ങിച്ചു വെക്കാൻ ഞാൻ എന്താ
2: വാങ്ങിച്ച്. സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ച് നിങ്ങൾ ഈ വാഴവിത്തുകളൊക്കെ എവിടുന്നാ വാങ്ങുന്നതെന്ന്.
1: അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യമാ.
2: ദൈവമായിട്ട് ചോദിച്ചതാ അമ്മാവാ. അന്നേരവാ ഞാൻ അറിയുന്നത് തോമാച്ചായൻ എന്നൊരാളുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നേന്ന്. അയാള് വൈകുന്നേരം ആകുമ്പോ ഇളക്കി വെച്ചിട്ട് വിളിക്കും, രാത്രി ആകുമ്പോ ചെന്ന് എടുക്കണമെന്ന്
1: പറയും. എന്നാ പിന്നെന്താടാ നിനക്ക് തരാഞ്ഞത്?
0: അയലത്തുകാരനോട് കാശ് മേടിക്കാൻ പോവും.
2: അത് മാത്രമല്ല അമ്മാവി, ഞാൻ ഈ കൃഷി തുടങ്ങിയ അയാളുടെ ബിസിനസിന് കോട്ടം തട്ടിയോളെ ഒന്ന് ചിന്തിച്ചു വേണം.
0: അതാ അതിന്റെ പ്രധാന കാര്യം.
1: ഏതായാലും താൻ കൃഷി ഭംഗിയായിട്ടങ്ങ് ചെയ്. ഇനി തന്റെ വാഴത്തോട്ടം കാണുമ്പോ തോമസ് ചോദിക്കും വിത്ത് എവിടുന്നാ സംഘടിപ്പിച്ചെന്ന്.
0: അമേരിക്കന്നെ ട്രംപ് പാഴ്സൽ അയച്ചതാണെന്ന് അങ്ങ് പറയണം. ഉണ്ട് മുഷിഞ്ഞവനോട് ഉരുളയും, കണ്ടു മുഷിഞ്ഞവനോട് പണവും എന്നാ പ്രമാണം.

0: യെസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന കാത്തിരുന്ന നമ്മുടെ പൊന്നോണം ഇങ്ങ് വന്നെത്തി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും TN Radio 91.2 ഹൃദയം നിറഞ്ഞ
1: തിരുവോണാശംസകൾ.
0: ഓക്കെ, പതിവില്ലാതെ നമ്മൾ ചില സമയത്ത് മഴ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ചില സമയത്ത് വിളിക്കാതെ വരുന്ന അതിഥികളോട് നമുക്കൊരു വല്ലാത്ത സങ്കടമല്ലേ. ഇന്ന് ഈ മഴച്ചറക്കിന് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ മഴ വിചാരിച്ച് കാണും. നമുക്ക് ഇങ്ങനെ ചെയ്യാലോ, മഴ വിചാരിച്ച് കാണും, എന്തായാലും നിങ്ങൾ ഒരുങ്ങുമല്ലേ, ഇത്രയും സദ്യയൊക്കെ ഉണ്ടാക്കുമല്ലേ, ഞാനും ഒന്ന് വന്ന് കണ്ടിട്ട്
1: പോയിക്കോളാം.
0: ഓക്കെ, അങ്ങനെ Radio 91.2 പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓരോ ഓണക്കാലവും നമുക്ക് കിട്ടുന്ന ഏറ്റവും പരസ്പരം സ്നേഹിക്കാനും ഒന്നായിട്ടിരിക്കാനും ഒക്കെ നമുക്കായിട്ട് കിട്ടുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വർഷത്തെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ കൂട്ടിവെച്ച പൈസയൊക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ട് കിട്ടുന്ന ഈ ദിനം, മാവേലി മനൻ എന്ന് പറയുന്ന എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആ ഒരു രാജാവ് നമുക്ക് ചുറ്റും നമ്മുടെ മൈക്കിന് പിന്നിലുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് മക്കളെ നിങ്ങൾ എന്നെ പറ്റി പറയുന്നത്? അപ്പോ ഇന്ന് ഓണാട്ടുകര പാസഞ്ചറിൽ, ഓണാട്ടുകര പാസഞ്ചറിൽ തന്നെ ഒരു ഓണമുണ്ടല്ലേ,
1: ഓണാട്ടുകരയ്ക്ക് തന്നെ ഒരു ഓണമുണ്ട്.
0: അതെ അതെ അതെ, ഓണവുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ ഓണാട്ടുകര. അപ്പോ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും Radio 91.2 ഇങ്ങനെ കാതോരം അങ്ങനെ ചേർത്ത് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ഇന്ന് രണ്ടുപേരും കുട്ടപ്പികളായിട്ട് വന്നിട്ടുണ്ട് ഈ ഓണക്കാലം നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ. അടുക്കളയിൽ രാവിലെ പലഹാരങ്ങളൊക്കെ വെക്കുന്ന ഒരു തിരക്കിലാണ് അല്ലെ, അമ്മമാർക്കൊന്നും ഉറക്കമില്ലാത്ത, രണ്ടു ദിവസം കൊണ്ട് ഉറക്കമില്ലാത്തൊരു
1: ദിവസം.
0: രണ്ട് വാചകം അവിടെ പാചകം നടക്കുമ്പോൾ ഇവിടെ വാചകവുമായി
1: അമ്മയനീതി
0: അല്ല, നല്ല എനിക്ക് ഇവിടെ ഒന്ന് വാചകം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെ കഴിഞ്ഞ 10 കൊല്ലങ്ങളായി ഇങ്ങനെ ഓണാട്ടുകരയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റിന്റെ ഓണം, എനിക്ക് മാത്രമല്ല.
1: അതെ അതെ, ഓക്കെ, അതൊരു സുഖമാണ്.
0: അതൊരു സുഖമാണ്, കഴിക്കുന്ന
1: സമയമാകുമ്പോഴത്തേനും.
0: അതുകൊണ്ട് മാത്രമല്ല, അത്തപ്പൂക്കളൊക്കെ രാവിലെ തന്നെ ഇട്ടു. അപ്പോ ഇന്ന് നിങ്ങളുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ സഞ്ചരിക്കാം. കൂടെയുള്ളത് RJ സ്വാതി,
1: RJ സുമയ.
0: അപ്പോ ഈ ഓണക്കാലം നമുക്ക് ആഘോഷിക്കാം, ചെറിയ ചെറിയ മഴത്തുള്ളികളൊക്കെ നമുക്ക് നിസ്സാരം. എങ്ങനെ
1: നിസ്സാരം?
0: ഓക്കെ, സ്റ്റേറ്റ് 91.2 റേഡിയോ.

0: പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
13: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
14: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
15: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
16: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
14: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
17: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
18: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
19: അതെങ്ങനെ?
18: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിംഗ് ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
2: കണക്ട് ആയോ?
3: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയ സീറോസ് കാറുകളും സ്വർണ നാണയങ്ങളും അടക്കം ബമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
19: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
20: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
21: ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികളിലെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി 53rd പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലെ 30,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതി വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25th പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാവ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $200 ബില്യൺ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
22: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
21: എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നൊഴിഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USAയിലേക്ക് പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൽ വാസ്നിക് അധ്യക്ഷനായ സമിതി 6 തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137rd പതിപ്പ് ഈ മാസം 30th. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൌജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
21: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതിമത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: മലയാളമാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. പഞ്ഞകർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വ സുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലമെന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൌരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
21: എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. 2-ാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബണ്ഡാരയും ധിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിലെ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. വഴിതെറ്റി മഴ വന്നു, പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ ഓണാട്ടുകര പാസഞ്ചറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും അടുക്കളയിലാണെങ്കിലും തിരക്കിലാണെങ്കിലും രാവിലെ അമ്പലത്തിലോട്ട് കുറച്ച് പേരോടും, അത്തപ്പൂക്കളത്തിന് തിരക്കിലായിരിക്കും, എന്താണെങ്കിലും എന്തുവാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
1: സമയത്തിന് അത്തപ്പൂക്കളം സെറ്റ് ചെയ്യുന്ന പോലെ അല്ലേ നമ്മളെ പോലെ?
0: അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടോ? നന്നായിട്ട് ഡിസൈൻ ഒക്കെ
1: ചെയ്യൂ. ആ ഒരു ഏരിയയിലോട്ടേ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല, വരയ്ക്കാനൊക്കെ കുറച്ച്
0: പുറകിലോട്ടാണ്. പക്ഷെ വെക്കും, അത്തപ്പൂക്കളം സെറ്റ് ചെയ്യും,
1: സെറ്റ് ചെയ്ത്
0: വെക്കും. ഞങ്ങൾക്ക് എന്ത് പാടുന്നു, കുറച്ച് പൂക്കൾ എടുത്തൊക്കെ വെച്ച് വെച്ച് വെച്ച്. പക്ഷേ നന്നായിട്ട് ഈ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് ഇങ്ങനെ ഓരോ റൗണ്ട് സ്കെയില് അല്ലെ, റൗണ്ട് സ്കെയില് വെച്ച് അല്ല, റൗണ്ട് ഒക്കെ വരച്ച് അങ്ങനെ അത്തപ്പൂക്കളം ഇടുന്ന ആളുകളുണ്ട്. അപ്പോ ഈ ഓണക്കാലം എൻ്റെ 91.2 കൂടെ ആഘോഷിക്കാം. ഇന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ നിങ്ങൾക്കായിട്ട് ഒരുങ്ങിങ്ങനെ റെഡിയായിട്ട് നിൽക്കണം. പച്ചമണ്ണിന്റെ ഗന്ധമുള്ള നല്ല നല്ല നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ആദിശാസ്താംകോട്ട ടീമൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓണക്കാലം സംഗീതത്തിന്റെ കൂടി
1: ഓഫ് പ്രോഗ്രാമുമായിട്ടാണ് വരുന്നത്.
0: അതെ അതെ, തീർച്ചയായിട്ടും കൊട്ടക്കണക്കിന് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ.
1: അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ ആരും ഉറങ്ങിയതും
0: ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ലാസ്റ്റ് ഉത്സാഹം, ആരും ഇവിടെ ഒന്നും പോകാതെ ഇവിടെ തന്നെ കുറെ കാലങ്ങൾക്ക് മുൻപ് അടിയോടടി, കാരണം പ്രോഗ്രാം അങ്ങ് തീർക്കാനുള്ള ഒരു ഒരു ഇത്. ഇപ്പൊ കുറച്ചുകൂടി ബുദ്ധി വെച്ചിട്ടുണ്ട് അതൊക്കെ, കുറച്ചുകൂടി നേരത്തെ കുറച്ചുകൂടി ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഉത്രാടപ്പാച്ചില് കഴിഞ്ഞ ഇന്നലെ ഒരു മൂന്ന് മണിക്കൂറിന് മേളില് ഞങ്ങളിങ്ങനെ പക്കാ ലൈവ് എടുക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഓണത്തിന്റെ ഒരു മാധുര്യം, കാത്തിരുന്ന ഓണം എത്തിപ്പോയല്ലോ, എനിക്ക് പെട്ടെന്ന് ഓണം വന്നോന്നൊരു സംശയം തോന്നുന്നു.
1: എനിക്കും നോർമലി മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്. എട്ടാം മാസം എന്ന് പറയുന്നത് ഇതാ കഴിയാറായി. ഞാൻ എപ്പോഴും ഓണാട്ടുകര പാസഞ്ചർ എടുക്കുമ്പോ പറയാറുള്ളതാ, ഇന്ന് ഒന്നാം തീയതിയാണ്, ഇന്ന് രണ്ടാം തീയതിയാണ്, ഇന്ന് മൂന്നാം തീയതിയാണ്, അവസാനം 28, 29, 30 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ട 9-ാം മാസത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ
0: എന്താണെങ്കിലും നമുക്ക് കുറെ കൂടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് നമ്മളെ സ്നേഹിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നു. അപ്പൊ ഈ ഒരു ഓണക്കാലം ഒരുപാട് ഓർമ്മകളുടെ കൂടി ആഘോഷമാണ്. രാവിലെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കി, ചില ആളുകൾ ഇന്നത്തെ ദിവസം വേറെ എങ്ങും പോകില്ല, സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും. ചിലര് ഉച്ചയ്ക്ക് തൂണ് കഴിഞ്ഞ് പെട്ടിയും പാട്ട് ചെയ്ത് വെട്ടിയും കിടക്കയൊക്കെ ആയിട്ട്
1: കുടുംബ വീട്ടിലോട്ട്
0: പോകും. പിന്നീട് ഒറ്റ ദിവസത്തെ മാത്രം ലീവ്. പണ്ടൊക്കെ എത്ര ലീവ്, പഠിക്കുന്ന സമയത്ത് വേറെ ഒന്നും നോക്കണ്ടല്ലോ, എത്ര വേണേലും ലീവ് എടുക്കാം, എത്ര വേണമെങ്കിലും ആഘോഷങ്ങൾക്കായിട്ട് പോകാം. ഓണക്കാലം എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷത്തിന് തന്നെയാണ്. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണ് നോക്കാം.
2: ഗുഡ് മോർണിംഗ്.
0: എന്തോ എല്ലാവർക്കും ഹാപ്പി ഓണം. സുമയുണ്ട്
1: കൂടെ, ഞാൻ സുമയാണുള്ളത്. പറഞ്ഞോളൂ അമ്മ, എന്തായി രാവിലെ?
2: രാവിലെ പരിപാടികൾ നടക്കുന്നു, മഴയും പെയ്യുന്നു, അതൊക്കെ ഒരു വശത്തോട് അങ്ങ് പോട്ടെ.
0: മഴ ഇന്ന് മൈൻഡ് ചെയ്യരുത്, അവൻ നമ്മളെ ശല്യപ്പെടുത്താൻ വന്നേ. എന്നാലും നമുക്ക് ഓക്കെ ഇന്ന് വന്നതല്ലേ,
2: നമ്മള് കുടിവെള്ളത്തിന് കാത്തിരുന്ന ഒരു
0: അത്തപ്പൂക്കളൊക്കെ ഇട്ടോ?
2: ഞാൻ
0: അത്തപ്പൂ ഇട്ടില്ല. അത്തപ്പൂ ഇന്ന് 9 മണിവരെ സമയമുണ്ട്. അത്തപ്പൂ ഇട്ടിട്ട് ഫോട്ടോ എടുത്താൽ ആണോ?
2: വിളിപ്പിന്റെ എല്ലാ കടമകളും ചെയ്ത് അപ്പം നമ്മുടെ പൊന്നോണം തിരുവോണത്തിന്റെ പൂക്കൾ ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളെങ്കിലും പൂ നമ്മുടെ വിളക്കിന്റെ മുമ്പെല്ലാം അലങ്കരിച്ച്.
0: നമ്മുടെ വീട്ടിൽ പൂക്കളൊക്കെ ഇപ്പോണ്ടോ അമ്മേ?
2: പൂക്കൾ ഞാനിപ്പോ താമസമായിരുന്നേ ഉള്ള മോടെ, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെറിയ പൂക്കളൊക്കെ
0: ആണ്. ആ ചെറിയ പൂക്കള് കുറച്ച് പൂക്കൾ എടുത്ത് വിളക്കിന്റെ മുന്നിൽ ചെറിയ അത്തപ്പൂക്കളെ ഇട്ടിട്ട്
2: 9 മണി കഴിയുമ്പോൾ പിന്നെ അതൊക്കെ പിച്ച്
0: വെച്ചല്ലേ. ഓക്കെ ഓക്കെ,
2: അപ്പം നമ്മുടെ പൊന്നോണത്തിന്റെ സമ്പത്തിന്റെ സമൃദ്ധിയുടെയും എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ എന്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. എന്റെ ഓണാട്ടുകാര പാസഞ്ചർ നമ്മുടെ കൂട്ടായിട്ടിരുന്ന് കേൾക്കുന്ന എന്റെ ഓണാട്ടുകാര പാസഞ്ചറിനകത്തെ എല്ലാ ആളുകൾക്കും ഓരോരുത്തരുടെ പേരെടുത്ത്
0: പറയട്ടെ.
2: എന്റെ എന്റെ കുടുംബത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്തത് പോകണമെങ്കിലും ഉണ്ടാലും കാണാനും
0: തീർച്ചയായിട്ടും ആരോഗ്യപൂർണ്ണമായിരിക്കട്ടെ അമ്മയുടെ ഓണക്കാലം. ഈ സൗഹൃദങ്ങൾ കൊണ്ടും എപ്പോഴും നമുക്ക് ഈ ആരോഗ്യപൂർണ്ണമാകട്ടെ എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമുണ്ട്. കാരണം ഏറ്റവും വലിയ ഓണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം തന്നെയാണ് അല്ലെ. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യമാണുള്ളത്. അപ്പോ നമുക്ക് ഓണക്കാലം ഓണവിശേഷങ്ങളൊക്കെ അറിയിക്കാനും വിശ്വസൊക്കെ പറയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ
1: 9544 700 9192
0: എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുത്തൻ ഉടുപ്പിട്ട് ഞങ്ങളിങ്ങനെ വന്നിട്ടുണ്ട്, ഓണക്കോടിയൊക്കെ ഇട്ടിട്ട്. ഓണക്കോടി, ഓണം, ഓണത്തിന് ഓണക്കോടി ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ. അപ്പോ നിങ്ങക്ക് അത് അല്ലെങ്കിൽ ഇല്ല ലാസ്റ്റ് എടുക്കുന്ന
1: ഭയങ്കര
0: ഓക്കെ. എന്തായാലും ഈ ഉത്രാട ദിവസത്തിന്റെ ഒരു ഭംഗി, അത് വല്ലാത്ത ഭംഗി തന്നെയാണ്. എന്തൊരു തിരക്കാണ്, എന്ത് തിരക്കാണ് ഇന്ന്. ഏകദേശം ഒരു 10-11 മണി വരെയും ഇതേ തിരക്ക് ഓടും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അമ്മമാർക്കാണെങ്കിൽ ഫുഡ് വെച്ച് ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാനറിയാം. കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിലേ തുടങ്ങിയിട്ടുണ്ട് പാചകം. പിന്നെ നമ്മളെ പോലെ പാചകം അടിക്കുന്നവർ വന്നിരുന്ന് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേനും
1: പോയിരുന്ന് കഴിച്ചാൽ മാത്രം മതിയല്ലോ.
0: അതാണ് വാചകവും പാചകവും തമ്മിൽ
1: കളയിലോട്ട് ചെല്ലുമ്പോ അമ്മ പറയും നിന്റെ വാചകോടിയൊക്കെ.
0: അതെ, ഞാൻ എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഏറ്റവും ഇന്ന് ഒരാളും വിശന്നിരിക്കാനായിട്ട് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മള് വെട്ടിവിരുങ്ങുമ്പോഴും വയറ് നിറച്ച് കഴിക്കുമ്പോഴും ചുറ്റുപാടും നോക്കുക, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓണപ്പാട്ടുകളും ഒക്കെ ആയിട്ട് എൻറേഡിയോ 91.2 നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്.
1: നമസ്കാരം.
3: നമസ്കാരം സാധുമോളെ.
0: എന്തോ നമസ്കാരം, ഓണാശംസകൾ. സുമയ്യ ഉണ്ടോ ചേച്ചി?
3: എന്തോ
0: ചേച്ചി,
3: ഹസ്ബൻഡ് മരിച്ച് 2 വർഷമായില്ല. അതിന്റെ വിഷമത്തിലാണ് മക്കളും.
0: ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മക്കൾക്ക് വേണ്ടിട്ട് ആഘോഷിക്കണം കേട്ടോ. അതാണ് ആ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. മിസ് ചെയ്യും, ശരിയാണ്. നമ്മള് നമുക്ക് മിസ് ചെയ്യും, നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എല്ലാമാണ് എല്ലാം എല്ലാം ആണ് എന്നുള്ളതിന്റെ ഒരു വീണ്ടും ഒരു എന്താ പറയാ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒന്ന് പറഞ്ഞേ ഓണാശംസകൾ, അല്ലെങ്കിൽ ഓണം എനിക്കുണ്ടെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. പക്ഷെ നമുക്കൊന്ന് ഓക്കെ, നമുക്ക് അങ്ങനെയാണ് ചേച്ചി, അങ്ങനെ തന്നെയാണ്. പക്ഷെ മക്കൾക്ക് വേണ്ടി, അവർക്ക് ആകെയുള്ള പ്രതീക്ഷ, നമ്മളെ കാത്തിരിക്കുന്ന മറ്റു രണ്ടുപേരും കൂടി ഉണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം.
3: എല്ലാരും പുറത്തൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓണം ആഘോഷിക്കാൻ. എല്ലാരും ഇന്നലെ എത്തി, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ചോയ്സിനാണ് അവരും. അവിടുന്ന് എനിക്ക് മുന്നാലും എല്ലാം വന്ന് എത്തിയപ്പം നമുക്ക് ഉൾക്കൊണ്ടാണ്, നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ആ ലാസ്റ്റ് ഇല്ല എന്നുള്ളൊരു സങ്കടം. ഞാനിപ്പോ എന്നെ കേറുന്നത്
0: തുടങ്ങണം, നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് ആഘോഷിക്കണം എന്നല്ല, ഞാൻ ആഘോഷിക്കുക എന്നുള്ള മീനിങ് അല്ല ഞാൻ ഇവിടെ പറയുന്നേ. പക്ഷേ ഈ അമ്മയെ കാത്തിരിക്കുന്ന രണ്ട് മക്കൾക്ക് വേണ്ടിട്ട് ഉഷാറായിട്ട് നിൽക്കണം. അച്ഛന്റെ കർത്തവ്യം ചെയ്യേണ്ടത് അമ്മയാണ്. ഓക്കെ, ഹാപ്പി ഓണം, സന്തോഷമായിട്ടൊന്ന് ചിരിച്ചേ.
3: റേഡിയോയുടെ പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലടാ, അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമുണ്ട്. റേഡിയോ മിസ് ചെയ്യുന്നുണ്ട്. അനുസരണം മെനിങ്ങാന്നൊന്ന് വിളിച്ച് കോൾ ചെയ്യാൻ പറ്റിയ റേഡിയോ വന്നപ്പം അവിടെയൊക്കെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്.
0: എല്ലാം നടക്കണമല്ലോ, ജോലിയും എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, ചില നഷ്ടങ്ങൾ നമുക്ക് ആരും ആരെ കൊണ്ടും നികത്താനാവില്ല. പക്ഷേ നമുക്ക് കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: ഞാനേ ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേന് ഇവിടെ ഒരാളെ ഞാൻ ശരിയാക്കും.
2: എല്ലാവർക്കും, അവിടെ ഉള്ള എല്ലാവർക്കും എന്നെ ഹാപ്പി ഓണം പറയണം കേട്ടോ.
0: ഉറപ്പായിട്ടും ഹാപ്പി ഓണം ചേച്ചി. നല്ല എന്തായി പാചകമൊക്കെ? എന്തൊക്കെയായി?
2: ഓ പാചകമൊക്കെ ഇങ്ങനെ നടക്കുന്നോളെ.
0: പാചകം നടക്കട്ടെ. ഞങ്ങളുടെ
1: ഹാപ്പിയുടെ എല്ലാം ശരിയായ
2: എല്ലാം ശരിയായി. ശുഭയായിരിക്കും. ഹാപ്പി ഓണം.
1: ഓ ഹാപ്പി ഓണം.
0: ഞങ്ങൾ രണ്ടുപേരോടിഞ്ഞ് പകുത്തെടുത്തു.
2: ഓണം കഴിയുമ്പോ കൃത്യമായിട്ട് 7 മണിക്ക് തന്നെ ബസ് ഓടിക്കാൻ എത്തിക്കൊള്ളണം കേട്ടോ.
0: യെസ് യെസ്, അത് വളരെ വേണ്ട ഒരു കാര്യമാണ്.
2: ഇപ്പൊ ഒരു എല്ലാം ട്രിപ്പ് മുടങ്ങുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമാണ് സാധ്യമാണ് അത് കേട്ടോ. അത് പ്രത്യേകം പറയണം.
0: ഓക്കെ ഓക്കെ. രാത്രി രാവിലെ ഒന്ന് രണ്ട് അടി കൊടുത്തിട്ട് വെച്ചേക്കോ ഞാനിവിടെ. ഇതിനൊരു ഇടവേള എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് അപ്പൊ ഞാൻ മാത്രമല്ല പറയുന്നല്ലേ.
1: അല്ലേ,
0: ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആ ഒരു ബസ് റൂട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ജോലിക്കാർക്ക് സമയത്ത് എത്താൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഉഷാറായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഓണക്കാലത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഓണാട്ടുകാർ പാസഞ്ചറിലുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി ആൻഡ് ആർ ജെ സുമയ്യ. സ്റ്റേ ട്യൂൺ 91 മിണ്ടടോ
1: എന്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകാർ
0: പാസഞ്ചർ. ഓക്കെ, സ്റ്റേ ട്യൂൺ 91.2.

0: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
10: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സിറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
10: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
11: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
12: ഓണം ഷോപ്പിംഗോ?
11: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
12: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
13: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതി,
1: സ്വന്തം സുമയ.
0: നമുക്കൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
1: സ്വാതിയാണെന്ന് തോന്നുന്നു.
0: ഹലോ, ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം,
1: കേൾക്കാമോ?
2: കേൾക്കാം.
1: ആ, പറഞ്ഞോളൂ.
2: ഞാൻ ഡോക്ടർ സേതു കായംകുളത്തുനിന്നാണ്.
0: യെസ് സർ, പറഞ്ഞോളൂ സർ. ഹാപ്പി ഓണം.
2: താങ്ക് യു. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു, എന്റയർ ടീം ഓഫ് എന്റെ റേഡിയോ 91.2.
0: താങ്ക് യു സർ,
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: താങ്ക് യു സർ, സാറിനും കുടുംബത്തിനും
2: എല്ലാവർക്കും. ഒരു ഒരു ഒരു ശബ്ദം കൂടെ കേൾക്കുന്നു.

0: അടിമ പറയുന്നല്ല, ഇന്നലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി പരിപാടിയായിരുന്നു.
1: ഓക്കെ ഓക്കെ, നിങ്ങളുടെ കൊറേ ഡിജെ ഡാൻസും പരിപാടിയൊക്കെ ഞാൻ കണ്ടു കേട്ടോ സ്റ്റാറ്റസിലൂടെ.
0: അതിന് എനിക്ക് ഉത്തരവാദിത്തം ഇല്ല.
2: കൊറേ ദിവസം കൊണ്ട് തലക്ക് റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തിട്ടില്ല. ആദ്യം വട്ടായ വീഡിയോയാ.
1: അതെ, കൊള്ളായിരുന്നു കേട്ടോ. ഇങ്ങനെ വേണം, നിങ്ങൾ വർക്കും വേണം, എൻജോയ്മെന്റും വേണം, എല്ലാം വേണം. എല്ലാം ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് കളറാവുന്നത്.
2: താങ്ക് യു സർ, താങ്ക് യു. അപ്പോ സാറിന് ഇവിടെ എല്ലാവർക്കും നല്ല പരിചയമാണ് കേട്ടോ.
0: അതെ അതെ അതെ, ഞാൻ ചേച്ചി എപ്പോഴും പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറുണ്ട്. മിക്കവാറും ഓഡിയോ ചെയ്യുമ്പം ഡോക്ടർ സേതുസ് ക്ലിനിക്ക്.
1: നിങ്ങളുടെ ഓണപരിപാടി കഴിഞ്ഞല്ലോ അല്ലേ റേഡിയോല്ലേ?
2: ഓണപരിപാടി ഇങ്ങനെ മാറി മാറി, ഇപ്പൊ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങും, അടുത്ത ആളുകൾ വരും, അടുത്ത ആളുകൾ വരും.
1: അല്ല സോറി, നിങ്ങളുടെ ഓണ സെലിബ്രേഷൻ,
2: ഓണ സെലിബ്രേഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ പണിയായിരിക്കും.
1: അന്നും പണിയായിരിക്കും. ഓക്കെ, അപ്പൊ നാട്ടുകാർക്ക് പണി കൊടുത്തോണ്ടേ ഇരിക്കുക. ഓണാശംസകൾ
2: ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആരോഗ്യപൂർണമായിട്ടുള്ള ഓണാശംസകൾ.
1: അതെ അതെ, ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ഓണം വിശ്വസായിക്കോട്ടെ. എല്ലാരും വലിച്ചു വാരി കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. മൂന്നോ നാലോ തരം പായസം
0: കാണും. എനിക്കൊന്ന് കേട്ടാ കൊള്ളാവുന്നുണ്ട്.
1: അത് ഉദ്ദേശിച്ചവർക്ക് മനസ്സിലാക്കാം.
2: സാർ, ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ലൈവിൽ ഇരുന്നോട് പറഞ്ഞു, ഓണം എത്തുന്ന സമയത്ത് വരുന്ന അസുഖങ്ങളാണ് പല്ലുവേദനയും വയറുവേദനയും. ഈ രണ്ട് ഡോക്ടേഴ്സിനെയും കിട്ടത്തില്ല. റേഡിയോളജിസ്റ്റ് വയറുവേദന എടുത്ത് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൂർ പോകുന്ന സമയമാണ് ഈ ഓണക്കാലം. ഒറ്റ സ്കാനിംഗ് സെന്റർ കിട്ടില്ല എന്നുള്ളതല്ല,
1: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കും, കണ്ടൊക്കെ കഴിക്കണം.
2: ഓക്കെ സാർ, നന്നായിരിക്കട്ടെ സാർ, ഹാപ്പി ഓണം സാർ. അപ്പൊ നമ്മുടെ ഡോക്ടർ സേതു സാറാണ് നമ്മുടെ.
0: മൂന്നാല് പായസം കുടിക്കുന്ന വ്യക്തി ആരാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ്. എന്റെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാനൊന്ന് തൊട്ട് കാണിക്കാം.
2: അയ്യോ, താങ്ക് യു സാർ. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഓടിച്ചു എടുത്തു.
0: ഓക്കെ, നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ് മോള ഷാദി.
2: ഗുഡ് മോർണിംഗ്.
3: ഈ സ്ഥലം വല്ല ഓർമ്മയുണ്ട?
2: യെസ്, ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞോളൂ.
3: അറിയാവോ, നിങ്ങളെ
0: അയലക്കാരിയാട്ടാക്കുന്ന
3: എന്റെ മോളെ ഈ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇനിക്കും പാട്ടിക്കളെ വന്നിട്ട് വെക്കണം. നിങ്ങളെയൊക്കെ ഈ സ്വരം കേൾക്കുമ്പോ എനിക്ക് ഒരു സന്തോഷം കൂടെ ഉണ്ട് ഓണമായിട്ട്. പിന്നെ അനുസാറോട്ട് സംസാരിക്കാൻ പറ്റും. ഒത്തിരി നാളായില്ലേ മോളെ കേട്ടിട്ട്.
0: അതുകൊണ്ട്
3: ലോകത്തുള്ള എല്ലാ
0: സുമയാക്കുട്ടി,
3: സുമയാക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോളെ. എനിക്ക് അങ്ങനെ എനിക്കങ്ങ് ഭയങ്കര
0: ഇഷ്ടമാട്ടോ.
2: സുമയോ ആദ്യമായിട്ട് ഒരാള് പറഞ്ഞു. അങ്ങനെയല്ല, എല്ലാവർക്കും ഇഷ്ടാ. അപ്പോ
0: സുമയ്യാ,
2: നമ്മള് കുറച്ച് കഴിയുമ്പോ സ്റ്റേഷൻ ഡയറക്ടറും എം ഡി ഒക്കെ വരും. ഓണാട്ടുകാരെ പാസഞ്ചർ ഇങ്ങനെയല്ല, ഇതൊന്നും
0: അല്ല പോണ്ടത്.
2: നമുക്ക് അടുത്തൊരു പാസഞ്ചർ എത്തിയിട്ടുണ്ട്. നമസ്കാരം.
0: നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
0: ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
2: എന്തായി അടുക്കളയിൽ, എന്തൊക്കെയായി? പാചകമാണോ വാചകമാണോ ഇപ്പൊ നടക്കുന്നേ?
4: ഇത് സത്യം പറയാം,
2: ഓർക്ക് നിന്നല്ല ഓണം. എന്തെങ്കിലും വെക്കണോ?
4: അല്ല, ഇന്ന് ഇന്നെ ഞങ്ങൾക്ക് ഊണ് നാത്തൂന്റെ അങ്ങ. അപ്പൊ നാത്തും വിളിച്ച് അങ്ങോട്ട് ഇടണോന്നും പറഞ്ഞു.
2: ആണോ?
4: ഹസ്ബൻഡിന്റെ പെങ്ങട.
2: അതോ കഴിക്കുന്ന സമയത്ത് പോകത്തുള്ളത്? ഹെൽപ്പ് ചെയ്യാനായിട്ട് നേരത്തെ പോവോ?
4: ഓ അല്ല, ഞങ്ങള് നേരത്തെ പോവും. ഞങ്ങള് പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും റിലീസ് എത്താൻ ചെയ്യുന്നത്. നമ്മള് കഴിക്കാനായിട്ട് പോകത്തില്ല, നമ്മള് നേരത്തെ അവിടുത്തെ ആളായിരിക്കും.
2: അതെ അതെ അതെ, ഞാനല്ല ഞങ്ങളെ നൈസായിട്ട് വാരി
0: കൊറേ നേരം കൊണ്ട് വാചകം പാചകം ഇല്ല, വാചകം അതുകൊണ്ട് നൈസായിട്ട് തട്ടിയതാ.
4: അല്ല, ഇന്ന് ഓണത്തിനെക്കാട്ടും കളർഫുള്ളായത് നിങ്ങളുടെ ചിരിയും സംസാരമാണ്.
2: അയ്യോ, അവനോടൊന്നും തോന്നല്ലേ. അപ്പൊ ഞാൻ തന്നെ അടിയേറ്റു അല്ലേ?
0: അത് കൊള്ളാം. അതെ, അതേറ്റ് അതേറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം നമ്മളിരുന്ന സമയമുണ്ടല്ലോ, ഒരു മൂന്നാല് എപ്പിസോഡ് നമ്മളിരുന്ന,
2: അത്
0: എനിക്ക് ഏറ്റവും പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവമായിരുന്നു ആ ഒരു മൂന്നാല് എപ്പിസോഡ്. ഫസ്റ്റിലേ നമ്മളിരുന്നത്
2: ട്രെയിനിങ് സമയത്ത്.
0: ട്രെയിനിങ് സമയത്ത് ഇരുന്ന് ഞാൻ തന്നെ
2: നോക്കാടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം.
5: ഹാപ്പി ഓണം,
2: ഹാപ്പി ഓണം. ഞാനിവിടെ

0: രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യാണ്.
1: ആഹാ,
2: അല്ല എനിക്ക് ഓണാട്ടര പാസഞ്ചറിൽ മുടങ്ങാതെ വിളിക്കുന്ന ഒരാളാണ് ചേച്ചി.
1: അത് രണ്ടുപേരുണ്ടേ, ഞാൻ പ്രകാശ്, ഞാൻ പ്രചാദ്.
2: അതെ അതെ അതെ അതെ.
0: റേഡിയോ ഇല്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ റേഡിയോ ഇല്ല.
1: അതെ, തീർച്ചയായിട്ടും നിങ്ങളുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് വെള്ളം പറ്റി നാക്ക് പറ്റി പോകത്തില്ലേ.
2: അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്.
0: എല്ലാവർക്കും, കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ മഴയുള്ളൊരു ഓണം ആശംസിക്കുന്നു.
1: അതെ,
0: എല്ലാരും സംസാരിക്കട്ടെ, ഞാനിങ്ങനെ കഴിക്കാൻ പോകാനുള്ള തിരക്കിലാണ്, വെറുതെ കുടിയൊന്നും ഇല്ലല്ലോ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്ടർ സേവ് സാർ പറഞ്ഞു കേട്ടോ, വയററിഞ്ഞ് വേണം കഴിക്കാൻ.
2: അതെ, വയററിഞ്ഞ് വേണം കഴിക്കാൻ.
1: നമ്മുടെ ഡോക്ടർ പറഞ്ഞു കേട്ടായിരുന്നോ, വയററിഞ്ഞ് വേണം കഴിക്കാൻ.
0: ഈ സമയത്ത് കഴിക്കണോന്ന് പറഞ്ഞു, നമ്മള് ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കർക്കടകം തീർന്നു വരുന്ന ഈ സമയത്ത് സദ്യ വട്ടം എന്ന് പറഞ്ഞ അതിന്റെ ഒരുക്കമാണ്. നമ്മളുടെ നാടീരമ്പുകളൊക്കെ വികസിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളതാണെന്നാ കേൾക്കുന്നത്.
1: പഴമക്കാരുടെ നമുക്ക് എന്നും നാടിഞ്ഞരമ്പുകൾ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ.
0: പിന്നെ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്കിങ്ങനെ ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് സൂസു?
2: എനിക്കോ? അടപ്രഥമൻ.
1: അയ്യോ, എനിക്ക് എന്റെ ദൈവം, പക്ഷെ കുറച്ച് കഴിഞ്ഞ മത്തടിച്ചു. പക്ഷെ എന്തോ സദ്യ,
2: എനിക്ക് സ്വീറ്റ് അത്ര അങ്ങോട്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ എനിക്ക് അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഞാൻ കഴിക്കാറും ഇല്ല.
1: തീർച്ചയായിട്ടും അടപ്രഥമൻ തന്നെയാണ്. അടപ്രഥമൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് സദ്യ സ്നേഹിക്കുന്നത് ഞാൻ. അത്ര അത്ര എനിക്ക് ഇഷ്ടമാണ്. പിന്നീട് പരിപ്പും പപ്പടവും ഇഷ്ടമാണ്. പിന്നെ പല സ്ഥലത്ത്, കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ന് വെജിറ്റേറിയൻ മാത്രമുള്ള ഇതുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ എല്ലാരും വെജും വടക്കൻ കേരളത്തിൽ എല്ലാവരും
2: നോൺ വെജും ആയിരിക്കും. കണ്ണൂർ സ്റ്റൈൽ സദ്യ എന്നൊക്കെ പറയുമ്പം ഈ ചിക്കൻ വരും.
1: കണ്ണൂരോട്ടൊന്ന് മാറിയാലോ,
2: ചിക്കനും മീനും എല്ലാം വരുമെന്നാണ് പറയുന്നത് അവരുടെ സദ്യക്ക്. നോൺ വെജ് സദ്യയാണ് അവർക്ക് വരുന്നത്.
1: അതൊരു പ്രത്യേക ഇഷ്ടപ്പെട്ട സദ്യയാണ് കേട്ടോ, കാരണം ഇന്ന് വീട്ടില് ഫുള്ള്
2: വെജാണ്. നോൺ വെജ് വെക്കാൻ അറിയാവോ?
1: പിന്നെ
2: ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന്
1: ഞാനൊരിക്കൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഞാൻ ഫസ്റ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത്, ഒരു കുറെ വർഷങ്ങൾക്ക് മുൻപ്, ഈ പാചകം ചെയ്തോണ്ട്, പാചകം ഒരു പരിപാടിയുണ്ട് ട്രെയിനിങ് സമയത്ത് നമുക്ക് തരുന്നൊരു സാധനമാണ്. അപ്പോൾ അന്ന് ഞാൻ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു പുസ്തകം, പാചകത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ നോക്കി, എനിക്ക് വശമല്ലാത്തൊരു മേഖലയാണ് പാചകം. ഞാനിങ്ങനെ കറക്റ്റ് കടലയുടെ ഒരു, കടലയുടെ പരിപ്പ്, കടലയുടെ എന്തോ ഒരു തോരനോ എന്തോ കൊണ്ട് വെക്കുക. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അപ്പുറത്തെ റൂമിലോട്ട്, ബാക്കി പിന്നെ വന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ആരോ വന്ന് ഈ പേജങ്ങ് മറിച്ചു, തിരിച്ചു വരുന്ന വഴിക്ക് മറിച്ച്. ഞാൻ അതിന്റെ ബാലൻസ് കറക്റ്റ് വായിച്ചു പോയി. അപ്പോൾ പറഞ്ഞു വന്ന പേരിലെ സാധനം എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ ശരത്തിന്റെ അമ്മ കേട്ടോണ്ടിരിക്കുവായിരുന്നു, മോളെ കടല പായസം തോരനാണല്ലോ നീ പറഞ്ഞു വന്നേ, ഔട്ട് വന്നപ്പോ പായസമാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഓണക്കാലം ഒരായിരം ഓർമ്മകളുടെ കൂടിയാണ് അടിച്ചു പൊളിക്ക് ഓരോ നിമിഷവും. ഹലോ, നമസ്കാരം, ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം.
3: ഹാപ്പി ഓണം മക്കളെ, ഹാപ്പി ഓണം. ഞാൻ ആദ്യമായിട്ട് സുരേന്ദ്രനാണ്.
2: അതെ, പറഞ്ഞോളൂ അച്ഛാ, എന്തായി രാവിലെ?
3: എല്ലാം നടക്കുന്നു, മക്കളുണ്ട്. ഞാന് ഭാര്യ, ഞാന് ഭാര്യയുടെ അമ്മ, എന്റെ അമ്മ, എല്ലാരുമായിട്ട് കൂട്ടായ്മയോടെ പാചകം ചെയ്യുകയാണ്.
1: അതെ, ഇന്ന് എല്ലാവരുടെ വീട്ടിലോട്ട് ഞങ്ങൾ അങ്ങ് വരാൻ പോവാ.
2: അതെ,
3: അതെ, ഞങ്ങൾ എല്ലാവരും സ്വാഗതം. ഏത് സമയത്തും പിന്നെ എന്റെ പ്രിയപ്പെട്ട, എന്റെ പ്രിയപ്പെട്ട അനിലേട്ടനെ ഞാൻ അന്വേഷിച്ചായിട്ട് പറയാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു.
1: താങ്ക് യു.
3: നല്ലത് വരട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ഓക്കെ ചേട്ടാ,
1: മാവേലി നാട് പണിയിടുങ്ങാലും നമുക്കൊന്ന് പാടിയാലോ? എന്താക്കൊന്ന് പാടിയല്ലോ, ഞാൻ ഒറ്റയ്ക്ക്
2: പാടാറുണ്ട്.
1: ഹലോ,
4: ഹലോ,
1: ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം.
1: എന്തായി അടുക്കളയിൽ?
4: അടുക്കളയിൽ ദോശ, കടലക്കറി, ഓരോ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുന്നു.
1: ഇന്ന് ഇഡ്ഡലി സാമ്പാറും ഉള്ള വീടുകൾ ഇവിടെ കമോൺ.
2: അതെ, ഇഡ്ഡലി സാമ്പാറും ഉള്ള ഇന്ന് പ്രത്യേകം ചേർന്നിട്ടുള്ള വല്ലതും ആണോ ഇന്ന് രാവിലെ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ വല്ലതും ഉണ്ടോ
1: ഇതിനകത്ത്?
4: എല്ലാ തിരുവോണത്തിനും ഇവിടെയും ദോശ, അല്ല ഇഡ്ഡലി സാമ്പാറുമാണ്. പക്ഷെ ഇപ്പം പ്രാവശ്യം മോള് പറഞ്ഞതാ ഒന്ന് മാറ്റി
1: പിടിക്കാൻ. ഇങ്ങനെ പറഞ്ഞാണ് അമ്മയെ വർഷങ്ങളായിട്ട് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു കഴിച്ചു കഴിച്ചു. ഓക്കെ, അപ്പോ ഹാപ്പി ഓണം. നമുക്ക് കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് സുമയ്യ, നമുക്കതൊക്കെ ഒന്ന് വായിച്ചാലോ. ഇവിടെ നമുക്ക് അശ്വതി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ഓണം സ്വാതിയാൻ സുമയ്യ. റിജോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നീട് കാർത്തിക മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ഓണം പറയാണ് കേട്ടോ. രണ്ടുപേരോട് എന്താണ് രാവിലെ പറഞ്ഞു ചേച്ചി? ദയവായിട്ട് വിളിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക.
5: ഹലോ, ഹാപ്പി ഓണം സാദി.
1: ഹാപ്പി ഓണം, ഞങ്ങൾ രണ്ടുപേരുണ്ട്.
2: ഹാപ്പി ഓണം.
5: ഹാപ്പി ഓണോടാ സുമയ.
1: അപ്പോ നല്ലൊരു ഓണക്കാലമായിരിക്കട്ടെ.
2: ഹലോ,
1: ഇപ്പോ ദയവായിട്ട് വിളിക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഈ രണ്ട് സൂപ്പർ ഫാസ്റ്റുകളിലൂടെ ഇരിക്കുവാണ്, ഒന്നും ക്ലിയർ ആവത്തില്ല. പിന്നെ എന്തോ റേഞ്ച് ഉണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഫസ്റ്റ് വിഷ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അത്ര പ്രിയപ്പെട്ട ആളായിരിക്കും.
2: അതെ
1: അല്ലേ? നമ്മള് ഈ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മള് നമുക്ക് ആരോടാണ് അത് പറയാനുള്ളത്?
2: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെസ്സേജ് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയക്കാൻ പാടുള്ള ആളാണോ?
1: എനിക്ക് ഭയങ്കര മടിയാണ്.
2: എനിക്ക്
1: ടൈപ്പ് ചെയ്ത് അയക്കുന്നില്ല, കോൾ ചെയ്യുന്ന കാര്യം. കോൾ ചെയ്യുന്ന ആലോചിക്കുക, ഈ ഓണത്തിന്റെ ദിവസം നിങ്ങൾ ഫസ്റ്റ് ഡയൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾ വിഷ് ചെയ്യുന്ന ആത്തൊരു അഞ്ചു പേര് നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും ഞാൻ വിശ്വസിക്കുക. എന്റെ ഒരു രീതി വെച്ചിട്ട് നീ ആരെങ്കിലും വിഷ് ചെയ്തോ?
2: ഞാനോ?
1: ഹലോ, ഹാപ്പി ഓണം.
6: ഹാപ്പി ഓണം. ഞാൻ നേരത്തെ വിളിച്ചാണ്, ഞാൻ കോൾ കട്ടായി പോയായിരുന്നു.
1: കട്ടായി പോയി, ശ്രദ്ധിക്കണ്ടായോ? റേഞ്ച് ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടായോ? റേഡിയോട്ട് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ശൂരൽ അവിടെയും ഞങ്ങൾ വന്ന്
2: ശരിയാകും.
6: രാവിലെ നല്ല അവതരണമാണല്ലോ.
1: വഴക്കിട്ടിരിക്കുക. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. നിനക്ക് എന്നോട് പണക്കൊന്നും ഇല്ലല്ലോ. ഓണ അതാണ്, പല പല ഗെയിമുകളുണ്ട്, കണ്ണുകെട്ടി, കലവഴി, സുന്ദരിക്ക് പൊട്ട് തൊട്ട്. പക്ഷെ ഓണത്തല്ലം നിങ്ങൾ കേട്ടിട്ടല്ലോ ഉള്ളൂ. ഏഴുമണിക്ക് സ്റ്റുഡിയോ എല്ലാ തല്ലും കഴിഞ്ഞിട്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാനൊരു പാവല്ലേ.
2: പിന്നെ
1: ഇഷ്ടല്ലേ.
2: ഓക്കെ,
1: തീർച്ചയായിട്ടും കേട്ടോണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണായിട്ട് ഒരു പാസഞ്ചർ കൂടെ ഉള്ളത് ആർ ജെ സ്വാതി ആൻഡ് ആർ ജെ സുമയ്യ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറി.
10: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
11: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
12: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
13: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
14: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
15: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
13: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
16: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
17: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
16: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
17: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
16: സകല കമ്പനി സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
17: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
16: 2 ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
17: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
16: നടത്താം.
12: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
18: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
19: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: I'm not afraid of the dark.
20: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
21: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
20: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
22: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
23: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.0-ൽ
24: ഓണാട്ടുകാരെ പാസഞ്ചർ.
23: എന്നും ഓണമുള്ള റേഡിയോ ഏതാ?
24: അതെ,
23: നമ്മുടെ റേഡിയോ അല്ലേ?
24: ഓക്കെ,
23: എല്ലാവരും ചേർത്ത് ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് എന്റെ റേഡിയോ ആണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്
25: പൊന്നൻ
23: ചേട്ടോ.
25: ഹാപ്പി
23: ഓണം.
24: ഹാപ്പി ഓണം.
23: ഓക്കെ, അപ്പൊ ഓണത്തിന്റെ ഓട്ടമാണോ അല്ലെങ്കിൽ എല്ലാം തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ?
24: മഴ മഴ മഴയൊക്കെ ആവും.
23: മഴയോട് പോവാൻ പറയുന്നേ, നമുക്ക് ആഘോഷിക്കാം. ഹാപ്പി ഓണം ചേട്ടോ.
25: ഹാപ്പി
23: ഓണം. അപ്പോ നമുക്ക് മഴ പ്രതീക്ഷിക്കാതെ, വളരെ കുട്ടിക്കാലത്ത് ഇതുപോലൊരു ഓണത്തിനൊരു മഴ എനിക്ക് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് പ്രതീക്ഷിക്കാതെ വരുന്ന അതിഥികളോട് നമുക്ക് ഇങ്ങോട്ട് ഇല്ലേ
24: മഴയോട്
23: അഡ്ജസ്റ്റ് ചെയ്യല്ലേ.
24: രാവിലെ മഴ പെയ്യുമ്പോ എങ്ങനെയാ?
23: രാവിലെ രാവിലെ മഴ പെയ്യുമ്പോ ഓണത്തിന് പാസഞ്ചർ വേറെ പാടാ
24: പാടാ
23: മാറ്റി. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
25: ഗുഡ് മോർണിംഗ്.
24: ഹാപ്പി ഓണം. ഹാപ്പി
25: ഓണം. എന്തെങ്കിലും ഓണാശംസകൾ.
23: പേരൊന്ന് പറയാമോ?
25: എന്റെ പേര് ജയൻ എന്നാണ്. ഞാൻ ചിട്ടിയുടെ മുക്കിനെ വിളിക്കുന്നു. മഴ ഒരു സ്ഥിരം പാസഞ്ചർ ആയിരുന്നു.
23: ഇടയ്ക്ക് ഞങ്ങളൊക്കെ വന്നപ്പോ പോയി
24: പോയി
23: ഞങ്ങളെ കടമ്പ പോയി.
25: അങ്ങനെ പറയാം.
23: സത്യമായതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തിരിക്കുന്നു.
25: സുമയ്ക്ക് അറിയത്തില്ല, സാധിക്കും. പക്ഷെ അറിയായിരിക്കും. ഞാൻ നേരത്തെ നമ്മുടെ റേഡിയോടെ നമ്മുടെ എന്ന് പറയുന്നതിന് കുഴപ്പം,
23: നമ്മുടെ റേഡിയോ
25: എല്ലാ പ്രോഗ്രാമിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. മുന്നേ എന്റെ മകള് അവിടെ ശിശുദിനത്തിന്റെ പ്രോഗ്രാം ആങ്കർ ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കൂടെ ഗൗരി നിങ്ങളുടെ നമ്മുടെ നാട്ടുകാരന പുരസ്കാരത്തിലും അധ്യാപക പുരസ്കാരത്തിലും എല്ലാം ആയിരുന്നു. പക്ഷെ ആയിരുന്നു, ഇപ്പൊ സമയക്കുറവുണ്ട്. വിളിക്കുന്നതില്ല, പിന്നെ പരിപാടികളൊക്കെ നന്നാവുന്നുണ്ട്. പിന്നെ ഒരു പരിഭവം പറയാനുണ്ട്. അത് നിങ്ങളാരും മോശക്കാരാന്നല്ല പറയുന്നതിന്റെ അർത്ഥം, നേരത്തെ മുന്നേ ഉള്ള, അതായത് നമ്മുടെ റേഡിയോക്ക് ഒരു പുരസ്കാരകാലം ഉണ്ടായിരുന്നു, ആ ആ ഒരു വൈബ് ഇപ്പൊ ഇല്ല.
23: അത് ശരിയാണ്, ഞങ്ങളൊക്കെ
25: നിങ്ങളായതുകൊണ്ടോ?
23: തീർച്ചയായിട്ടും.
25: നേരത്തെ അനിൽ സാറും രഘുനന്ദനും ഒരു, അതായത് ഒരു പെർമനന്റ് വിളിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവരാരും ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വൈബാവണം. എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് പാസഞ്ചർ ഇല്ല. നേരത്തെ ഒക്കേഷണൽ സ്പെഷ്യൽ ഡേയിലൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാമും നമ്മുടെ ജീവനത്തിന്റെ മുമ്പ് തലേദിവസം അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാം സാധനത്തിന് മുമ്പ് ദിവസം ഒക്കെ ലൈവ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫോണിൻ പരിപാടിയൊക്കെ
23: സമയൊക്കെ ഉള്ളതല്ല ഇന്ന്. ചേട്ടന്റെ റേഡിയോ വർക്ക് ആവുന്നില്ല.
25: റേഡിയോ വർക്ക് ആവുന്നുണ്ട്, റേഡിയോ വർക്ക് ആവുന്നുണ്ട്. ഞാൻ വിളിക്കുന്നുള്ളത് ഇതെല്ലാം ഓണം കോമ്പിന് എടുത്താ കേട്ടോ.
23: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
25: അതുപോലെ ശരത്ത് ഈ രാവിലെ ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോ ഞാൻ വിളിച്ച് പറയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു നേരത്തെ. ഈ രാവിലെ ന്യൂസ് വരുമ്പോ എന്റെ കൂടെ സോങ് കയറി വരുന്നുണ്ട്. ശരത്തെ കംപ്ലൈന്റ് പറയല്ല, ശരത്ത് രാവിലെ വന്നിട്ട് മുങ്ങിയ അല്ല ഈ രാവിലെ ഇത് വരുന്നതിന്റെ കൂടെ രണ്ടുകൂടെ പരസ്യം കയറി വരും, ന്യൂസ് കയറി വരും, അങ്ങനെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് വലിയ വലിയ പരാതിയായിട്ട് എടുക്കണ്ട.
23: വലിയ പരാതിയായിട്ട് തന്നെ ഞങ്ങളെ സബ്മിറ്റ് ചെയ്തു.
25: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.
23: നന്ദിയുണ്ട് സഖാവേ, നന്ദിയുണ്ട്. നന്ദി വീണ്ടും വരിക. ഓക്കെ, അപ്പോ എന്തായാലും വളരെ സന്തോഷം. അപ്ഡേഷനും ഇപ്പൊ തന്നെ കൃത്യമായിട്ട് 7 മണിക്ക് പരിപാടിക്ക് കയറാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഡബിൾ ഓക്കെ. അപ്പോ നമ്മുടെ ശ്രോതാക്കള് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തുറന്നു പറയുന്നവർക്കാണ് വളരെ സ്നേഹമുള്ളത്. ഓക്കെ,
0: നമസ്കാരം.
23: നമസ്കാരം പറയൂ, ഇതാരാണ്? നമസ്കാരം. അങ്ങ് പാലക്കാട്ട് നിന്നൊരു പഞ്ചാര ചേട്ടൻ വിളിച്ചു. ഹാപ്പി ഓണം ചേട്ടോ, ഹാപ്പി ഓണം. പാലക്കാട്ട് നാട്ടിൻ പുറത്തെ ആ ഒരു ഭംഗിയൊക്കെ എന്ത് രസമാണ്. നാടും നാട്ടിൻപുറവും ഒക്കെ കാണണമെങ്കിൽ പാലക്കാട്ടോട്ട് തന്നെ പോണം.
0: അപ്പൊ എങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ?
25: രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കണം, പുതിയ ഡ്രസ്.
23: ആഹാ, പുത്തൻ ഉടുപ്പിട്ടിന്ന് നാടിലൂടെ ഒന്ന് നടക്കണം അല്ലേ? ഓക്കെ ചേട്ടോ, റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഓണാശംസകളൊക്കെ ആയിട്ട് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹായ് സ്മതി, ഞാൻ അഭിനന്ദാണ്. ഹാപ്പി ആണോക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ ലവ് സിമ്പിൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. സുമയോടും പറഞ്ഞേക്കണം, ഒരെണ്ണം സുമയക്കും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കോളർ പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു.
0: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
23: ഞാൻ പ്രകാശ്, താങ്കൾ എവിടെയായിരുന്നു? നമുക്കേ മാവേലിയായിട്ടൊന്ന് സൗണ്ട് കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു.
3: തീർച്ചയായിട്ടും
23: പറയൂ ചേട്ടാ, ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു ലീവ് എടുത്തേക്കുവാണോ?
3: അല്ലല്ല, നമ്മള് ഇന്നും സേവനത്തിന്റെ പാതയിലാണ്.
23: സേവനത്തിന്റെ പാതയിലാണ്.
3: അതെ അതെ, തീർച്ചയായിട്ടും. നമ്മള് ഇങ്ങനെ നിൽക്കുമ്പോ, നമ്മൾ ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കൂടുതൽ.
23: തീർച്ചയായിട്ടും ചേട്ടാ, തീർച്ചയായിട്ടും.
3: അപ്പം ഇന്ന് വിളിച്ചത് പ്രത്യേകിച്ച് അറിയാമല്ലോ എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോയിലെ അരങ്ങിലും മണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ഹൃദ്യമായ തിരുവോണാശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മുടെ യാത്ര ഗംഭീരം ആകട്ടെ. നിർത്തുന്ന കാരണം ഒത്തിരി ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നു
23: ചേട്ടോ. അപ്പൊ ചേട്ടന് നല്ലൊരു ഓണക്കാലം ആവട്ടെ, ഉഷാറായിട്ട് ഇരിക്കട്ടെ.
3: താങ്ക് യു
23: ചേട്ടോ. അപ്പോ നമ്മളിങ്ങനെ ഓണക്കാലത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് നോക്കാം. 9 മണി മുതൽ പഴയിടമുണ്ട്, ചിൽവിത്ത് മാവേലിയുണ്ട്, അമ്മയോണമുണ്ട്, ഓണത്തുടിതാളമുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ ഇങ്ങനെ വരാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ.
25: നമസ്കാരം.
23: നമസ്കാരം, വണക്കണ്ണ.
25: ഹാപ്പി ഓണം. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂര് എന്നൊരു ശ്രോതാവ് വിളിക്കുന്നത്.
23: എനിക്കറിയാം, ആളെ അറിയാം.
25: മനസ്സിലായില്ലേ?
23: കുറെ കാലമായല്ലോ കേട്ടിട്ട്.
25: അതെ അതെ, കുറച്ച് നാള്. എന്നാലും ഞാൻ വൈകുന്നേരത്തെ നമ്മുടെ പഠന പരിപാടിയൊക്കെ
23: വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടോ, കണ്ണൂരിലെ ഓണവിശേഷം പറ കേക്കട്ടെ. നേരെ തെക്കൻ രണ്ടാമത്തെ ജില്ലയാണ് ഞങ്ങള്. ഞങ്ങൾക്ക്
25: ഇപ്പൊ ഒരു പാലക്കാട്ടുകാരും വിളിക്കുന്നത് കേട്ടു. അപ്പം കണ്ണൂരെ ഓണവിശേഷം എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. നല്ല മഴയായിരുന്നു. ഇപ്പൊ ഇന്നലെ നബിദിനായതുകൊണ്ട് കുറച്ച് ഘോഷയാത്രയൊക്കെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ആ പിന്നെ എന്ന് വെച്ചാല് വൈകുന്നേരം ഞാൻ ഏകദേശം ഒരു രാത്രി ഒരു 7-8 മണിക്ക് കണ്ണൂർ ടൗണിൽ പോയപ്പോ ആള് മഴയൊന്നും ഒന്നും വകവെക്കുന്നില്ല. പൂക്കളവിടെയും ഡ്രസ് എടുക്കുന്നതിന്റെയും ചെരുപ്പ് എടുക്കുന്നതിന്റെയും ചെരുപ്പ് ഒരു ഉത്രാട പാച്ചല് ഇന്നലെ കണ്ണൂരെ കണ്ടു വന്നു.
23: അതെ, ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഓണം ഞങ്ങളുടെയാണ്.
25: അതെ, ഓണം നമ്മുടെ അവകാശമാണ്. അത് എന്ത് വന്നെങ്കിലും അതിനൊരു മങ്ങിച്ചു വരാൻ പാടില്ല എന്നുള്ള നേട്ടോട്ടം തന്നെയായിരുന്നു. ഉത്രാട പാച്ചൽ ശരിക്കും പാത്രം മഴക്കു.
23: അതാണ്, മഴയെ നമ്മൾ തോൽപ്പിച്ചു.
25: മഴയെ നമ്മൾ തോൽപ്പിച്ചു.
23: ചേട്ടാ, അവിടുത്തെ ഈ അത്തപ്പൂക്കളൊക്കെ ഒന്ന് പറയാം. ഇവിടുത്തെ പോലെ തന്നെ എന്തോ കുറെ സംഭവങ്ങളൊക്കെ, എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
25: ആ, ഇവിടെ സാധാരണ നമ്മള് പിന്നെ അത്തം ഒന്നും ഉച്ചക്ക് 10 ദിവസം തന്നെ സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീട്ടിന് മുറ്റത്തുള്ള പൂക്കൾ കുറച്ച് വെക്കുന്നത് സാധാരണ ഇതിൽ തന്നെ. പിന്നെ എന്ന് പറഞ്ഞാല് ഇന്ന് വീട്ടിലെ പൂക്കളിലും കുറവായതുകൊണ്ട് പിന്നെ പുറത്തൊക്കെ പോയിട്ട് പൂക്കൾ വാങ്ങുന്നത്, പൂക്കൾ ഒരുക്കുന്നത് സാധാരണ രീതിയിൽ തന്നെ. പക്ഷെ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ശീലം ഉണ്ടായിരുന്നു. എങ്ങനെ വെച്ചാല് ഓണത്തിനോട് അനുബന്ധിച്ചിട്ട് പിന്നെ വീട്ടിന് മുറ്റത്ത് തന്നെ പെട്ടെന്ന് പറിച്ച് നടാൻ പറ്റുന്ന പൂക്കളൊക്കെ വാങ്ങി പിന്നെ ചെടിയൊക്കെ നട്ടിട്ട് അതിനുള്ള പൂക്കൾ പറിച്ചിട്ട് വിടാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ആ ശീലമുണ്ട്.
0: സദ്യ നോൺ വെജ് ആയിരിക്കോ?
25: സദ്യ നോൺ വെജ് ആണ്, അതാണ് നല്ലത്. ഞാനിപ്പോ ചിക്കനുമായിക്കൊണ്ടെന്ന് മീനുമായിക്കൊണ്ടെന്ന്
23: ഇവിടത്തേക്ക് അങ്ങനെ ഇല്ല കേട്ടോ.
0: ഇല്ല, ഇവിടെ ഞങ്ങൾക്ക് പ്രോപ്പർ വെജ്
25: ഫുൾ വെജ് ആണ്. നമ്മക്ക് ഇവിടെ ആഘോഷം വരുമ്പോ അത് ഓണായാലും വിഷു ആയാലും ഒക്കെ വരുമ്പോ ചിക്കൻ മട്ടൻ മീന്
0: ജനിച്ചാ മതിയായിരുന്നു.
25: ഇവിടത്തെ ചിക്കന്റെ മീനിന്റെ മണ അടിച്ചിട്ടാണ് പൂച്ച വിഷ കരുതി ചട്ടം കിട്ടുന്നുണ്ടാവുന്നു.
23: ഓക്കെ ചേട്ടോ, ഹാപ്പി ഓണം.
25: ഹാപ്പി ഓണം. ഇത് ആരൊക്കെയാണ് പേരെന്ന് പറഞ്ഞാട്ടെന്ന്?
23: സ്വാതി, സുമയ്യ.
25: ഓണം സാധീസം എന്നാ സാധ്യത സംസാരിച്ചിട്ടില്ല.
24: അപ്പൊ
25: ഒരിക്കൽ കൂടി ആനന്ദമില്ലാന്നൊരു വക എല്ലാ ശ്രോതാക്കൾക്കും തുറന്നു കൊടുക്കണേ എന്റെ ഓണാശംസകൾ.
23: ഉറപ്പായിട്ടും എന്റെ റേഡിയോ 91.1 ഒരു വിജയം എന്ന് പറയുമ്പോ വടക്കു നിന്ന് വരുന്ന കോൾ, വടക്കു നിന്ന് പറി വന്ന വാനം വേടി കുറച്ചുപോലെ. നമുക്ക് ഗ്യാസ് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
25: ഹലോ, ഗുഡ് മോർണിംഗ്.
23: ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം.
25: നമുക്ക് നമ്മുടെ കേരളം ഈ പോണോന്നാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരുപാട് കാപ്പിയാണെന്ന് തോന്നുന്നു. പൊതുവെ നമ്മളിപ്പോ നോക്കിയാണെങ്കിൽ അപ്പൊ അങ്ങനെ അല്ലേ, അങ്ങനെ അതിലൂടെ സന്തോഷം നമ്മൾ റേഡിയോണ്ട് അല്ലേ.
23: തീർച്ചയായിട്ടും സന്തോഷം റേഡിയോ എപ്പോഴുണ്ട്. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ചേട്ടാ? ശരിക്കും ഞങ്ങൾ മൂഡ് തകർന്നിരുന്നാലും ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം.
25: തീർച്ചയായിട്ടും ആശംസകൾ നേരിടും. ഞാൻ മറ്റു കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത്. നമ്മളൊക്കെ ഇങ്ങനെ നിലനിർത്തുന്ന മൂന്ന് ചാലകശക്തികളുണ്ട് ലോകത്ത്, നമ്മുടെ രാജ്യത്ത്. ഒന്ന് നമ്മുടെ മിലിറ്ററി പട്ടണക്കാര്, രണ്ട് നമ്മുടെ പ്രവാസികൾ, മൂന്ന് നമ്മുടെ കർഷകര്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മിലിറ്ററി നമ്മുടെ നാട്ടിലേക്ക് എത്താൻ കഴിയാതെ അവർ നമ്മൾ അതിർത്തിയകത്ത് നിൽക്കുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ സമ്പദ്ഘടനയെ പിടിച്ചു നടന്ന പ്രവാസികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഗതാഗതത്തോടത്തുള്ള ഓർമ്മകളാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ അത് അവര് അവിടെ ഇന്നിപ്പം മറ്റവിടെ എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവിടെ കുടുംബം ഇല്ലാത്തൊരു വിഷമം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവാസികളെയും നമ്മുടെ ജവാന്മാർക്കും ഒക്കെ ഒരു പ്രത്യേകമായ ഓണാശംസകൾ നേരുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പലപ്പോഴും പറയണം, ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് അനുസരണം കണ്ടു, എപ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ നമ്മുടെ ഈ പല ഈ റേഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വൈബ് പ്രോഗ്രാമായിട്ടാണ് നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ യാത്രക്കാരും നമുക്കൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒന്ന് കൂടണമെന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ആരുമെങ്കിലും നമുക്ക് ഈ ഓണത്തിന് ഒരു ദിവസം നമുക്കൊന്ന് കൂടാം, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെറിയ റിലീസ് പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും. അത് എന്റെ ഒരു 91.1
23: റേഡിയോ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ഇനി വന്നാ മതി, ഒന്ന് വാ, ഒരു വെട്ടമെങ്കിലും ഒന്ന് വാ. എല്ലാരും വരാറുണ്ട്, പക്ഷെ അത് നിങ്ങൾ എപ്പോഴും ഈ പ്രോഗ്രാമുകൾ പറയുന്ന ദിവസങ്ങളിൽ എല്ലാം നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. ആ ദിവസങ്ങളിൽ തന്നെ വന്നാണ് ആളുകൾ കൂടുന്നത്.
25: അല്ല, അങ്ങനല്ല, നമുക്ക് പ്രത്യേകിച്ച് കൂടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം നടത്തണം.
23: തീർച്ചയായിട്ടും നടത്താം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓണക്കാലത്തെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ഓണം സുന്ദരമാകുന്നത് സ്നേഹമുള്ള ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കാത്തിരിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കുറച്ച് ആളുകൾ ഉള്ളപ്പോഴാണ് ഈ ചാരി നിൽക്കാൻ തോളുള്ളെങ്കിലേ ചാരി നിൽക്കൂ എന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ലേ, ക്ഷീണം ഉണ്ടാവും.
24: ചാരാനായിട്ട് തോളുണ്ടെങ്കിൽ,
23: ചോളാനായിട്ട് ചാരുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അപ്പൊ എന്തായാലും വിട്ടു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ 9544701 എന്ന സ്വന്തം നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ഓണം നമ്മൾ ശരിക്കും ഇന്ന് ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാർ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, സെക്യൂരിറ്റികൾ, വസ്ത്രവ്യാപാരം, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പൊ എൻ്റെ 91.2 സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉഷാറായിട്ട് പണിയെടുത്തോളൂ, അടിപൊളിയായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
24: ഗുഡ് മോർണിംഗ്
23: കാളൻ.
4: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര്
23: ഗോപൻചുട്ടു. ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു എവരിബഡി. ഞാൻ ആക്ച്വലി ഖത്തറിൽ ജോലി ചെയ്യുന്നതാണ്, ഇപ്പൊ അവധിക്ക് വന്നതാണ്. അപ്പൊ ഈ റേഡിയോയിൽ വന്നപ്പോ നിങ്ങളെ ഒന്ന് വിഷ് ചെയ്യണം തോന്നി.
23: സന്തോഷം ചേട്ടോ, സന്തോഷം.
4: ഞാൻ നാട്ടില് നമ്മുടെ കടത്തൂർ, തഴവ കടത്തൂർ.
23: ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു എന്റെ റേഡിയോ 91.2 ഒരുപാട് ശ്രോതാക്കളുള്ള ഒരു ഏരിയ ആണ് തഴവ.
4: ഞങ്ങളെ പോലുള്ളവർക്ക്, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓണവും മറ്റ് ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് സ്വപ്നങ്ങളായിട്ട് തന്നെ കൊണ്ടാ. പക്ഷെ പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടാറുണ്ട്. പക്ഷെ ഈ നാട്ടിൽ വന്നപ്പോ അതിന്റെ വൈബ് ഉണ്ടല്ലോ, വളരെ വളരെ സന്തോഷം. അപ്പം ഞാനും എന്റെ ഭാര്യ രാജി, എന്റെ മകൻ ഗോകുൽ, എന്റെ മകൻ ഗൗരി എന്നിവരെല്ലാവരും കൂടി പിന്നെ ഓണം ആശംസിക്കുകയാണ് നിങ്ങളുടെ റേഡിയോയിൽ എല്ലാവർക്കും വേണ്ടി, ലോകത്തിലുള്ള മലയാളികൾക്ക് എല്ലാവർക്കും.
23: തീർച്ചയായിട്ടും ചേട്ടോ, തീർച്ചയായിട്ടും ചേട്ടനും കുടുംബത്തിലും നല്ലൊരു ഓണക്കാലമായിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രവാസികൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
0: പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ദുബൈ മലയാളികളായിരിക്കും
23: കൂടുതലായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ ആഘോഷമുണ്ട്, എന്നാലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫീൽ
0: ഉണ്ടാകും.
23: മറ്റേ തോരൻ
0: അല്ല
23: കാളൻ
0: അല്ല
23: അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
0: ആരാണ് നോക്കാം?
1: ഹലോ
23: ഹലോ, ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം
1: സുമയ.
0: ഓ
23: അപ്പൊ ഈ ഓണക്കാലം എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ
0: പോയിക്കൊണ്ടേയിരിക്കും.
23: അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം എത്താം, വേഗം തിരികെ എത്താം. എൻറെ 91.2 നോടൊപ്പം ഈ ഓണക്കാലം നമുക്ക് ആഘോഷിക്കാം. സ്റ്റേഡിയം 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
12: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
11: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
12: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
11: TNC അപ്ലൈ.
13: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
14: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
13: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
15: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ആഹാ, ഓണാട്ടുകര പാസഞ്ചർ ഈ ഓണത്തിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മുടെ നാട്. ഓണാട്ടുകരക്ക് എന്ത് ഭംഗിയാ
17: അല്ലേ? ഓണാട്ടുകരയുടെ പ്രത്യേകത എന്തോന്നറിയോ?
16: കാർഷിക, കർഷകരുടെ നാട്.
17: കർഷകരുടെ നാട്,
16: വിളവെടുപ്പിന്റെ നാട്.
17: നമുക്ക് ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? ഓണം വെച്ചിട്ട് ഓണാട്ടുകരക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തോന്നറിയോ? പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴത്തെ
16: ഓണമായിട്ട് ബന്ധപ്പെട്ട് മാവേലിയുടെ നാട് എന്ന് പറയാറുണ്ട്. ഞാനിപ്പോ ഉണ്ടാക്കിയതാ, അതുകൊണ്ടാണല്ലോ മാവേലിക്ക് ഇതിനൊരു ചരിത്രമുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് കാർഷിക വിളവെടുപ്പും സമൃദ്ധിയുടെ ആഘോഷത്തിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓണാട്ടുകര എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട്.
17: വേറൊരു ഓണാഘോഷം കൂടെ ഉണ്ട്.
16: 28 എന്റെ പോനെ അങ്ങനെ പറ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓണാട്ടുകര 28 ഓണം എല്ലാവർക്കും ഇന്ന് തീരുമ്പോ
17: നമുക്ക് ഒരു മാസം കൂടെ
16: കഴിഞ്ഞിട്ടേ ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യന്മാർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്ക് എല്ലാവരെയും പരിപാലിക്കുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ ഓണാട്ടുകര. ലോകത്ത് മറ്റെങ്ങും ഇതുപോലെ രണ്ടാമത് ഒരു മാസം രണ്ടോണം ആഘോഷിക്കുന്ന ഒരു നാടും ഉണ്ടാകില്ല. നമ്മുടെ മാത്രമാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണാട്ടുകരക്കാർ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സദ്യക്ക് വേണ്ടിയിട്ട് അടുത്തൊരു കാത്തിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
18: നമസ്കാരം.
16: നമസ്കാരം. ഹാപ്പി ഓണം.
18: ഹാപ്പി ഓണം. എപ്പോഴേ ഷാരിക്ക കൈ കാണിക്കും. ഷാരിക്കായി കേട്ടുന്നതിന് വലിയ പാട്.
16: അങ്ങനെ പറയരുത്. ഡ്രൈവർ ഇങ്ങനെ ഡ്രൈവർമാർ രണ്ടുപേരും ഇങ്ങനെ കാര്യം പറഞ്ഞു ഓടിച്ചോണ്ടിരിക്കും.
18: ഡ്രൈവർമാർ രണ്ടുപേരും നേരത്തെ പാസഞ്ചർ പറഞ്ഞ പോലെ നമുക്ക് പരാതി കാരണം എല്ലാരും വിളിക്കുന്നവരും. പിന്നെ ഞാൻ റേഡിയോയിൽ വിളിക്കുന്ന ആളാ. ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ ഇന്ന് വിളിക്കാറുള്ളത്. അതോ കോൾ എടുക്കാൻ ഞാൻ പറഞ്ഞു എന്റെ കോൾ എടുക്കാൻ മാത്രമല്ല അവരവിടെ ഇരിക്കുന്നത്, എന്റെ കോൾ എടുത്താൽ മാത്രം ഇത് ഓടത്തില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. നമ്മള് വിളിക്കുന്നില്ല, അവര് സമയം കിട്ടുമ്പോ അവരെടുക്കും പറഞ്ഞു. ആ അതിരിക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പിന്നെ ഓണാശംസകൾ. നല്ല ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും റേഡിയോയിലെ എല്ലാ ജീവനക്കാർക്കും മറ്റുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓണം എന്ന് പറയുന്നത് എന്ന് ഓണമെന്ന് വേണമെങ്കിൽ പറയാം.
16: തീർച്ചയായിട്ടും എന്ന് ഓണമാണ്, എന്ന് ഓണം ആവുന്നത്. ഈ ഓണത്തിന്റെ ഭംഗി ഈ പഴമയിലാണെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയോ? അന്ന് ഇതുപോലെ എല്ലാം സുലഭമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അന്നൊക്കെ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഓണക്കോടിയൊക്കെ കാത്തിരുന്ന് കിട്ടുന്നതാണ്, കാത്തിരുന്ന് കിട്ടുന്നത്.
17: എപ്പോഴും മലയാളികൾക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എന്ന് പറയുന്നത്
16: തീർച്ചയായിട്ടും ഓണം തന്നെയാണ്. നമുക്കൊരു
17: നമസ്കാരം.
16: നമസ്കാരം. ഈ സുന്ദരിക്കുട്ടിയുടെ സൗണ്ട് കേട്ടിട്ട് കുറെ ആയല്ലോ. ഏ ഇത് എവിടെ ഇത്? ഇതിപ്പോ മാവേലിയുടെ ഡ്യൂട്ടി ആണല്ലോ, ആണ്ടിലൊരിക്കൽ വരും. ആ പറഞ്ഞോളൂ ടീച്ചറമ്മേ, ഹാപ്പി ഓണം.
19: ഹാപ്പി ഓണം പറയാൻ വേണ്ടി വന്നതാ.
16: ആണോ? എന്തൊക്കെയാ പരിപാടി? എന്തൊക്കെയാ കേക്കട്ടെ.
19: ഓണക്കോടിയൊക്കെ
16: അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ
19: പറയാനുള്ള എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും റേഡിയോയിലുള്ള എല്ലാവർക്കും എല്ലാ ജീവനക്കാർക്കും മുഴുവൻ ശ്രോതാക്കൾക്കും
16: നിഷ്കളങ്കമായിട്ടുള്ള ടീച്ചറമ്മേ, അടിപൊളിയായിട്ട് ഓണം അങ്ങോട്ട്
19: പോട്ടെ.
16: പറയാം പറയാം,
19: ആശംസ പറയണം.
16: ഉറപ്പായിട്ടും പറയാം, ഉറപ്പായിട്ടും പറയാം. ഇപ്പൊ അടുക്കളയിലിരുന്ന് ശരിക്കുമായിരിക്കും ഇപ്പൊ ഓക്കെ. ഈ ഓണത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്, ഈ സ്നേഹമുള്ളവർ. നിങ്ങളെ എത്ര പേര് ഓർക്കുന്നു എന്ന് പറയുന്നതും ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എത്ര പേര് നമ്മളെ ഓർക്കുന്നുണ്ടായിരിക്കും അറിയില്ലടാ, അറിയില്ല. അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
20: ഹലോ സാറേ,
16: വല്ലവണ്ടി. അയ്യോ, ഇന്ന് ഞങ്ങളെ രണ്ടുപേരെ മാറ്റിയിട്ട് ആളുകൾ വറക്കോ?
20: ഹാപ്പി ഓണം.
17: ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട്,
16: ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകുറ്റങ്ങളോ
20: അവർക്കും. അതേപോലെ തന്നെ
16: തീർച്ചയായിട്ടും അപ്പൊ തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു.
17: ഇപ്പൊ
16: എന്തോ പാടലോ.

0: തദാനും. ബാക്കി പാടിയാലേ വരികളേ, പ്രശ്നമാണ്. ഓക്കെ, ഈ പാട്ടറിയാത്ത മലയാളികളുണ്ടോ? കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാത്ത രണ്ട് ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു. യെസ്, നമസ്കാരം, പറയൂ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ
2: ഹലോ,
1: ഗുഡ് മോർണിംഗ് മക്കളെ.
0: ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്രയും കാലം? ഇത് ശരിയാണോ ഈ കാണിക്കുന്നത്? ഈ റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ഓണക്കാലം എന്ന് പറയുമ്പോ വീട്ടിലെ കുഞ്ഞിരുന്ന് പാടുക, മാവേലി വാണി വാണിന്നും കാണാൻ. ഞാൻ കൊറേ വരികൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വരികൾ. എന്നൊക്കെ അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് കാർത്തിക.
0: കാർത്തിക ആർ പിള്ളേ? നമ്മുടെ ആജയാണ് കേട്ടോ.
3: ഇവിടെ സൗണ്ട് കേട്ടപ്പോ വിളിക്കായിരിക്കാൻ തോന്നിയില്ല.
0: ചേച്ചി ഹാപ്പി ഓണം.
3: ഹാപ്പി ഓണം മോളെ, ഹാപ്പി ഓണം.
0: നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന എത്രയോ ഓണക്കാലത്തിന്റെ ഓർമ്മകൾ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്.
3: കേട്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേത്, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ഓണം കേട്ടോ.
0: ഉറപ്പായിട്ടും ചേച്ചി, ഉറപ്പായിട്ടും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം കേട്ടോ.
3: എല്ലാരോടും പറയാം, നിങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ.
0: തീർച്ചയായിട്ടും, നമ്മുടെ ഫാമിലി തീർച്ചയായിട്ടും എപ്പോഴും ഓർക്കുന്ന മുഖങ്ങളിൽ ഒന്ന് തന്നെയാണ്.
3: എപ്പോഴും കേട്ടോണ്ടിരിക്കുക. അപ്പൊ കേട്ടപ്പോ എന്നാ പെട്ടെന്ന് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേച്ചി, താങ്ക് യു.
3: ഓക്കെടാ, ഓക്കെ.
0: ഓക്കെ, നമ്മുടെ കാർത്തിക ചേച്ചിയാണ്, അർജയാണ്, വി ഫോർ വിക്ടറി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം, നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മളും ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഒരിക്കല് 2 മൈക്ക് പ്രോഗ്രാമിന്റെ ഇന്റർവൽ സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്റെ മൈക്ക് ഓഫായിരുന്നു, ചേച്ചിയുടെ മൈക്ക് ഓൺ ആയിരുന്നു. ആ സമയത്ത് ബ്രേക്ക് ടൈമിൽ ഞാൻ ചേച്ചിയുടെ എന്താ ചോദ്യം ചോദിച്ചു, ചേച്ചി അറിയുന്നില്ല ചേച്ചിയുടെ മൈക്ക് ഓൺ ആയിരുന്നത്, ഔട്ട് പോയി. സാറ് വന്ന് ഞങ്ങളെ കുറേ വഴക്ക് പറഞ്ഞു. ഒക്കെ ഇങ്ങനെ ഇത്രയും ഓണങ്ങൾ, എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെ സഹപ്രവർത്തകരോടൊപ്പം ഉണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണോ നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
4: ഹലോ സാധി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം സുസ്മിതക്കല്ലോ. സുസ്മിത അല്ലല്ലോ മറ്റേ
0: കുട്ടിട്ട്
4: വരുന്നത്. ഹാപ്പി ഓണം നമ്മുടെ സരത്തിന്റെ അടുത്ത് പറയണം. ഹാപ്പി ഓണം നമ്മൾ അനിലേട്ട അടുത്ത് പറയണം. ഹാപ്പി ഓണം. നിങ്ങൾ ഈ വർഷത്തിൽ ഈ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ മിസ്സിംഗ് അല്ലേ. നിങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, വിളിക്കാത്ത അതിലേറെ പേരുണ്ട്. പിന്നെ എന്റെ പുറന്നാളും കൂടിയാ കേട്ടോ.
0: ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. തിരുവോണം ഉണ്ണി
4: അപ്പോള് സ്ഥലത്തിന്റെ അടുത്ത് പറയണം. തിരുവോണത്തിന്റെ ഏതെങ്കിലും ഒരു നല്ലൊരു സോങ് വെച്ച് തരാൻ. ഗ്രീറ്റിംഗ്സ് അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ
0: പറയാം.
4: എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.
0: അപ്പൊ രാവിലെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങൾ?
2: എന്റെ വീട്ടിൽ ഒരു പിറന്നാൾ കുട്ടിയുണ്ട്. എന്റെ സിസ്റ്ററിന്റെ മോള്
0: ആണോ? കുഞ്ഞുമ്മ ആണല്ലേ. ആ കുഞ്ഞുമ്മ വിശ്വസിക്കണം. അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
5: വെള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല പുളി വചനം.
4: ആരാന്ന് മനസ്സിലായ
0: റസിന
4: ബാക്കി പാടാ അറിഞ്ഞൂടെന്ന് പറഞ്ഞോണ്ട് ബാക്കി ഞാനങ്ങ് പാടിയതാ കേട്ടോ.
0: കൊറേ വരികളുണ്ട്, മുഴുവനും പാടിത്തരുന്ന പാടിയിട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമായേനെ.
4: അത് ശരി. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും എന്റെ റേഡിയോയിൽ എല്ലാവരും, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും, തമ്പുരാൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും എല്ലാം നന്മകളും വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് ഓണപ്പുടവയൊടിഞ്ഞ് കുട്ടികളെല്ലാം ചിത്രശലഭത്തെ പോലെ തരിപ്പറന്ന് കടന്ന് എല്ലാവർക്കും ദൈവം ഈശ്വരൻ ഈ ഓണത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഓണപ്പാട്ടുകളെ പറ്റി പറയുമ്പോൾ സിനിമകളിലുള്ള ഓണപ്പാട്ടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഓണത്തുമ്പി പാടു അങ്ങനെയുള്ള പാട്ടുകൾ, രാപ്പകൽ മൂവിലെ ഉപ്പേരി വറുത്തതുണ്ടൊരു കുന്നോളം അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ കുറേ പാട്ടുകൾ. പിന്നെ പൂ വേണം പൂപ്പട വേണം, ഈ പാട്ടൊക്കെ എപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകളിലേക്ക് അങ്ങനെ
2: പറയണ്ട. ഇതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്.
0: അതെ അതെ അതെ, പിശുക്കാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഈ കുട്ടിക്ക് ഭയങ്കര പിശുക്കാണ്. പിശുക്ക് പിശുക്ക് പിശുക്ക്.
2: പിന്നെ എല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേക്കണ്ടേ.
0: ആഹാ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓരം ചന്ദ്രിക കുട്ടി. ഹാപ്പി ഓണം ചേച്ചി.
2: ഹാപ്പി ഓണം.
6: നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും, റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സരത്ത് മോന്, സ്വാതി,
0: സുബയ്യ. ഓക്കേ, വിളിച്ചത് ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം. ഈ ഓണക്കാലം പാചകം അറിയാവുന്നവർക്കും വാചകം അറിയാവുന്നവർക്കും പറ്റിയ ഓണക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും
2: നമ്മളെ പോലുള്ളവർക്ക് വാചകം അറിയാവുന്നവർ ഓണമാണ്.
0: നമ്മൾ വാക്കുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മള് കഞ്ഞി വെക്കുന്നുണ്ട്, പൈസ വെക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പാട്ട് പറയിക്കുന്നുണ്ട്. ഇത് ചെറിയ കാര്യമാണോ?
2: വയറ്റിലോട്ട് പോകുന്നില്ലല്ലോ, എവിടെ തന്നെയല്ലേ ഇരിക്കുന്നുള്ളു.
0: സത്യം ഒന്നും പറയാൻ പാടില്ല. എന്ത് വാങ്ങിയത്? പരസ്പരം ചെളി വാരിച്ചാളി
2: ചളി
0: അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക
2: അല്ലെ. എനിക്കൊരു മൂവി ഡയലോഗ് ഓർമ്മ വരുന്നു. നമ്മളെ

0: ജിത്തുന്നോ?
1: ഓസ്ട്രേലിയയിൽ നിന്നാണ്.
0: ഓ, ഓസ്ട്രേലിയയിൽ നിന്ന്. പറഞ്ഞോളൂ, നമുക്ക് ഇവിടെ നിന്നൊക്കെ കോൾസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നേ.
1: ഞാൻ വിളിക്കാറുണ്ട്, അപേക്ഷ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കോൾ എന്തെങ്കിലും ഒക്കെ ഡിഫക്ട് വരുമ്പോഴൊക്കെ ഞാൻ വിളിച്ചു പറയാറുണ്ട്.
0: ഓക്കേ, ചേട്ടന്റെ പേരെങ്ങനെയാ?
1: എന്റെ പേര് ഷാജി.
0: ഷാജി, നാട്ടിലെവിടെയാ?
1: നാട്ടില് പത്തനംതിട്ട.
0: പത്തനംതിട്ട, ഹായ്. രണ്ടും സന്തോഷം, ഓസ്ട്രേലിയയിൽ നിന്ന് കേട്ടപ്പോഴും സന്തോഷം, പത്തനംതിട്ടയിൽ നിന്ന് കേട്ടപ്പോഴും സന്തോഷം.
1: അപ്പൊ എല്ലാവർക്കും ഞാൻ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, എല്ലാരും കോൾ വെയിറ്റിംഗിലാണ്. അപ്പൊ എല്ലാവർക്കും, നിങ്ങളുടെ എന്റെ റേഡിയോയിലെ സ്റ്റാഫുകൾക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും, ഓണം ആഘോഷിക്കും മലയാളികൾ മാത്രമല്ല ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു.
0: ഓസ്ട്രേലിയയിലെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ മലയാളികളുടെ?
1: ഉണ്ടല്ലോ, അയ്യോ അത് ബഹളമാണല്ലോ. എല്ലാ സാറ്റർഡേ സൺഡേ ഓണങ്ങളാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഞാനും വർക്കിംഗിലാണ്. നമ്മുടെ ആക്ടേഴ്സും ഫിലിം സ്റ്റാർസും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ.
0: ഓക്കേ, താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ശ്രീസർ.
0: ഓക്കേ സർ, ഹാപ്പി ആണ്.
3: അറിയോ, ഓർമ്മയുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും, ഞാൻ സാറിനെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തതാ.
3: അതെ അതെ, ഞാൻ വിളിച്ചത് നമ്മള് ഓണമാണ്. ഓണത്തിനൊപ്പം ഒരു പബ്ലിക് മെസ്സേജ്, സദ്യയെ പറ്റിയിട്ട് പബ്ലിക് മെസ്സേജ് ഇടാന്ന് വിചാരിച്ചു. വിളിച്ചത് അപ്പം നമ്മള് എല്ലാരും സദ്യ കഴിക്കും, പക്ഷെ ഈ പായസം കഴിച്ചു കഴിഞ്ഞിട്ട് ആരും പുളിശ്ശേരി മോര് രസമൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പം. കാരണം ഇത് സദ്യക്ക് ഒരു കെമിസ്ട്രി ഉണ്ട്. ആദ്യം നമ്മൾ ഈ പരിപ്പ് കൂട്ടി കഴിക്കുന്നു, പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കുന്നു. അപ്പൊ ആദ്യം പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിഐ ട്രാക്റ്റിനെ ഒന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എല്ലാം സേഫ് ആക്കി വെക്കുന്നു. പിന്നെ എരിവുള്ള സാമ്പാർ യൂസ് ചെയ്യുന്നത് പിന്നാണ്. അപ്പൊ നമ്മുടെ ജിഐ ട്രാക്ട് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ മധുര രസമുള്ള പായസം രണ്ടു കൂട്ടം കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽക്കലിനൈസറി കൊണ്ട് നിർത്തണം. അതാണ് പുളിശ്ശേരി, പച്ചമോര് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ മിക്കവാറും ആൾക്കാർ പിന്നെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ, ഓണസദ്യ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ പനിയും കഫക്കെട്ടുമായിട്ട് ഒത്തിരി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം അതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അത് ഇൻഡൈജഷനെ ബാധിക്കുന്നുണ്ട്, ദഹന പ്രക്രിയയെ. അതുപോലെ തന്നെ ഈ അച്ചാർ ഐറ്റംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയി തൊടുകറികളാണ്. അത് തൊടാൻ വേണ്ടി മാത്രമുള്ള സാധനം തൊടുകറികൾ എന്ന് തന്നെയാ പറയുന്നത്. അപ്പം പക്ഷേ ആൾക്കാരെല്ലാവരും കൂടുതലും അച്ചാറിനും മുളക് കറിയിലും ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതലും റൈറ്റ് സൈഡിലുള്ള അവിയല്, കിച്ചടി, പച്ചടി ഇങ്ങനെ കുറെ സാധനങ്ങളില്ലേ, ആ ആക്ലിനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യപൂർണമായ ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.
0: താങ്ക് യു സർ. താങ്ക് യു സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സാർ, നല്ലൊരു ഇൻഫർമേഷൻ കൂടിയാണ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ ഇങ്ങനെ
4: അച്ചാറിയാൻ നോക്കുമ്പോ നിങ്ങൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നത്?
0: സാർ പറഞ്ഞ പോലെ തൊടുകറി മതി, അതിനകത്ത് ഇത്തിരി എരിവുള്ളതായിട്ട് തോന്നുന്നത് അതേ ഉള്ളു. അത് മാത്രമല്ല, നോൺ വെജ് ഒക്കെ അതുകൊണ്ടൊക്കെ ശരിക്കും ഇത്രയും സദ്യയുടെ കാര്യം പറഞ്ഞപ്പോ ഉച്ച ഒന്നിനു മുന്നേ പെട്ടെന്ന് വെള്ളം ഓറിയില്ല നാവല്.
4: അതങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മള് മനുഷ്യനല്ലല്ലോ.
0: അതെ, നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. Good morning. Happy Onam.
0: Happy Onam. You. Happy Onam. ഒന്നുകൂടെ പറഞ്ഞേ.
5: Happy Onam.
0: ഇതാരാ സംസാരിക്കുന്നേ?
5: തീർത്ത.
0: ചൈമിന്റെ ഭാവിയാണ് ഇത്. ഹാപ്പി ഓണം മോളെ.
5: ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം. ദിശു ബാവ ഇന്ത്യ.
5: ദിശു ബാവ റെഡി ആവുക.
0: റെഡി ആവുകയാണോ?
4: ഓക്കെ,
0: എന്റെ മക്കളാണ് കേട്ടോ. ഹാപ്പി ഓണം മോളെ. ഹാപ്പി ഓണം. തീർത്ത മോളാണ്, ഡോക്ടർ സേസാറിന്റെ മോളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കുഞ്ഞിനും കുടുംബത്തിനും എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും 1000 ഓണാശംസകൾ. ഓണം സമ്പൂർണമായി, സന്തോഷമായി. അപ്പൊ ഇനി വരുന്ന ഓണപരിപാടികളൊക്കെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും ഹെൽത്തി ആയിട്ട് ആഘോഷിക്കുക. മത്സരം ഓണത്തല്ലൊന്നും നമുക്ക് വേണ്ട
4: വേണ്ട വേണ്ട വേണ്ട. അതുപോലെ തന്നെ
0: ഓണത്തല്ല വേണ്ടവരെ ഞങ്ങൾ പരസ്പരം കൈയിലെ
4: പിടിച്ചേക്കുവാണ്. അതായത് നമ്മള് രണ്ടു ദിവസം കൊണ്ട് പറയുന്നതാണ്, റോഡുകളിലൊക്കെ നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് ഇന്ന് മഴയും കൂടെ ഉള്ളൊരു ദിവസമാണ്. അപ്പൊ എല്ലാവരും പോകുമ്പം ഒന്ന് സൂക്ഷിക്കുക. എല്ലാവരും കുറച്ചൊക്കെ വെപ്രാളത്തിലായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ എല്ലാവരും. ഇന്നൊന്ന് കഴിയണം ആ തിരക്കുകളൊക്കെ, ഒന്നും കൂടെ ഒന്ന് ശാന്തമാവണമെങ്കിൽ. അപ്പം ആ ഒരു തിരക്കുകളൊക്കെ വരുമ്പോൾ കുണ്ടും കുഴിയും ഒക്കെ കാണും റോഡില്. അപ്പം എല്ലാവരും
0: എല്ലാം ശ്രദ്ധിക്കുക,
4: ശ്രദ്ധിക്കുക,
0: ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻറേഡിയോ 91.2 നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓണം ഉഷാറാക്കാനായിട്ട്, അടിപൊളിയാക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. കാരണം അടുത്തടുത്ത പ്രോഗ്രാമുകളുള്ള ഷെഡ്യൂൾ സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്.
4: ഒരുപാട്
0: പ്രോഗ്രാമുകൾ വരുന്നുണ്ട്,
4: ഒരുപാട് പ്രോഗ്രാംസുകൾ ഇങ്ങനെ നടക്കേണ്ട സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓണാട്ടുകാർ പാസഞ്ചറിൽ

0: മാറി മാറി മാറി ഞങ്ങൾ ഇങ്ങനെ വരും,
1: അതെ ഇടവിട്ട് വരണം,
2: ഇടവിട്ട് വരണം. മാവേലിയായിട്ടല്ല, കൃത്യമായി വരണമെന്ന് നമ്മുടെ ശ്രോതാക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമാണ്. സമൃദ്ധിയുടെയും തുല്യതയുടെയും ഓർമ്മപ്പെടുത്തലായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളാണ് ഓണം ആഘോഷിക്കുന്നത്. ഐതിഹ്യപ്രകാരം മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമായിട്ടാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത്. പൂക്കളവും മാവേലി തമ്പുരാന്റെ വരവും ഓണക്കോടിയും ഒപ്പം നാടൻ കളികളും ചേരുമ്പോൾ ഓണം അവസ്മരണീയമാകുന്നു. ഈ ആഘോഷങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് ഓണസദ്യ. 10 തരം കറികളും പായസവും പലഹാരങ്ങളും അടങ്ങിയ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ മാവേലി നാട് വാണിരുന്ന കാലത്തെ സമൃദ്ധി ഓർമ്മിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിന്റെ തനത് വിരുന്നായ സദ്യ പരമ്പരാഗതമായിട്ട് വാഴയിലയിലാണ് വിളമ്പുന്നത്. ഇലയിടേണ്ട രീതിയും സദ്യ ഉണ്ടെന്ന ക്രമവും ഒക്കെ നമുക്ക് നോക്കാല്ലേ. കേരളീയ പാരമ്പര്യ പ്രകാരം സദ്യ കഴിക്കുന്നതിനായി വാഴയിലയിടുന്നതിന് കൃത്യമായ ചില വട്ടങ്ങളൊക്കെയുണ്ട്. വാഴയിലയുടെ കൂർത്ത അഗ്രഭാഗം ഭക്ഷണം കഴിക്കുന്ന ആളുടെ ഇടതുവശത്തായി വരത്തക്ക വിധത്തിലാണ് ഇല വെക്കേണ്ടത്. ഇതിന്റെ എതിർവശത്തുള്ള തണ്ടോടുകൂടി വെട്ടിയ ഭാഗം വലതുവശത്തായിട്ടും വരണം. ഉണ്ണുന്ന ആളിന്റെ മുന്നിൽ ഇലയുടെ വിശാലമായ ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് സാധാരണയായിട്ട് ഇടുക. വാഴയിലയിൽ സദ്യ വിളമ്പുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. ഇലയുടെ ഇടതുവശത്ത് മുകളിൽ ഏറ്റവും ആദ്യം ഉപ്പും അതിനുശേഷം നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഇഞ്ചിക്കറി എന്നിവയും വിളമ്പുന്നു. ഇതിന് തൊട്ട് കീഴിലായി നേന്ത്രക്കായ വറുത്തതും ശർക്കര വരട്ടിയും പഴവും എന്നിവയും വെക്കുന്നു. ഇവയുടെ ഇടതു മോടിയിലോ മധ്യഭാഗത്തോ ആയിട്ടാണ് പപ്പടം പൊടിച്ചിടുന്നത്. ഇടതു നിന്നും വലത്തോട്ട് പച്ചടി, കിച്ചടി, തോരൻ, മെഴുക്ക് പുരട്ടി, അവിയൽ, എരിശേരി, കൂട്ടുകറി തുടങ്ങിയ തൊടുകറികൾ വരിവരിയായിട്ട് നിരത്തിയാണ് വിളമ്പുന്നത്. ചോറ് വിളമ്പുന്നത് ഇലയുടെ നാലുഭാഗത്തിന് താഴെ കൃത്യം മധ്യഭാഗത്തായിട്ടാണ്. ഇനി എങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടതെന്ന് നോക്കിയാലോ? അതിനു മുമ്പായിട്ട് ഒരു ബ്രേക്കിന് ശേഷം മടങ്ങിയെത്താട്ടോ.

തിരക്കിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആണ്. നിങ്ങൾക്കൊപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ചിങ്ങമാസത്തിലെ പൊലിമയോടെ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഓണം വെറും ഒരു ആഘോഷമല്ല, നമ്മൾ മറിച്ച് തലമുറകളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പൂക്കളുടെ വർണ്ണ കാഴ്ചകളും മാവേലി തമ്പുരാന്റെ വരവിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഗ്രാമങ്ങളിൽ മുഴങ്ങുന്ന തിരുവാതിര പാട്ടുകളും വടംവലിയുടെ ആവേശവുമെല്ലാം ഓണക്കാലത്തെ കൂടുതൽ സജീവമാക്കുന്നു. പൂവിളികളും ആഹ്ലാദവും നിറഞ്ഞ ഈ നാളുകളിൽ വീടുകൾ തോറും ഉയരുന്ന ഒരു പ്രത്യേക ഗന്ധമുണ്ട്. അത് മലയാളികളുടെ സ്വന്തം ഓണസദ്യയുടെ മണമാണ്. കാലം എത്ര മാറിയാലും ഫാസ്റ്റ്ഫുഡുകളുടെ ലോകത്ത് നമ്മൾ എത്ര തിരക്കായാലും തിരുവോണ നാളിൽ ഒരിലയെങ്കിലും മുന്നിൽ നിർത്തിയിട്ട് സദ്യ ഉണ്ണുക എന്നത് ഏതൊരു മലയാളികളുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരം തന്നെയാണ്. മാവേലി നാട് വാണിരുന്ന കാലത്തെ സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഒത്തുകൂടുന്ന ആ ഒരു വലിയ ഭക്ഷണ വിരുന്ന് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അങ്ങനെ ഓണത്തിന്റെയും നാടൻ കളികളുടെയും പഴയകാല ഓർമ്മകളുടെയും എല്ലാം മനസ്സിൽ നിൽക്കുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള മുഹൂർത്തത്തിൽ വലിയൊരു സദ്യയുടെ മുന്നിലെത്തി നമ്മളിങ്ങനെ നിൽക്കുകയാണ്. വലിയൊരു വാഴയിലയിൽ വിളമ്പി ഇങ്ങനെ സദ്യ വെക്കുമ്പോൾ അത് വെറുതെ ഇങ്ങനെ വലിച്ചു വാരി തിന്നാനുള്ളതല്ല, മറിച്ച് ചിട്ടയോടെ ആസ്വദിച്ച് കഴിക്കേണ്ട ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ഉണ്ണൽ രീതിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇലയിലേക്ക് വിളമ്പി വെച്ച ചോറിന് മുകളിലേക്ക് നല്ല പരിപ്പ് കറിയും ഒപ്പം നെയ്യും ഒഴിച്ചു കൊടുക്കണം. തുടർന്ന് വിളമ്പി വെച്ച പപ്പടം അതിലേക്ക് പൊടിച്ചു വെച്ച് പരിപ്പും നെയ്യും പപ്പടവും ചേർത്തിങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കണം. അങ്ങനെ ആദ്യവട്ടം ചോറ് കഴിക്കുന്ന ആ ഒരു അനുഭൂതി ആഹാ, നല്ലൊരു രസമാണ്. അത് വാക്കുകൾക്കും അതീതമാണ്. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ അടുത്തതായിട്ട് സാമ്പാർ ഒഴിച്ചാണ് ചോറ് കഴിക്കേണ്ടത്. സാമ്പാറിനൊപ്പം ഇലയിൽ നിരന്ന് നിൽക്കുന്ന അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി തുടങ്ങിയ തൊടുകറികൾ ആവശ്യാനുസരണത്തിനനുസരിച്ച് ചോറിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് സദ്യയുടെ രുചി ഇരട്ടിയാക്കും. സാമ്പാറിന് ശേഷം പുളിശ്ശേരിയോ കാളനോ മോരോ ഒക്കെ ചേർത്ത് അടുത്ത ഘട്ടം ചോറും കൂടി കഴിക്കാട്ടോ. സദ്യയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ദഹനത്തിന് ഏറ്റവും സഹായിക്കുന്ന രസം കൂട്ടി ചോറിടുന്നതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. ചോറിണ്ണൽ പൂർണ്ണമാകുന്നതോടെ അതേ ഇല നന്നായി വൃത്തിയാക്കിയോ അല്ലെങ്കിൽ വീണ്ടും വിളമ്പിയോ കേരളത്തിന്റെ സ്വന്തം പ്രഥമനോ മറ്റു പലതരം പായസങ്ങളോ കഴിക്കുന്ന മധുരമുള്ള നിമിഷത്തിനൊരു വരവാണ്. ഇനിയൊരു പായസം കഴിക്കുന്നതിനും ഒരു പ്രത്യേക ചിട്ടയൊക്കെ ഉണ്ട്, നമുക്ക് പറയാം വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: ടിഎൻസി അപ്ലൈ.
6: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
7: വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. മലയാളിയുടെ സദ്യവട്ടങ്ങൾ വെറും ഒരു ആഹാരം കഴിക്കൽ മാത്രമല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു കലയും കൂടിയാണ്. ഓരോ വിഭവങ്ങളും കഴിക്കേണ്ട രീതിയും അതിൻ്റെതായിട്ടുള്ള ക്രമങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പായസത്തിന്റെ കാര്യത്തിലേക്കാണ്. പായസം എന്ന് പറയുമ്പോൾ സദ്യയുടെ മാറ്റിരട്ടിയാക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് അല്ലേ. പായസം കുടിക്കുകയോ വെറുതെ അങ്ങ് കഴിക്കുകയോ മാത്രമല്ല നമ്മൾ ചെയ്യാറുള്ളത്, മറിച്ച് പഴവും പപ്പടവും പായസം ഒന്നിച്ച് ചേർത്ത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതി സദ്യയുടെ രൂപഭാവങ്ങളെ പൂർണ്ണമാക്കുന്ന ഒന്ന് തന്നെയാണ്. ചോറുണ്ടൽ പൂർത്തിയായി നന്നായി ഇല തുടച്ചു വെച്ച ശേഷമാണ് ഈ ഒരു മധുരമുള്ള വിഭവം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യം ഇലയിലേക്ക് ഒഴിക്കുന്ന പ്രഥമനോ പായസത്തിലേക്കോ ഒപ്പം വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയും ഒപ്പം നല്ല മുരിമുരിയാന്ന് മുരിഞ്ഞ പപ്പടം അതിലേക്ക് പൊടിച്ചു കുത്തി ചേർക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. പായസത്തിന്റെ മധുരവും പായസത്തിന്റെ പ്രത്യേക രുചിയും പപ്പടത്തിന്റെ ഉപ്പുരസവും ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു അനുഭൂതിയും എല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ സദ്യയിലെ ഏറ്റവും മികച്ച ഒരു രുചി അനുഭവങ്ങളിൽ ഒന്ന് തന്നെയാണ്. പായസം കഴിക്കുന്ന കാര്യത്തില് ആളുകൾക്കിടയിൽ പലവിധ രീതികളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. ചിലർ ചോറുണ്ട് അതേ ഇലയിൽ തന്നെയാകും പായസം ഒഴിച്ച് കഴിക്കുന്നത്. മറ്റു ചിലരാകട്ടെ ഇലയിലെ ചോറൊക്കെ കഴിച്ച് ഇല നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും പായസം വിളമ്പാൻ ആവശ്യപ്പെടുക. വേറൊരു ചിലരാവട്ടെ ഇലയിൽ തന്നെ പായസം ഒഴിക്കുന്നത് ഒഴിവാക്കി പകരം ചില്ല ഗ്ലാസ്സിലോ പാത്രങ്ങളിലോ പായസമൊക്കെ വേങ്ങി അതും കുഴിച്ചിട്ടാണ് സദ്യ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ആ ഒരു ചോറ് കഴിച്ച ഇലയിൽ തന്നെ വേണം നമ്മൾ പായസം പപ്പടം പഴം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഈ ഒരു ഓണക്കാലത്ത് ഈ ഒരു ഓണ സദ്യ കഴിച്ചു നോക്കൂ കേട്ടോ, ഇന്നത്തെ ഓണസദ്യ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കുറച്ച് പാട്ടുകൾക്ക് ശേഷം.

മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
3: വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. പായസത്തിന് മധുരവും കുളിർമയും ഒക്കെ ആസ്വദിച്ച് ഇലയും തുടച്ച് എഴുന്നേൽക്കാനും തുടങ്ങുമ്പോഴേക്കും മലയാളിയുടെ സദ്യയൂട്ടിന് അവിടെയും പൂർണ്ണ വിരാമം ഒന്നും ആകുന്നില്ല. പലപ്പോഴും പായസം കഴിഞ്ഞ ഉടനെ കുറച്ചും കൂടി ചോറ് ബാക്കിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒടുവിലൊന്ന് പച്ചമോരും കൂട്ടി വയറ് നിറയ്ക്കണമെന്ന് പറഞ്ഞ് അല്പം കൂടി ചോറ് വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാലേ നമ്മുടെ സദ്യ പൂർണ്ണമാകത്തതുമുള്ളൂ. പായസം കഴിച്ച് നാവിലെ മധുരം മാറി ഉടനെ ഇലയിലേക്ക് അല്പം ചോറ് കൂടി വിളമ്പിയെടുത്ത് അതിലേക്ക് നല്ല പച്ചമോര്, പച്ചമുളകും കറിവേപ്പിലയും ചതച്ചരച്ച് ചേർത്ത് ആ ഒരു ശുദ്ധമായിട്ടുള്ള മോര്, ആ ഒരു മോരും കൂട്ടി സദ്യ കഴിക്കുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. പായസത്തിന് മധുരമൊക്കെ കഴിഞ്ഞ് വയറിന് നല്ലൊരു കുളിർമയും ദഹന സുഖവും നൽകാൻ ഈ ഒരു പച്ചമോരും ചോറും കൂട്ടി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു. ചോറും കറികളും പായസവും എല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് നല്ലൊരു നാടൻ പച്ചമോര് കൂട്ടി കഴിച്ചാലേ നമ്മുടെ സദ്യ പൂർണ്ണമാവുകയുള്ളൂ. ഇനി നമുക്ക് ഇല മടക്കേണ്ടതിനും ഒരു രീതിയുണ്ട് കേട്ടോ, അതിനെ കുറിച്ച് പറയാം. സദ്യയൂട്ട് പൂർത്തിയാക്കി എഴുന്നേൽക്കുന്ന സമയത്ത് വാഴയില എങ്ങനെ മടക്കണം എന്നതിനും കേരളീയ സംസ്കാരത്തിന് വളരെയധികം കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്. സദ്യ നൽകിയവരോടുള്ള നന്ദിയും ആദരവും അറിയിക്കുന്നതാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു ചടങ്ങാണിത്. നമ്മൾ ഉണ്ണുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഇല സദ്യ കഴിഞ്ഞ് മടക്കുമ്പോൾ നമുക്ക് അഭിമുഖമായിട്ട്, അതായത് ഉണ്ണുന്ന ആളിന്റെ നേർക്ക് താഴേക്കാണ് മടക്കേണ്ടത്. അതായത് ഇലയുടെ ദൂരെയുള്ള ഭാഗം നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വലിച്ചാണ് മടക്കേണ്ടത്. ഇങ്ങനെ തങ്ങളുടെ നേർക്ക് താഴേക്കില മടക്കുമ്പോൾ ഞങ്ങൾ സദ്യ വളരെ നന്നായി ആസ്വദിച്ച് കഴിച്ചു. വിളമ്പിയ വിഭവങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് വിളമ്പിയവരോട് നമ്മൾ മൗനമായിട്ട് പറയുന്നൊരു ആദരവായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു വിരുദ്ധമായിട്ട് ഇല നമ്മളിൽ നിന്നും എതിർവശത്തേക്ക്, അതായത് അങ്ങോട്ട് തള്ളി മടക്കുകയാണെങ്കിൽ അത് ആ ഒരു സദ്യയോടോ വിളമ്പിയരോടോ ഉള്ള ഒരു അതൃപ്തിയായിട്ടാണ് പാരമ്പര്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇലയുടെ അവസാനം ഇല മടക്കുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം എന്നൊരു നിബന്ധന കൂടി നമ്മുടെ ഈ ഒരു സദ്യ കഴിക്കുന്നതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് വള്ള സദ്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഇപ്പോഴല്ല, ഒരു ബ്രേക്കിന് ശേഷം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടും.

0: നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2.
1: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തുകയാണ്. മലയാളികളുടെ സദ്യവട്ടങ്ങളിലെ ഏറ്റവും മനോഹരവും ആവേശകരവും ആത്മീയമായിട്ടുള്ള അനുഭവമാണ് വള്ളസദ്യ. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് വള്ളസദ്യ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ജലമേളത്തോടനുബന്ധിച്ചും അല്ലാതെയുമുള്ള പമ്പാ നദിയിലൂടെ പള്ളിയോടങ്ങളിൽ സഞ്ചരിക്കുന്ന കരക്കാർക്ക് ക്ഷേത്രക്കടവിലോ മറ്റു കരകളിലോ നൽകുന്ന വലിയൊരു വിഭവസമൃദ്ധമായിട്ടുള്ള വഴിപാട് സദ്യയാണിത്. വള്ളസദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് വിളമ്പലും ഭക്ഷണവുമൊക്കെ. സാധാരണ സദ്യകളിൽ നിന്നും വള്ളസദ്യയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ആചാരമാണ്. സദ്യ കഴിക്കുന്നതിന് തൊട്ടു മുൻപും സദ്യയുടെ ഇടയിലും പള്ളിയോടത്തിലെ തുഴച്ചിൽക്കാരും ഭക്തരും ചേർന്നുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടും മഹാവിഷ്ണുവിന്റെയും മറ്റു ദൈവങ്ങളുടെയും ഒക്കെ നാമങ്ങൾ ഉച്ചത്തില് ജപിച്ചുകൊണ്ടും വഞ്ചിപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ടും കൃഷ്ണ കണ്ണ എന്നൊക്കെയുള്ള വിളി പാട്ടുകളുടെ ഇടയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഭക്ഷണശാലയിലേക്ക് ഓരോ വിഭവങ്ങളും എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ അത് വിളമ്പുന്നവർ പാട്ടിലൂടെ ഉറക്ക വിളിച്ചു പറയും. എരിവുള്ള ഇഞ്ചിക്കറിയും മധുരമുള്ള പായസവും വിളമ്പുന്നു എന്നൊക്കെ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായിരിക്കും വിളമ്പുന്നതും. സദ്യ കഴിക്കുന്നവരും ആ ഒരു പാട്ടിനൊപ്പം താളം പിടിക്കുകയും ഏറ്റു പാടുകയും ചെയ്യും. ഭഗവാൻ കൃഷ്ണന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടായിട്ടാണ് വള്ളസദ്യ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ചടങ്ങിലും ശ്രീകൃഷ്ണ ഭക്തിയും അതിന്റെ ഒരു കൂട്ടായ്മയും ആഹ്ലാദവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. ചോദിക്കുന്ന വിഭവങ്ങൾ ഒട്ടും കുറവില്ലാതെ പാട്ടുപാടി ആവശ്യപ്പെടുവാനും വിളമ്പുവാനുമുള്ള ഈ ഒരു പ്രത്യേക വള്ളസദ്യയെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് മാറ്റാറുണ്ട്. നമ്മളും എപ്പോഴും കൊതിക്കാറുണ്ട് അല്ലേ, ഒരു വള്ളസദ്യ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. വള്ളസദ്യ അല്ലെങ്കിൽ ഓണസദ്യ, സദ്യകൾ ഇന്നും നമ്മൾ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
2: അറബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
2: ത്രിൽ അടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ

0: നാം നമ്മുടെ പ്രജകളെ കാണാൻ എത്തിയതാണ് കുഞ്ഞെ.
1: അതുകല്ല, മാമലി ആ ഡിമോസി നിക്കാൻ വന്നെയാണ്.
0: അയ്യോ അല്ല,
1: പിന്നെ രശ്മി ലൈക്കി, അത് ഇവിടെ അടുത്താ.
0: അല്ല കുട്ടി, ഞാനൊരു മാവേലിയാ.
1: ആഹാ, അതാ ചോദിച്ചത് എവിടെ നിക്കാനാ വന്നേന്ന്. ഇനിയിപ്പോ ചോയ്സ് ഇല്ലെങ്കിൽ നിക്കാൻ വന്നെയാണോ
0: കുഞ്ഞെ? ഞാൻ ഈ കുട്ടിയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ?
1: മാവേലി എന്നെ കൊടുക്കാനുള്ള പൈസയും

0: മതിയൊക്കെ തരാം, കുറച്ചേരം എന്റെ വീടിന് മുന്നിൽ നിൽക്കാവോ?
1: കുട്ടി, ഞാൻ ശരിക്കും മാവേലിയാണ്. നിന്നെ ഞാനിപ്പോ എങ്ങനെ വിശ്വസിപ്പിക്കാനാ? ഞാനാണ് മാവേലി, കേരളം മുഴുവൻ കാത്തിരിക്കുന്ന മാവേലി.
0: അയ്യോ, ഒറിജിനൽ മാവേലിയോ?
1: അതെ.
0: അല്ല മാവേലി, മാവേലിയുടെ കാളവണ്ടി എന്തിയേ?
1: കാളവണ്ടിയോ?
0: പിന്നെങ്ങനാ മാവേലി ഇങ്ങോട്ട് വന്നത്?
1: ടെക്നോളജി ഇവിടെ മാത്രമല്ല, അങ്ങ് പാതാളത്തിലും ഉണ്ട് കുട്ടി. പാതാളം എക്സ്പ്രസ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മെട്രോ.
0: മാവേലി ഞങ്ങളുടെ കൂട്ടായോ?
1: കാലം മാറിയില്ലേ കുഞ്ഞേ, ഞാനും കുറച്ചൊക്കെ അപ്ഡേറ്റ് ആവണ്ടേ? എന്നാലല്ലേ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അടുത്തെത്തി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ.
0: മാവേലി പൊളിയാണല്ലോ.
1: അതൊക്കെ പോട്ടെ, എന്താ ഈ കൊച്ചു മിടുക്കിയുടെ പേര്?
0: എന്റെ പേര് കുഞ്ഞിപ്പെണ്ണ്.
1: കുഞ്ഞിപ്പെണ്ണ് കൊള്ളാലോ. കുഞ്ഞിപ്പെണ്ണേ, എന്റെ കാലത്തെ പോലെ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. വരാ, എന്റെ കേരളം ഇപ്പോഴും അതുപോലെ തന്നെയാണോ?
0: അങ്ങനെ ചോദിച്ചാൽ മാവേലി കണ്ടറിയണം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
1: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
1: ടിഎൻസി അപ്ലൈ.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
8: ഇതാണല്ലേ അപ്പോ ഇന്നത്തെ കേരളം?
9: അതേ മാവേലി.
8: എന്റെ കാലത്ത് നിറയെ പച്ചപ്പായിരുന്നു. വയലുകൾ, കാടുകൾ, മലകൾ, ഒരിക്കലും പറ്റാത്ത പുഴകൾ. ഇപ്പോ വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രം.
9: ഇതാ മാവേലി വികസനം. ഞങ്ങളും അപ്ഡേറ്റ് ആയപ്പോഴല്ലേ മാവേലിയും പാതടുത്ത് മാറ്റം കൊണ്ടുവന്നത്.
8: അല്ല, അതൊക്കെ ശരിയാ, വികസനം നല്ലത് തന്നെ. എന്നാലും പച്ചപ്പ്.
9: മാവേലിക്കിപ്പോ എന്താ വേണ്ട? പച്ചപ്പ് വേണല്ലേ. ഇതേ കണ്ടോ?
8: ഇത് മൊബൈലല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ തൽക്കാലം വേണ്ട.
9: എങ്കിൽ മാവേലി നല്ല കുട്ടിയായിട്ട് വാ, നമുക്ക് എല്ലാം ചുറ്റി നടന്ന് കാണാം. സദ്യ കഴിക്കാം, സെൽഫി എടുക്കാം. മാവേലി എന്റെ ഒപ്പം ഒരു റീലൊക്കെ ചെയ്യണം കേട്ടാ.
8: എന്ത് വേണേലും ചെയ്യാം. എങ്കിലും ഒരു കാര്യം പറയാം, കാലം മാറിയാലും ഓണത്തിന്റെ മനസ്സ് മാറരുത്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
5: എനിക്ക് വർഷത്തിൽ ഒരിക്കൽ വരാനുള്ള അനുമതിയേ ഉള്ളൂ കുട്ടി. അല്ല, എന്താ ഇപ്പൊ ഞാൻ 2 തവണ വരേണ്ട കാര്യം?
6: ഓണം വേറൊരു ബൈബിള്. മാവേലി,
5: കുഞ്ഞിപ്പെണ്ണിന് പുത്തൻ ഉടുപ്പൊക്കെ എടുക്കാലോ അല്ലേ?
6: പുത്തൻ ഉടുപ്പ് എപ്പോ വേണമെങ്കിലും എടുക്കാലോ മാവേലി, എന്നാലും ഓണക്കോട് പക്ഷിലാണല്ലോ. പിന്നെ ഓണസദ്യ പൊളിയല്ലേ ഓണം?
5: അത് മാത്രമല്ലല്ലോ, ഊഞ്ഞാലും ഓണക്കളികളും അത്തപ്പൂക്കളവും എല്ലാം ഇല്ലേ?
6: അയ്യോ മാമേലി, ഇപ്പൊ ഇഷ്ടനാണല്ലേ പൂക്കളൊക്കെ റെഡിമേഡാ.
5: റെഡിമെയ്ഡ് പൂക്കളമോ? എന്താ കുഞ്ഞിപ്പെണ്ണേ പറയുന്നേ, പൂക്കളം വാടില്ലേ?
6: എന്നെ പൊന്നു മാമേലി, മാമേലി കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണം. നമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോ അവിടെ ഒരു വീട് കണ്ടില്ലേ? ആ വീടിന്റെ മുന്നിലെ പൂക്കളം കണ്ടോ മാമേലി?
5: കണ്ടു കണ്ടു, അത് കണ്ട് എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു. ആ വീട്ടിലൊന്ന് കയറി അതൊന്ന് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചാ ഞാൻ. അതെന്താ
6: എന്റെ മാമേലി? അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ റെഡിമെയ്ഡ് പൂക്കളാ. അത് പറഞ്ഞുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം.
5: അപ്പോ അത് യഥാർത്ഥ പൂക്കളോ അല്ലേ? നമ്മെ പറ്റിച്ചു അല്ലേ?

0: 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
1: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
2: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേട്ടിട്ട് തന്നെ ത്രില്ലാവും.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
11: എങ്ങനെ സന്തോഷിക്കാനാ? നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുകയല്ലേ?
12: അയ്യോ മാവേല്, ഞങ്ങളൊന്നും പറ്റിച്ചില്ല. ആർക്കും സമയമില്ല മാവേല, എല്ലാവരും ബിസിയാ.
11: മനസ്സിലായി.
12: നമുക്കൊരു സെൽഫി എടുത്താലോ?
11: ഞാനില്ല കുട്ടി.
12: എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് ഞാൻ മാവേലി കൂടെ വന്നില്ലേ? അതെന്താ, എനിക്ക് മാവേലിയുടെ കൂടെയുള്ള സ്നേഹമുണ്ട്.
11: എന്നാലും
12: ഒരെന്നാലില്ല, എല്ലാവരും തിരക്കിലാ മാവേലി. എന്നിട്ട് ഈ ആഘോഷമൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്ന?
11: ആർക്ക് വേണ്ടിയാ?
12: ഓ, അതെന്നെ മാവേലിക്ക് വേണ്ടി തന്നെയാ.
11: അത് മാത്രമാ എന്റെ ആശ്വാസം.
12: അത് പോലെ എന്റെ അളിയാ.
11: ഞാനൊരു മാവേലിയാ, പണ്ട് നാട് ഭരിച്ച രാജാവ്.
12: ഇപ്പൊ മിക്ക രാജാക്കുമാരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ.
11: അതും ശരിയാ. പാതാളത്തിൽ ഇരിക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങോട്ട് പോന്നാലോ എന്ന്, പിന്നെ വേണ്ട എന്ന് തോന്നും.
12: എങ്കിലേ മാവേലി ഒന്നും കൂടി ഒന്ന് രാജാവാവ്, എന്നിട്ട് എന്നെയും കൂടെ കൂട്ടണം. എനിക്കുണ്ട് കൊറേ ഐഡിയാസ് ഒക്കെ.
11: എനിക്ക് രാജ്യം ഒന്നും വേണ്ട കുട്ടി. നിങ്ങളെല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഇനി എവിടേക്കാ?
11: നമുക്ക് ഓണ സദ്യ കഴിക്കണ്ടേ?
10: സദ്യയോ പിന്നെ വേണ്ടേ? അല്ല, എന്തൊക്കെ ഉണ്ടാകും? എനിക്ക് കൊതിയായിട്ട് വയ്യ.
11: കൊതിയും നാവേലി, ചോറ്, പരിപ്പ്, സാമ്പാറ്, അവിയൽ, തോരൻ, ഓലൻ, എരിശ്ശേരി, പച്ചടി, കിച്ചടി, ഇഞ്ചി, മാങ്ങ, പപ്പടം, പായസ 2 ടൈപ്പ് ഉണ്ട്. പാലടയും അടുപ്പടമാണ്.
10: ആഹാ, കുഞ്ഞിപ്പെണ്ണ് സദ്യവട്ടത്തിലെ എല്ലാ കറികളും പറഞ്ഞല്ലോ. അമ്മ കുറെ കഷ്ടപ്പെട്ടു അല്ലേ ഇതിനൊക്കെ?
11: ഇത് അമ്മയൊന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞില്ലേ മാവേലി ഇൻസ്റ്റന്റാണെന്ന്? അമ്മക്ക് ഇന്നെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഓർഡർ ചെയ്തയാ. അങ്ങനായി കറികളുടെ ഒക്കെ പേര് കേട്ടത്.
10: എന്തായാലും കൊള്ളാം, എന്നെ പ്രജകൾ അവിടെയും പറ്റിച്ചു അല്ലേ
11: മാവേലി? പിന്നെയും എന്റെ മാവേലി ഇതൊന്നും പറ്റിക്കലല്ല, ഇതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അല്ല പിന്നെ മാവേലിയുടെ ആഗ്രഹം എന്തുവാ?
10: എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയണം.
11: ആ, അതിനു വേണ്ടിയാ ഇതൊക്കെ.
10: ആണോ?
11: പിന്നല്ലാതെ ഓണം അടിച്ചു പൊളിക്കുമാവേലി.

0: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
7: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: മൈ ഡീൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംപർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
9: ഹലോ മാവേലിയേ.
10: എന്തോ
9: മാവേലി തിരികെ പോകുമ്പോ എന്റെ വാവയിൽ സമ്മാനമുണ്ട്.
10: ആഹാ, അപ്പോ എന്നെ പറഞ്ഞു വിടാൻ തിടുക്കമായ കുഞ്ഞു പെണ്ണിന്.
9: അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ മാവേലി ഇവിടെ തന്നെ വേണോന്ന്? പിന്നെന്തായാലും മാവേലി തിരിച്ചു പോവാനുള്ള ടിക്കറ്റ് എടുത്താണല്ലേ വന്നത്.
10: ടിക്കറ്റോ?
9: ആ പാതാളത്തേക്കുള്ള മെട്രോയുടെ ടിക്കറ്റ്. ചിരിക്കണ്ട, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മാവേലി വന്നിട്ട് വേഗം പോവല്ലേ.
10: കുഞ്ഞിപ്പെണ്ണെ, എനിക്കുണ്ട് വിഷമം.
9: മാവേലിയിൽ 1 വർഷം കഴിഞ്ഞിട്ടേ വരൂ, അത് ഓർക്കുമ്പോ.
10: കുഞ്ഞിപ്പെണ്ണ് വിഷമിക്കണ്ട, എന്നെ കാണാൻ ഓണം വരെ കാത്തിരിക്കൊന്നും വേണ്ടെന്നേ.
9: പിന്നെ ഞാൻ വിളിക്കുമ്പോ ഒക്കെ വരുവോ?
10: അതിനെനിക്കാവില്ല. പക്ഷേ നീ മറ്റൊരാൾക്ക് ഒരു കൈത്താങ് നൽകുമ്പോ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, ഒറ്റപ്പെട്ടവരോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോ എല്ലാം ഞാൻ അവിടെ ഉണ്ടാകും.
9: പിന്നെന്താ, ഉറപ്പായിട്ടും ചെയ്യാം.

0: നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2.
1: കുഞ്ഞിപ്പെണ്ണ്, ഈ നാടൊക്കെ ചുറ്റിക്കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ.
2: അതൊക്കെ ശരി, ഇനി അടുത്ത തവണ വരുമ്പോ ആദ്യം എന്റെ അടുത്തേക്ക് വരണം കേട്ടോ.
1: കേട്ടു കേട്ടു,
2: വരുമ്പോ പാതാള സ്പെഷ്യൽ ആയിട്ട് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം.
1: പിന്നെന്താ, കൊണ്ടുവരാലോ. നല്ല കുഞ്ഞിപ്പെണ്ണെ, ഞാൻ വന്നിറങ്ങിയപ്പോ മുതൽ കേൾക്കുന്നതാ നല്ല ഓണപ്പാട്ടുകൾ, കടകളിലും വീടുകളിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ദേ കേട്ടോ,
2: ഈ കേൾക്കുന്ന പാട്ടാണോ?
1: ആ അതെ അതെ
2: അതെ, നമ്മുടെ റേഡിയോയിലെ പാട്ടാ.
1: നമ്മുടെ റേഡിയോയോ?
2: നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ. വാമാവേലി, നമുക്ക് എന്റെ റേഡിയോ പോവാ.
1: ആഹ്, എന്നാ തീർച്ചയായും പോകണം.
2: ഇന്ന് എന്നെ സൈക്കിളെയാണ് എടുക്കട്ടെ?
1: വേണ്ട കുട്ടി,
2: എങ്കിൽ പിന്നെ കാറ് വിളിക്കാം.
1: വേണ്ടെന്നേ,
2: പിന്നെ മാവേലി നടന്നു പോവാനാണോ?
1: അതേന്ന്, നമുക്ക് ഈ പാട്ട് കേൾക്കുന്ന വഴിയെ പോകാം. വരൂ കുഞ്ഞിപ്പെണ്ണേ.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഹല്ല കുഞ്ഞു പെണ്ണേ, എനിക്കുള്ള സമ്മാനം എവിടെ? ഇതെന്താ?
9: അതൊരു അടിപൊളി ഫോണാ.
8: എനിക്ക് എന്തിനാ കുട്ടി ഫോണൊക്കെ?
9: ആവേലിന് വരുമ്പോ പുതിയ ട്രെൻഡ് ഒക്കെ പഠിച്ചോണ്ടായിരുന്നു വെച്ചോ.
8: ശരി ശരി.
9: എന്റെ റേഡിയോ.
8: ആ ഇത് കൊള്ളാലോ.
9: അവേലി വാ, ഇതാ ഓണേറ്.
8: ഇതാണല്ലേ ആ പാട്ടുകളുടെ ഉറവിടം? ഇത്ര ചെറിയ മുറിയിൽ നിന്നാണോ ഇത്ര വലിയ സന്തോഷം വിതയ്ക്കുന്നത്? നമ്മുടെ പ്രജകളെയൊക്കെ ഇവിടെ സന്തോഷിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഞാൻ ധന്യനായി. ഒരു റേഡിയോ അങ്ങ് പാതാളത്തിലും തുടങ്ങണം. ഒരുപാട് ഇഷ്ടായി
9: എങ്കിലേ അവർക്ക് പ്രജകളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
8: എന്റെ പ്രിയപ്പെട്ട മലയാളികളെ, 1000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ഞാൻ വീണ്ടും ഈ നാട്ടിലെത്തി. ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ശബ്ദം കൊണ്ട് ഇത്രയധികം മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന ഈ റേഡിയോ തന്നെയാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പാട്ട് മുഴങ്ങുമ്പോൾ അതോടൊപ്പം ഒത്തിരി സ്നേഹവും നിറയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: നമുക്കൊരു പാട്ട് കേട്ടാലോ?
8: ചോദിക്കാനുണ്ടോ? മുഴങ്ങട്ടെ ആരവം.

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യയാണ്. അമ്മയുടെ കൈപുണ്യത്തിന് രുചിയോടൊപ്പം തന്നെ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം കൂടി ചേർത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസരമാണിത്. അമ്മയ്ക്കൊരു സ്നേഹ പായസത്തിലൂടെ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുട്ടികൾക്കായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത് പായസം വെക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് പായസം വെച്ച് മധുരം കൂട്ടാൻ നമ്മുടെ ഈ ഒരു ഓണത്തിന് അല്ലേ. ആദ്യം തന്നെ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ഉരുകി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്ത് കോരി മാറ്റി വെക്കുക. അതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് സേമിയ ചേർത്ത് മീഡിയം തീയിൽ വെച്ച് ഇളക്കി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. സേമിയ നന്നായി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അങ്ങനെ വറുത്ത് വെച്ച സേമിയയിലേക്ക് 2 കപ്പ് തിളപ്പിച്ച പാലൊഴിക്കണം. പാലിങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് തീ അല്പം കുറച്ച് വെച്ച് സേമിയ മൃദുവാകുന്നത് വരെ വേവിക്കണം. സേമിയ വെന്തോ എന്ന് നോക്കിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം പാകത്തിനാണോ എന്ന് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേർന്ന് പായസം ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു പായസത്തിന് പ്രത്യേക ഒരു മണം തരാൻ സഹായിക്കും കേട്ടോ. ഇനി എന്താണ്, തീ ഓഫ് ചെയ്ത ശേഷം പായസം അല്പം തണുക്കുമ്പോൾ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അടുക്കളയിൽ അമ്മയുടെ കൂടെ ഇങ്ങനെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ അമ്മയ്ക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഏറ്റവും നല്ലൊരു മധുര പലഹാരമാണ് നമ്മുടെ ഈ സേമിയ പായസം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി കണ്ണിമച്ചി മാറി നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും പാചകം ചെയ്ത് തരുന്ന അമ്മയ്ക്ക് തീർച്ച സ്നേഹത്തോടെ ഒരു കപ്പ് പായസം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത്

സന്തോഷാണല്ലേ. അമ്മയുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു സേമിയ പായസം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയത് കൊടുക്കത്തില്ലേ. അപ്പൊ നാളെയും മറ്റൊരു വിഭവമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ വീണ്ടും കാത്തോർത്തോണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ച് ആയാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
9: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: മൈലേക്ക് വിടാം.
1: ഓണോ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലങ്ങ് കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: പ്രധാന വാർത്തകൾ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളിക്ക് ഇന്ന് തിരുവോണം. പൊന്നോണ നിറവിൽ നാടെങ്ങും ആഘോഷങ്ങൾ നടക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഓണസദ്യയുടെ രുചിഭേദങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികളാണ് മലയാളിക്ക് പ്രിയം. തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല് ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക പരിപാടിയുടെ ആവേശത്തിലാണ് ഏവരും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ വേദികളിൽ വാദ്യമേളം, ഭരതനാട്യം, സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ എന്നിവ ഇന്ന് അരങ്ങേറും. എല്ലാ ജില്ലകളിലും ടൂറിസം വകുപ്പിന്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ 30 മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. മാനവികതയുടെയും സമത്വത്തിന്റെയും ആഘോഷം കൂടിയായ ഓണം മഴയിലും ഒട്ടും പൊലിമ നഷ്ടപ്പെടാതെ വർണ്ണാഭമാക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ 30 മാസം പരിപാടി. തിരുവോണ നാളിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്ക്. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ആചാര തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് നൽകി ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണനുമെത്തുന്നുവെന്നാണ് വിശ്വാസം. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യസങ്കേതത്തിലേക്ക് വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നതിനുമായി പുലർച്ചെ മുതൽ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണ ദിനത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ ക്ഷേത്രനട തുറന്നതുമുതൽ വിശേഷാൽ ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപ്പൂജ വരെ ഭക്തർക്ക് പുതുവസ്ത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക സൌകര്യവും ദേവസ്വം ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങായ തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനും വൻ ഭക്തജന തിരക്കാണ് ഇവിടെയുള്ളത്. വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് ദർശന സമയത്തിലും വഴിപാട് കൌണ്ടറുകളിലും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: എറണാകുളം തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. രാവിലെ സോപാന സംഗീതത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ മഹാബലി എതിരേൽപ്പും 9 ഗജവീരന്മാർ അണിനിരന്ന ശ്രീബലിയും നടന്നു. വൈകുന്നേരം കൊടിയിറക്കലും തിരുവാറാട്ടും നടക്കും. ശ്രീനാരായണഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പുതിയ പേരിന് ഇന്നലെ മുതൽ പ്രാബല്യമുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായികം, യുവനേതൃത്വം ഉൾപ്പെടെ 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുവസംവാദ് നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം സി സദാനന്ദൻ മാസ്റ്റർ MP, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മണ്ണിടിഞ്ഞ പ്രദേശം പരിശോധിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കരാറുകാരുമായി സംസാരിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയമുണ്ടെന്നും ഇത് സജീവമായി പരിഗണിക്കേണ്ട കാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇളയാവൂരിലെ മണ്ണിടിഞ്ഞ പ്രദേശം സി സദാനന്ദൻ മാസ്റ്റർ MP രാവിലെ സന്ദർശിച്ചു. മണ്ണിടിഞ്ഞ ഭാഗത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായത് ചെയ്യുമെന്ന് സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫ്, TO മോഹനൻ MLA എന്നിവർ ഇന്നലെ പ്രദേശം സന്ദർശിച്ചിരുന്നു.
0: രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 പൂർത്തിയാക്കുന്നു. 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 crore തൊഴിലാളികളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, സുരക്ഷാ ബീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളാണ് ഇ ശ്രം പോർട്ടൽ വഴി ലഭ്യമാകുന്നത്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മലനിരകൾക്ക് മറ്റൊരു നിറപ്പകിട്ടുകൂടി. പച്ചപ്പിനിടയിൽ പൂത്തുലഞ്ഞ ചെറി ബ്ലോസം പൂക്കൾ സമ്മാനിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലും പരിസരങ്ങളിലുമാണ് ചെറി ബ്ലോസം പൂക്കൾ വ്യാപകമായി പൂത്തുലഞ്ഞിരിക്കുന്നത്. മാട്ടുപ്പെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പച്ചപ്പണഞ്ഞ മലനിരകൾക്ക് നടുവിൽ പിങ്കും വെള്ളയും നിറങ്ങളിൽ പൂത്തുനിൽക്കുന്ന ചെറി ബ്ലോസം കാഴ്ച മൂന്നാറിന്റെ ഭംഗി ഇരട്ടിയാക്കി. യാത്രക്കിടയിൽ വഴിയരികിൽ പൂത്തുനിൽക്കുന്ന ചെറി ബ്ലോസം കണ്ട് വാഹനം നിർത്തി കാഴ്ച ആസ്വദിക്കുന്നവരും ഏറെയാണ്. ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയാണ് സഞ്ചാരികൾ മടങ്ങുന്നത്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ വിൻസെന്റ് കീമറയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ ഫാബിയനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 പങ്കുവയ്ക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും അന്നദാന ചടങ്ങുകളും നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 95 ഉയർന്ന് 77,751, നിഫ്റ്റി 27 നഷ്ടത്തിൽ 24,308 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 120,080 ഗ്രാമിന് 15,010 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി. ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
2: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
2: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണദിനമായി ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണമാഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
1: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പും നടക്കും. വർണ്ണാഭമായ ആകാശവിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
0: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തുമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
0: മലയാളികൾ തിരുവോണദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണനാളിൽ കാലങ്ങളായി ഉണ്ണാവൃതമനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്കാട്ടുമഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിനു പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
0: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവ നേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53rd പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഇശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
5: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ 1-ഇന്നിംഗ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ 1-ഇന്നിംഗ്സ് ലീഡ് നേടി. 2-ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ

പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ റേഡിയോ 91.2 ഓണത്തുടിതാളത്തിലേക്ക് സ്വാഗതം. എൻ റേഡിയോ 91.2 എല്ലാ ഓണക്കാലവും ആഘോഷിക്കുന്നത് 1000 അല്ലെങ്കിൽ മനസ്സിലേക്ക് അങ്ങനെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് നാടൻപാട്ടുകളോടുകൂടിയാണ് ഇന്ന് ഈ ഒരു തിരുവോണ ദിനത്തിൽ നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെട്ടതാണ് ആദി ശാസ്താംകോട്ട. നാടൻപാട്ട് പാടുന്ന ഒരുപറ്റം കലാകാരന്മാരും ഒക്കെയായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചു. ഇക്കൊല്ലവും അവർ തന്നെയാണ് നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ റേഡിയോ 91.2 ഓണത്തുടിതാളത്തിലേക്ക് അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അഭിലാഷ്, അനൂപ്, ശ്രീകുട്ടൻ, സജീവ്, അപ്പോ നാലു പേരാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഒരു വലിയ ടീമാണ് എൻ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ആദി ശാസ്താംകോട്ട.
1: നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം.
0: അപ്പൊ ഈ സംസാരിക്കുന്നത് അഭിലാഷാണ്, ഇതിന്റെ സാരഥിയാണ്. അഭിലാഷ് പറഞ്ഞോളൂ, ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ റേഡിയോയിലോട്ട് വരികയാണ് ഓണപ്പാട്ടുകളൊക്കെ പാടാനായിട്ട്. ഓണപ്പാട്ടും നാടൻപാട്ടും ഇല്ലാതെ എന്ത് ഓണം? അഭിലാഷ് പറഞ്ഞോളൂ.
1: അതെ അതെ, അപ്പം ശരിയാണ്. പണ്ട് മുതലേ നമുക്ക് പാട്ടുകൾ ഓണാഘോഷത്തിന്റെ ഭാഗമാണ്, ഓണാഘോഷത്തിന്റെ ഭാഗമാണ് പാട്ടുകൾ. പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണപ്പാട്ടും കളിയും മലയാളിക്ക് ഓണനാളുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. വിവിധ നാടുകളിൽ വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ, ഇപ്പം കൊല്ലം ജില്ലയിൽ തന്നെയായാലും ഞങ്ങളുടെ പ്രദേശത്തായാലും കരുനാഗപ്പള്ളിയിലായാലും ഒക്കെ വിവിധ തരത്തിലുള്ള നാട്ടുപ്രദേശങ്ങളിൽ വിവിധ നാടൻ സംസ്കാരങ്ങളാണുള്ളത്. അതൊക്കെയും ഓണക്കാലത്ത് വിളിച്ചോതുന്ന പാട്ടുകളായിട്ട്, കളികളായി, ആട്ടങ്ങളായിട്ടൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നാടൻ പാട്ടുകളെ ഇപ്പോഴും ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നു എന്നുള്ളത്.
0: ഓണമായാൽ നമ്മുടെ മനസ്സിലേക്ക് 1000 കൊയ്ത്തുപാട്ടുകളും എല്ലാം ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോ ആദി ശാസ്താംകോട്ട, ആദ്യമായി ഞാൻ ബാക്കി കൂട്ടുകാരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ. കലാകാരന്മാരാണ്, പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പോ ഓണമായതുകൊണ്ട് തന്നെ, ഇപ്പൊ ഉണ്ണുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്കൊരു ഓണപ്പാട്ടിലൂടെ തുടങ്ങിയാലോ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നമുക്കൊരു ഓണപ്പാട്ട് പാടി ആരംഭിക്കാം.

0: ഉഷാറായിട്ടുള്ള ഓണപ്പാട്ടുമായിട്ട് ഓണത്തുടിതാളം ഇതാ ഇങ്ങനെ ഓണ തിരുവോണ ദിനത്തിൽ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ആദി ശാസ്താംകോട്ടയിലെ നാല് കൂട്ടുകാർ കലാകാരന്മാരാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേട്ട പാട്ട് ഓണപ്പാട്ടാണ്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കൂട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. സജീവ് ഉണ്ട്. സജീവിന് ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഒക്കെ ആൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീകുട്ടൻ തുടി. കഴിഞ്ഞ വർഷം നമ്മൾ ശ്രീകുട്ടനെ പരിചയപ്പെടുത്തിയതാണ്. ഇനി പ്രവാസ ജീവിതത്തിലേക്കൊക്കെ പോവാൻ എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം നമ്മൾ വിളിക്കുന്ന സമയത്ത് ഓൺലൈനിലൊക്കെ മീറ്റിംഗ് വെക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യം തന്നെ സജീവ് ചേട്ടനോട് ചോദിക്കാം, ഒരു ഓണത്തിന്റെ ഒരു തിരക്കിലാണ് നമ്മൾ, ഓണപരിപാടികളൊക്കെ വരുവാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓണത്തിന്റെ ഷെഡ്യൂളും, അല്ലെങ്കിൽ ഇന്ന് തിരുവോണമായിട്ട് നിങ്ങൾക്കൊരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം.
1: ആദ്യം തന്നെ ഓണാശംസകൾ എല്ലാവർക്കും.
0: താങ്ക് യു.
1: വളരെ പ്രതീക്ഷയാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് നമ്മൾ ഒരു സീസണ് മുമ്പുള്ള ഒരു ആഘോഷം ഓണമാണ് നമ്മുടെ. അപ്പൊ അത് വളരെ സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. പാട്ടും കുട്ടുമായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് പോകുന്നു.
0: അക്കാദമി ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ?
1: ആ തീർച്ചയായിട്ടും. കുറെ കുട്ടികളുണ്ട്.
0: എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിനൊരു ആനന്ദം തരുന്നത് തന്നെയാണ് സംഗീതം, നാടൻ പാട്ടുകളൊക്കെ. നമുക്ക് എപ്പോഴും മനസ്സിന്റെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് താളം തുള്ളുന്നു എന്നുള്ളതാണ്. പഴമയെ തേടി, നാട്ടു നന്മകളെ തേടി, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പച്ചമണ്ണിന്റെ ഗന്ധം തേടി ഒക്കെയുള്ളൊരു യാത്ര തന്നെയാണ് നാടൻ പാട്ട്. അപ്പോ എപ്പോഴും നാടൻ പാട്ടിന് താളം നിർബന്ധമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സ് അത്രത്തോളം, തുടിയാണെങ്കിലും ഈർദം പാടാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഒരു സംഭവം തന്നെയാണ്. ശ്രീകുട്ടാ, പാട്ടുകാരോ?
1: അതെ,
0: തുടി വായിക്കും, പാട്ട് പാടും. ഓക്കെ, അപ്പൊ ശ്രീകുട്ടാ, അടുത്തതായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ ഓണത്തിന്റെ ആ ഒരു പൊളി വൈബിലിരിക്കുകയാണ്. നിങ്ങളുടെ ടീമിൽ നിന്ന് ഇത് കേട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രോതാക്കൾ ഇത് കേട്ടാൽ നന്നായിരിക്കുമെന്ന് 10 പേരോട് ഉറക്കം വിളിച്ച് പറയാൻ, അഭിമാനത്തിൽ പറയാൻ പറ്റുന്ന ഒരു പാട്ടെന്ന് പറയാം.
2: അതെ, പറയാം. അടുത്തതായി പാടാൻ പോകുന്നത് ഒരു ഓണക്കളിപ്പാട്ടാണ്. ഓണക്കാലത്ത് കളിച്ച് പാടി വരാറുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്.
0: ഓക്കെ, പാടിക്കോളൂ.

0: എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ പൂക്കളെ പോലും, എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു അത്തം വരുമ്പോൾ അല്ലെങ്കിൽ ഓണം വരുന്ന സമയത്ത് നമ്മൾ പൂക്കളത്തെ പ്രതീക്ഷിച്ച് പോകാറുണ്ട്. പണ്ടൊക്കെ തൊടിയിലൊക്കെ, ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പൂക്കളൊക്കെ വാങ്ങുന്ന പോലെയല്ല, നിഷ്കളങ്കമായിട്ടുള്ള ബാല്യകാലത്ത് നമ്മളുടെ ഏറ്റവും വലിയ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അടുത്ത വീട്ടിലെ പൂക്കളത്തേക്കാൾ കുറച്ചുകൂടി വലിയ പൂക്കളം നമുക്ക് വേണം, ഇതല്ലായിരുന്നോ? നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? അടുത്ത വീട്ടിലേക്കാൾ കൂടുതൽ നല്ല പൂക്കളമായിരിക്കണം, ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ എൻ്റെ വീട്ടിലായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു വാശി, പ്രകൃതിയോട് ഏറ്റവും ഭംഗിയുള്ള ചില വാശികളായിരുന്നു. അതിനുവേണ്ടിയിട്ട് മണ്ണും മനസ്സും ഒരുപോലെ പോക്കുന്നൊരു കാലം തന്നെയായിരുന്നു ഓണക്കാലം. ആ ഒരു ഓർമ്മകളെ വീണ്ടും വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് വിളിച്ചോതുവാൻ ഇങ്ങനെയുള്ള നാടൻ പാട്ട് ടീമുകൾ ഉണ്ടാവട്ടെ, ജനിക്കണം. ഇതൊരു പുനർജനിയാണ് മലയാളത്തിൻ്റെ, മലയാള മണ്ണിൻ്റെ, കർഷകന്റെ പാട്ടിൻ്റെ, അല്ലെങ്കിൽ ആരൊക്കെയോ വായ്ത്താരികളായിട്ട് പാടിപ്പാടി പതിഞ്ഞ പാട്ടുകൾ വീണ്ടും യുവതലമുറ പാടണം എന്നുള്ളൊരു നിർബന്ധം തന്നെയാണ് എൻറേഡിയോ 91.1 അതുകൊണ്ട് തന്നെയാണ് എല്ലാ കൊല്ലവും നാടൻ പാട്ട് ഉച്ച സമയത്തൊരു നിർബന്ധമാക്കി തന്നെ. കാരണം പ്രവാസികളായിട്ടുള്ളവർ ഇതേ സമയം ഈ ഓണം പരിപാടി കേൾക്കുന്നുണ്ട്, അവർക്ക് ഏറ്റവും മിസ്സിംഗ് ആണ്. നമ്മളീ പറയുന്ന പോലെയല്ല, വല്ലാത്തൊരു അടുത്തില്ലാത്തപ്പോഴാണ് ഒരു ചങ്കിടിപ്പുണ്ടാവുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അനൂപിനെയാണ് കേട്ടോ. അനൂപ് ഒരു പോസ്റ്റ്മാൻ കൂടിയാണ്, പാട്ടുകാരനാണ്, നമ്മുടെ തഴവക്കാരനാണ്. ഏറ്റവും കൂടുതൽ തഴപ്പാവളുടെ നാട്,
1: അതെ, തഴപ്പാവളുടെ നാടാണ്.
0: അതെ, തഴപ്പാവളുടെ നാടാണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ എൻറേഡിയോ 91.1 ഉള്ളൊരു ലൊക്കാലിറ്റിയാണ് തഴവ. അപ്പോൾ അവിടെ നിന്നൊരു പാട്ടുകാരൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് അനൂപ് ഈ ഒരു ടീമിലേക്ക് വന്നത്? ഈ ആദ്യ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി മാറിയത് എങ്ങനെയാണ്?
1: ആദ്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കുറെ വർഷക്കാലമായി നാടൻ പാട്ടുകളെ അന്വേഷിച്ച പാട്ടുകളാണ് നാടൻ പാട്ടുകൾ, പ്രത്യേകിച്ച് വാമൊഴിയായി കിട്ടിയ പാട്ടുകളാണ്. അപ്പോൾ അത്തരം പാട്ടുകളുടെ വീണ്ടും തന്നെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പോയ കാലത്തിന്റെ സംസ്കാരത്തെ വീണ്ടും നമ്മൾ ഈ വീണ്ടും കൊണ്ടുവരിക, അതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദി എന്ന സംഘം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്, അതൊരു വലിയ ഉദ്ദേശമായി തന്നെ, ഒരു നല്ല ഉദ്ദേശമായി, അല്ലെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദി എന്ന സംഘത്തോടൊപ്പം ചേരാനുള്ള ഒരു കാരണം.
0: ഈ ഒരു ഓണക്കാലം വരുമ്പം എന്തായാലും ലീവ് കിട്ടും, പിന്നെ പാട്ടും മേളവും. എനിക്ക് തോന്നുന്നു കുറെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലുണ്ട്, ഓണം കഴിഞ്ഞിട്ടും കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം അനൂപ്, അനൂപെ നമുക്ക് കുറെ പാട്ടുകളൊക്കെ പാടാനുണ്ട്. ഈ ഓരോ പാട്ടും ഓരോ ഓർമ്മകളായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇനിയില്ലാത്ത വയൽവരമ്പുകളിലൂടെയൊക്കെ ഒന്ന് നടക്കാം, ഇനിയില്ലാത്ത കുട്ടിക്കാലം നമുക്കൊന്ന് കണ്ടറിയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ഓണത്തുടിതാളമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഒരു വേളയ്ക്ക് ശേഷം.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC അപ്ലൈ.
5: സ്പെഷ്യൽ പ്രോഗ്രാം ഓണത്തുടി താളത്തിൽ നമ്മുടെ കൂടെ എന്നുള്ളത് ആദി ശാസ്താംകോട്ട നാടൻ പാട്ട് സംഘമാണ്. അപ്പോ ടീം, എനിക്കൊരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ഒരു 4-5 കൊല്ലം മുൻപ് ഒരു നാടൻപാട്ടുകാര് ടീം വന്നിട്ട് എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക്, ചില ആളുകൾ വന്ന് ചില പാട്ടുകളുമായിട്ട് കേറാറുണ്ടെന്ന് പറയില്ലേ, അങ്ങനെ എന്റെ മനസ്സിലേക്ക് വന്നൊരു പാട്ടാണ് പൂത്ത ചെമ്പക ചോട്ടിൽ ഞാൻ കാത്തിരുന്നു. കരളെ അല്ലേ? ഓക്കെ, ഈ ഒരു പാട്ടിന്റെ ഈണമാണോ ഈ നാടൻപാട്ടിന്റെ രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടും, ഒന്നുകിൽ വരികൾ അല്ലെങ്കിൽ താളം അല്ലെങ്കിൽ ഈണം എന്തെങ്കിലുമൊക്കെ. എന്നെ എന്തോ ഈ പാട്ട് വല്ലാതെ സ്വാധീനിച്ചപ്പോ ആ ഒരു പാട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പാടിത്തരുമോ?
6: ഉറപ്പായിട്ടും പാടിത്തരാം.
5: ഓക്കെ, കേൾക്കാം.

ശരിക്കും ഒരു നാടൻപാടിന്റെ ശൈലിയിലുള്ള ഒരു പ്രണയഗാനം തന്നെയാണ് പൂത്ത ചെമ്പകച്ചോട്ടിൽ എന്ന് പറയുന്നത്. കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇനി നാടൻപാട്ടുകാർ വന്നു, അല്ലെങ്കിൽ നാടൻപാട്ടുകാർ റേഡിയോ 91.2 വന്ന് പാടുമെന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം ഈ നാടൻപാട്ടെന്ന് പറഞ്ഞൊരു സങ്കല്പം മലയാളികൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് മുതലൊക്കെ പാടി പതിഞ്ഞ പാട്ടുകളാണെങ്കിലും ജനങ്ങളിലേക്ക് നാടൻപാട്ടുകൾ ഇറങ്ങിച്ചെന്നതിന്റെ ഒരു കാരണക്കാരൻ കലാഭവൻ മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ടനില്ലാതെ എന്തോണം, എന്ത് ആഘോഷം. അപ്പോ നമുക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ട്, മണിച്ചേട്ടനെ ഓർക്കാതെ ഒരു നാടൻപാട്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മളെ കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ച് ബാനർജി ചേട്ടനും നാടൻപാട്ട് വളർത്തുന്നതിനും വലിയൊരു കലാകാരൻ തന്നെയാണ്. അപ്പൊ അവരെ എല്ലാം സ്മരിച്ചുകൊണ്ട് നല്ലൊരു മണിച്ചേട്ടന്റെ പാട്ട് നമുക്ക് പാടിയാലോ?

0: യെസ്, അടിപൊളി. മനുഷ്യനെ ഓർക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കുറെ അധികം പാട്ടുകൾ നമ്മൾ ഇങ്ങനെ, ഒരു പാട്ടുകാരന്റെ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് കേട്ട് കേൾവിക്കാരൻ മനസ്സിലാവണം ഇത് ആര് പാടിയതാണ് എന്ന്. ഒറ്റത്തവണ ഒരു വട്ടം കേട്ടാൽ മനസ്സിലാവുമ്പോഴത്തേക്കാണ് ഒരു പാട്ടുകാരന്റെ വിജയം. അവിടെ മണിച്ചേട്ടൻ അതിൽ 100-ൽ 100 തന്നെയാണ്.
1: തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ ശബ്ദം മറ്റുള്ള ഗായകരെക്കാളിലും ഒക്കെ, ഇപ്പം നമ്മളിപ്പോ കേരളത്തിന്റെ ഈ നാടൻ സംഗീതം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സി ജെ കുട്ടപ്പൻ മാഷ് അറിയാലോ, കുട്ടപ്പൻ സാറ്, കുട്ടസാറിന്റെ ഒരു ശബ്ദമുണ്ട്, അത് ആ ഒരു ശബ്ദത്തിന് പകരം വെക്കാൻ വേറെ ശബ്ദമില്ല. ഇപ്പൊ തമിഴ് ഫോക്ക് എടുത്തു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ നാടോടി ഗായകരെ എടുത്തു കഴിഞ്ഞാൽ, പുഷ്പവനം കുപ്പസ്വാമിയെ പോലെ, ഇപ്പൊ അന്തോണിദാസനെ പോലെയൊക്കെ ഉള്ള വേറിട്ട ശബ്ദം, അതിനുടമയായിരുന്നു മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മലയാള സംഗീതത്തിന് നൽകിയിട്ടുള്ള തന്റേതായിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. എഴുതി വെക്കാൻ ചരിത്രത്തിന്റെ ഏടുകളിൽ എക്കാലത്തും നമ്മൾ എഴുതി വെക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് കലാഭവൻ മണിച്ചേട്ടന്റെ ശബ്ദം. അതേതന്നെ ശബ്ദവും പാട്ടുകളും എക്കാലത്തും ഓർക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അതുകൊണ്ട് തന്നെയാണ് മണിനാഥം മരിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നെ നമ്മൾ എപ്പോഴും, ഈ കാലം എത്ര കഴിഞ്ഞാലും ഓണപ്പരിപാടികൾ അല്ലെങ്കിൽ സ്റ്റേജ് പരിപാടികൾ ഇത്രത്തോളം ജനകീയമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പഴയ പാടുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒരു കലാകാരൻ ജനങ്ങളിലേക്ക് ഇറങ്ങി പാടുന്ന ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു
1: മണിച്ചേട്ടൻ. മണിച്ചേട്ടനാണ്, അതെ അതെ അതെ, മണിച്ചേട്ടനാണ് ഈ എത്രത്തോളം കേരളത്തിൽ നാടൻപാട്ട് സംഘങ്ങളുണ്ടോ അത്രത്തോളം ആൾക്കാരെ ഇതൊരു വൈബാക്കിയെടുക്കാൻ, പുതിയ ഭാഷയിൽ പറയുമ്പോൾ വൈബാക്കിയെടുക്കാൻ, ന്യൂ ജനറേഷന് ഇത് ഒരു ഓളമാക്കിയെടുക്കാൻ. പണ്ട് എനിക്ക് തോന്നുന്നു നാടൻപാട്ട് സംഘമൊക്കെ ഉണ്ടായി ഉത്ഭവിച്ച ഒരു കാലഘട്ടത്തിൽ നിലത്തിരുന്ന് പാടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന്. ഇതൊരു ഈ പാരമ്പര്യ കലാരൂപമായതുകൊണ്ട് പാരമ്പര്യമായ പാട്ടുകൾ നിലത്തിരുന്ന് പാടിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എഴുന്നേറ്റിരുന്ന് പാടുന്ന ഒരവസ്ഥ, പിന്നീട് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ എങ്ങനെ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി ഇതിന്റെ ഒരു അവതരണ രീതി തന്നെ. ഇപ്പൊ അത് മണിച്ചേട്ടൻ കാട്ടി തന്ന ഒരു വലിയ ഒരു
0: വഴി,
1: ആ വഴി കാട്ടി തന്ന ഈ നാടൻപാട്ട് മേലേക്ക് കാട്ടി തന്നൊരു വഴി തന്നെയാണ്. ഇതിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ആ പാടുന്നവനൊപ്പം അല്ലെങ്കിൽ കളിക്കുന്നവനൊപ്പം നിന്ന് ചേർന്ന് പാടാൻ കഴിയുന്നത് ഇതിനെ കൂട്ടുചേർത്ത്. മറ്റിപ്പോ ഗാനമേളയാണ് സ്റ്റേജിൽ മാത്രം നിന്ന് പാടുന്നൊരവസ്ഥയാണ് മറ്റ് സംഗീതത്തെ ഒക്കെ അപേക്ഷിച്ച്. നാടൻ സംഗീതമാകുമ്പോൾ പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ആകുമ്പോൾ മണിച്ചേട്ടൻ പാടിയിരുന്നത് അങ്ങനെയാണ്, ആൾക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പാടാൻ അങ്ങനെയാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഞങ്ങളൊക്കെയും പാഠമാക്കി ഇപ്പം മുന്നോട്ട്
0: എനർജിയാണ് മനുഷ്യരുടെ തന്നൊരു എനർജി. അത് ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി പാടുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം താളമേളങ്ങൾക്കൊത്ത് ഡാൻസ് കളിക്കുക. മൂന്നാമത്തെ സംഭവം മണിച്ചേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ചിരിയ, ഈ മണിനാഥം മുഴക്കുന്ന ആ ഒരു ചിരി.
1: അതെ അതെ, അത് എത്ര നമ്മൾ വിഷമിച്ചിരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മണിച്ചേട്ടനെ ആ ചിരി കേട്ടാൽ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്.
0: ഈ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ഫീലിങ്സ് വന്നില്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അങ്ങനെയായിരിക്കണം ഒരു കലാകാരൻ ഉണ്ടാവേണ്ടത്. എല്ലാ കേൾവിക്കാരന്റെയും കാണികളുടെയും ഇടനെഞ്ചിൽ സ്ഥാനം നേടിയ മണിച്ചേട്ടനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ആദി ശാസ്താംകോട്ടയുടെ ഈ ഒരു പാട്ടുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഓണമാണ്, എല്ലായിടവും ആഘോഷമാണ്, സദ്യവട്ടങ്ങളുടെ ഒക്കെ ഒരു തിരക്കിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2-ൽ ഓണം സ്പെഷ്യൽ ഓണത്തുടിതാളം. ആദി ശാസ്താംകോട്ട ടീമിന്റെ പാട്ടുകളാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേറ്റ്യൂൺ 91.2 എന്റെ റേഡിയോ. അപ്പോ ഈ ഒരു തിരുവോണ ദിനത്തിൽ ആദി ശാസ്താംകോട്ട നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോ ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവരുടെ ഈ ഒരു ഇന്ന് വളരെ തിരക്കൊഴിച്ചൊരു ദിവസമാണ്. ഈ തിരക്കിനിടയിലാണ് അവർ നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോ നമുക്കൊരു വഞ്ചിപ്പാട്ട് കേട്ടാലോ? ഇതെല്ലാം ഒരു നാടിന്റെ ഒരു, നമ്മളൊക്കെ നമ്മൾ അറിയുക, നമ്മളെങ്ങനെ നമ്മളായി എന്നൊക്കെ പറയുന്നത് പോലെ പലർ പാടി, ചിലർ പാട് വെട്ടു, ചിലർ പാട്ട് പകുതി വഴിക്ക് കളഞ്ഞു, എന്നിട്ടും കുറച്ചു പേരിങ്ങനെ പാടുന്നു, പാട്ടിനെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഉണ്ടാവട്ടെ, സംഘങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രചോദനമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വഞ്ചിപ്പാട്ട്, ഓണം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വള്ളംകളിക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്നേ, അപ്പൊ നമുക്കൊന്ന് കേട്ടാലോ?
2: കൊച്ചരെ കൊച്ചരെ വള്ളം വരുന്നേ താനിതകതാരാം, കൊച്ചരെ കൊച്ചരെ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
9: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
10: ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ടീം ആദി, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വള്ളത്തിന്റെ തുഴ പോകുന്ന ആ ഒരു താളത്തിൽ നമ്മളും അങ്ങനെ ചുള്ളിച്ചാടി പോകുന്നു എന്നുള്ളതാണ്. ഈ മനസ്സിന് എന്ത് കഴിവുള്ളത്, ഒരേ സമയം ആ വയൽവരമ്പിലൂടെ പോകാനും പൂക്കൾ പറിക്കുവാനും വള്ളത്തിലൂടെ പോകുവാനും ഒക്കെ ഈ പാട്ടിന് സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു പാട്ടിന് മാത്രമുള്ള ഒരു മാന്ത്രിക ശേഷിയാണ്.
11: തീർച്ചയായിട്ടും
10: ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എത്ര വർഷങ്ങൾക്ക് പിന്നിലോട്ട് നമ്മൾ പോയെന്നുള്ളതാണ്.
11: മറ്റൊരു സാഹിത്യ രൂപത്തിനും പറ്റാത്തതാണ് പാട്ട് കൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നത്. ഒരു പറഞ്ഞതുപോലെ പൂവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൂക്കളോട് അടുത്തിരിക്കുന്നു, വള്ളത്തെ കുറിച്ച് പറയുമ്പോൾ വള്ളം കളിയുമായിട്ട് നമ്മൾ എഴുകിച്ചേരുകയാണ്. അപ്പൊ മറ്റൊന്നിനും പറ്റാത്തതാണ് സംഗീതത്തിന് പറ്റുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഗീത രൂപങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഓർമ്മപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
10: തീർച്ചയായിട്ടും. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആദി ശാസ്താംകോട്ട സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആദിയോട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് ഏതാണ്? അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വന്ന് പറയും നിങ്ങൾ ഈ പാട്ട് പാടുവോ എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് സോങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ട് ഏതാണ്?
11: നമ്മളുടെ പാട്ട് വഴിയിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ പുതിയ വേദികളിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും ഈ എഴുത്ത് പാട്ടുകൾക്കാണ് പ്രാധാന്യം. ഇപ്പം നമ്മുടെ അന്തരിച്ച ഗായകനായിരുന്ന നാടൻപാട്ട് ഗായകനും യുവാക്കളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം പ്രചോദനവുമായിരുന്ന പ്രിയപ്പെട്ട PS ബാനർജി എന്ന പാടിയ നിരവധി അനവധി പാട്ടുകൾ വേദികളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകളാണത്. പ്രത്യേകിച്ച് തെക്കോട്ടുള്ള തെക്കൻ ജില്ലകളിൽ പരിപാടികൾ, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയ പാട്ടുകൾ, ഇപ്പം താരക പെണ്ണാളെ പോലുള്ള പാട്ടുകൾ. താരക പെണ്ണാളെ കതിരാടും ഇഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാ

0: ഈ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബാനർജി ചേട്ടനെ ഓർക്കും
1: എന്നുള്ളതാണ്.
0: വരയിലും പാട്ടിലും
1: അതെ അതെ അതെ,
0: നമ്മൾ സ്മരിക്കേണ്ട ഒരു കലാകാരൻ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്.
1: അപ്പൊ
0: ഈ ഒരു അവസരത്തിൽ നമുക്ക് ബാനർജി ചേട്ടനെയും ഓർക്കാം. ഈ ഒരു പാട്ടിലൂടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ബാനർജി ചേട്ടനെ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു പാട്ട്, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ തന്നെ കുറച്ചു മുൻപ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോ വർഷങ്ങൾക്ക് മുൻപ് സ്റ്റുഡിയോയിൽ വെച്ച് വരച്ച ആ ഒരു ചിത്രം സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇങ്ങനെ പലർക്കും ഇങ്ങനെയുള്ള കലാകാരന്മാർ പല പല ഓർമ്മകളാണ്. അപ്പോ ഈ ഒരു ഓണത്തെ പറ്റി പറയുമ്പോൾ തെക്കൻ പാട്ടുകൾ, നമ്മൾ വടക്കൻ പാട്ട് വരുന്നതാണ് പൂത്ത ചെമ്പക ചൂട്ടിൽ അല്ലെ, അങ്ങനെയല്ലേ വരുന്നത്? ഈ തെക്കൻ, നമ്മുടെ ഈ തെക്കൻ ഏരിയയിൽ രൂപപ്പെട്ടിട്ടുള്ള നാടൻ പാട്ടുകൾ എന്തൊക്കെയാണ്? അപ്പോ അതിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് നമുക്ക് വേണ്ടിട്ട് അഭിലാഷ് ഒന്ന് പാടാമോ?
1: നിരവധി പാട്ടുകൾ തെക്കൻ ഏരിയയിൽ നമുക്ക് ഉണ്ട്. തെക്കൻ മേഖലയിൽ, വടക്കൻ മേഖലയിലെ എല്ലാം ഈ ആരാധനയുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രകലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അനുഷ്ഠാന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അവിടെ അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. തെക്കൻ മേഖലയിലെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തന്നെയും വടക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നത് അനുഷ്ഠാന പാട്ടുകളാണ്. അവിടെ കൊയ്ത്തു പാട്ടുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കളിപ്പാട്ടുകൾക്ക് നമുക്ക് തെക്കോട്ടുള്ള പ്രതിഷേധ പാട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പാട്ടുകൾക്കോ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തെക്കൻ നാടൻ പാട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് വളരെയധികം തെക്കൻ മേഖലയിലെ പാട്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ്, കാർഷികം സംസ്കാരവുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. അത്തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പാടുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. തെക്കൻ കേരളത്തിന്റെ ഒരു പാട്ട്, തെയ്യത്തിനെന്തോ തിനന്തിനം താര, നമ്മുടെ കണ്ടത്തിൽ കല്ലുകണ്ടത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്. ശ്രീകുട്ടൻ.

0: യെസ്, അങ്ങനെ നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഓണത്തുടിതാളം ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ഒരു കമ്പകളി പാട്ട്, അങ്ങനെ എന്തോ ഒരു പാട്ടുകള്, നമ്മുടെ തെക്കൻ കേരളത്തിലെ പാട്ടുകളാണെന്ന്
1: തോന്നുന്നു,
0: ആയോധന കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടൊന്ന് കേൾക്കാം. അഭിലാഷ് ആന്റ് ടീം ശ്രീകുട്ട, റെഡിയല്ലേ? അനൂപ്, ഓക്കെ.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്,

0: ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: റേഡിയോ 91.2 എല്ലാ ശ്രോതാക്കളുടെയും വീട്ടിലേക്കൊരു നാടൻ പാട്ട് സംഘം ദായിത. പാട്ടുകളും താളവും താളത്തുടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആഘോഷത്തിമിർപ്പിലാണ് ഈ ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ എൻ റേഡിയോ 91.2 ഒന്നിച്ചിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടുകയാണ്. അഭിലാഷ്, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയേറെ സിനിമാ പാട്ടുകൾ കൂടി സിനിമാ പാട്ടുകളിലേക്ക് കൂടി ഗാനങ്ങൾ
5: നാടൻ
4: പാട്ടുകൾ കയറി തുടങ്ങി. പിന്നീട് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഈ അടുത്ത് ട്രെൻഡിംഗ് ആയിട്ട് കുറെ പാട്ടുകൾ കുട്ടികളൊക്കെ പാടി, അങ്ങനെ കൂടി വീണ്ടും വീണ്ടും ജനങ്ങൾ ഏറ്റു പാടുന്നു എന്നുള്ളതാണ്.
5: ഇഷ്ടംപോലെ പാട്ടുകൾ ഇപ്പം യൂത്ത് ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ പാടിയെങ്കിൽ മാത്രമേ അത് മത്സര ഇനത്തിൽ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ സിനിമയിൽ മലയാള ചലച്ചിത്രം ഉൾപ്പെടെ നിരവധി പാട്ടുകൾ, നാടൻ പാട്ടുകളിലെ തനത് പാട്ടുകളെ ഉൾപ്പെടുത്തി ഇപ്പം നിരവധി അനവധി പണ്ട് മുതലേ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതിന്റെ ഒരു അതിപ്രസരമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക സംഗീത സംവിധായകന്മാരും നാടൻ പാട്ടുകളെ പിടിച്ചാണ് ഇപ്പം.
4: അതെ അതെ, ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകൾ,
5: ഇഷ്ടംപോലെ പാട്ടുകൾ ഇപ്പം തനത് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഹിറ്റുകളാണ്
4: എനിക്ക് തോന്നുന്നു. ആ സിനിമയെന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു മാസ് ബിജെഎം ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കണേ. ഇത് എങ്ങനെ കമ്പോസ് ചെയ്തെന്ന ഈ പറഞ്ഞതുപോലെ ഒരു പാട്ടും തമ്മിൽ ഒരു സാദൃശ്യം ഉണ്ടാവില്ല. പല പാട്ടുകൾ പല ഈണത്തിൽ അതി വായ്ത്താരികളൊക്കെ പാടിപ്പോകുമ്പോ ഈ പഴമക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു.
5: അതുപോലെ തന്നെ മിക്ക പാട്ടുകളിലും ഈ വായ്ത്താരികളായാലും ആലപിച്ച രീതിയായാലും അതുപോലെ തന്നെ എടുത്ത് പാടിയിട്ടുണ്ട്.
4: അതെ, പല പാട്ടുകൾ വായ്ത്താരികൾ ഈ തനതിന്റെ തനതിന്റെ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ അറിവിൽ വെച്ചിട്ട് പറയുകയാണെ, പക്ഷേ എത്രയോ വായ്ത്താരികൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പലവട്ടം പറയേണ്ട ഭാഗം വരുമ്പോഴും പല താളത്തിൽ പല ഈണത്തിൽ പല മൂഡിൽ ചിലപ്പോ സങ്കടത്തെ അല്ലെങ്കിൽ ഒരു കർഷകന്റെ ദുഃഖത്തെ വാഴ്ത്തുന്ന പാട്ടുകൾ പറയാറുണ്ട്.
5: നേരത്തെയൊക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഈ നാടൻ പാട്ടുകൾ ആഡ് ചെയ്തിട്ടുള്ള സിനിമ പാട്ടുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ കൊമേഴ്സ്യൽ സിനിമകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നാടൻ പാട്ടുകൾ ഒരുപാട്. പണ്ടൊക്കെ ആണ് അവാർഡ് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് പിന്നെ നാടൻ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് കൂടുതൽ വാണിജ്യപ്രദമായ രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നാടൻ പാട്ടുകളുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പം ചില പാട്ടുകൾ, ചില സിനിമകളിൽ നാടൻ പാട്ടുകളുടെ ഒരു അതിപ്രസരം എന്ന് ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അത് കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് സ്വീകാര്യതയാണ്, മലയാള സിനിമയിൽ നാടൻ പാട്ടുകൾക്കുള്ള സ്വീകാര്യതയാണ് അത് വിളിച്ചു പോകുന്നത്.
4: അതെപ്പോഴും ഹൈലൈറ്റ് ചെയ്തത് നല്ല അതിന്റെ തനിമ വിടാതെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു പാട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആരോ എഴുതിയ കുറെ വരികൾ ചേർത്ത് ഇഷ്ടമുള്ളതുപോലെ കമ്പോസ് ചെയ്യുന്നിടത്തല്ല നാടൻ പാട്ടിന് സക്സസ് ഉണ്ടാവുന്നത്.
5: അല്ല, അത് നീതി പുലർത്തുന്നുണ്ട്. മിക്ക സംഗീത സംവിധായകന്മാരും ഡയറക്ടേഴ്സ് എല്ലാം അത് നീതി പുലർത്തുന്നുണ്ട്. പാരമ്പര്യ സംഗീതത്തെ അതേപടി എടുത്ത് ഏത് സിനിമയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് അതിനോടുള്ള നാടൻ പാട്ടിനോടുള്ള അല്ലെങ്കിൽ ഇതിന് മ്യൂസിക് എടുത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം വേറെ ലിറിക്സ് എഴുതി ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും.
4: പക്ഷെ
5: അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേപടി തന്നെ ഇപ്പൊ ഉള്ളുള്ള ഏരിയ എന്നുള്ള പാട്ടുണ്ടല്ലോ, ഇപ്പൊ മാവിലർ സമുദായത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ മാവിലറുടെ പിന്നെ തനത് പാരമ്പര്യ കലാരൂപമാണ് മംഗലംകളി എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. അപ്പൊ അതിന്റെ പാട്ടാണ് നമ്മുടെ പിന്നെ ഏ സിനിമ അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റുപാടിയിട്ടുള്ള

0: അതുപോലെ തന്നെ ഇപ്പം അടുത്തിടയ്ക്ക് ഇറങ്ങിയ പിന്നെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ എടുത്തിട്ടുള്ള പാട്ടുകൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കാണ്, ഏറ്റവും കൂടുതൽ തരതായിട്ടുള്ള പാട്ടുകളൊക്കെ. പിന്നെ ആട് പൊന്മയിലേ മേലാങ്കൂട്ടം വരും, പാട് പൂങ്കുയിലേ മേലാങ്കൂട്ടം വരും തുടങ്ങുന്നുള്ള പാട്ടുകൾ, അത് ട്രഡീഷണലാണ്. അതുപോലെ തന്നെയാണ് പിന്നെ പൃഥ്വിരാജിന്റെ കടുവ എന്ന് പറയുന്ന സിനിമയില് കൂളികെട്ട് എന്ന് പറയുന്ന തൂളികെട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന ചടങ്ങ് വടക്കൻ കേരളത്തിലെ, ആ പാട്ട് അതേപോലെ തന്നെയാണ്. അതിന്റെ ലിറിക്സിനും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ജനഹൃദയങ്ങൾ ഏറ്റവും ആടിയ സിനിമയിലേക്ക് വന്നപ്പോൾ കൂടുതൽ സിനിമ പാട്ടായിട്ട് വന്നപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ അത് ഏറ്റെടുത്തു. പറഞ്ഞല്ലേ, ആവോ താമാനോ നാലാളും കൂടാനുണ്ട്, ആവോ താമാനോ നാലാളും കൂടാനുണ്ട്, പാലാപ്പള്ളി തിരുപ്പള്ളി കുളി. എനിക്ക് എന്റെ ലിറിക്സ് അറിയത്തില്ല എങ്കിൽ തന്നെ അതൊക്കെ തനത് പാരമ്പര്യമായ പാട്ടുകളുടെ പിന്നെ അവിടെ വരികൾ എഴുതി ചേർത്ത് ആ സംഗീതത്തെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ തന്നെ എടുത്ത് പാടിയ പാട്ടാണ്. അതൊരു അനുഷ്ഠാന ചടങ്ങാണ്, ഞാൻ പറഞ്ഞില്ലേ, തൂളികെട്ടെന്ന് പറയുന്ന ഒരു അനുഷ്ഠാന അല്ലേ ചടങ്ങാണ്. ആ ചടങ്ങിന്റെ പാട്ടാണത്.
1: അന്യം നിന്ന് പോകുന്ന പഴയ പല പല കലകളെയും ആചാരങ്ങളെയും കോർത്ത് നിൽക്കാൻ ഈ പറഞ്ഞതുപോലെയുള്ള പാട്ടുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്കുണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായിരുന്നു.
0: ആഘോഷത്തിന് ഇപ്പൊ ഏതാഘോഷത്തിന് ഉത്സവമായാലും കല്യാണമായാലും പാലുകാച്ചായാലും കൊച്ചിന് പേരല്ല ചടങ്ങായാലും പിന്നെ കാതുകുത്തി ചടങ്ങായാലും വളയടിയിലായാലും എല്ലാ സമുദായത്തിനും എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു. ഓരോ നാടുകളിലും ഉള്ള ഏത് ജനവിഭാഗത്തിനും പാടാൻ ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പാടുന്ന നിരവധി പാട്ടുകൾ നാടൻ പാട്ട് ശൃംഖലയിലുണ്ട്. അതിനെയും കണ്ടെത്തുന്ന ഒരു തിരക്കിലാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെല്ലാം യുവാക്കളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സംഘത്തിൽ, അതുപോലെ തന്നെ ഇതിനെ കണ്ടെത്തുന്നവരുണ്ട്, വിവിധ പാട്ടുകളെ സ്വീകരിക്കുകയാണ്. അപ്പം അതൊക്കെ കണ്ടെത്താനുണ്ട്, വിവിധ തരത്തിലുള്ള പാട്ടുകളാണ് നമുക്കുള്ളത്.
1: അതെ, ഇടക്കാലങ്ങളിൽ നാടൻ പാട്ടിനെ ഇങ്ങനെ കോർത്ത് നിൽക്കിക്കൊണ്ട് കുറെ ആൽബം സോങ്ങുകൾ അല്ലെങ്കിൽ ആൽബം വേർഷൻ പോലെ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, നിന്നു ചീരിക്കല്ലേടെ നിന്നോടെ എനിക്കെന്തോന്ന്. അയ്യോ, ശ്വാസം കിട്ടുന്നില്ലേ, അവിടെയാണ് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ നാടൻപാട്ടാണോ അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലെ നമുക്ക് ഈ ഒരു പാട്ടുകളെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ?
0: അത് ഈ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പാട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ചൊരു പാട്ടാണ്. നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള തൃശൂർ കരിന്തലക്കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ പിന്നെ രംജിത്ത്, രമ്യത്ത് ഞങ്ങളുടെ സുഹൃത്താണ്, രമ്യത്ത് എഴുതിയ വരികളാണ്. അത് എഴുതി നാടൻപാട്ട് രൂപേണ മരത്താളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച് അത് ഏറെയധികം ജനശ്രദ്ധ, ഞങ്ങളൊക്കെ വേദികളിൽ ഇഷ്ടംപോലെ നമ്മൾ പാടിയിട്ടുള്ള പാട്ടാണ്.
1: എനിക്ക് വേണ്ടിയിട്ട് പാടിത്തരുമോ പാട്ട്?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.

0: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർഡ്.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബ്രോ കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈ ജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ശരിക്കും ഇതൊരു സംഭാഷണം പോലെയല്ലേ? ഒരാള് ഇഷ്ടം പറയുന്നു, ഒരാൾ പറയുന്നത് 5 അണ്ണന്മാരുണ്ട്, 5 ഏട്ടന്മാരുണ്ട്, ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറയുന്ന നല്ല നല്ല നിഷ്കളങ്കമായിട്ടുള്ള പ്രണയങ്ങൾ കൂടി.
4: നാട്ടു സംസ്കാരമാണ് അത്, നാട്ടു ഭാഷയാണ്. അല്ല ഇപ്പം പെട്ടെന്ന് ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറയുന്ന പാട്ടുകളല്ല, അതുപോലുള്ള വരികളല്ല, വളരെ അച്ചടക്കവും മര്യാദയുള്ള സംസ്കാരമുള്ള വരികളാണ് നാടൻ പാട്ടുകൾ.
3: പാട്ടിലൂടെ ഈ എഴുത്തുകാരൻ പ്രണയം പറയുമ്പോ ആ ആള് പറയാം, പ്രേമം കുഴപ്പമില്ല, പക്ഷെ വീട്ടില് അറിഞ്ഞ ഇല്ലേങ്ങളായിട്ടുള്ള 5 അണ്ണ.
4: ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവിടെ ഒരു സംസ്കാരം വിളിച്ചു വന്ന പാട്ടാണ്. തരത്തിലുള്ള അതിന് നാടൻ പാട്ടിന്റെ തനതായിട്ടുള്ള വരികളോട് നീതി പുലർത്തുന്ന വരികളാണ്
3: തീർച്ചയായിട്ടും. നാടൻ പാട്ടുകൾ എഴുതപ്പെട്ട് ഇപ്പൊ പാടുന്നുണ്ട്, പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു ഇനിയും അറിയാത്ത, പുറലോകം അറിയാത്ത ഒരുപാട് പാട്ടുകളെ നമ്മൾ തിരക്കി പിടിക്കേണ്ടതായിട്ടുണ്ട്. അതില് ഈ പറഞ്ഞതുപോലെ ആദി ശാസ്താംകോട്ടയ്ക്കും ഇതുപോലെയുള്ള വളരുന്ന സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, വളരുന്നവരെ. എനിക്ക് തോന്നുന്നു ഈ ഒരു
4: ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു 25 വർഷക്കാലമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ, ഞാൻ പറയാം 28 വർഷമാകുന്നു ഇപ്പൊ, 25 വർഷക്കാലം കൊണ്ട് അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിലെ ഈ രംഗത്തിറങ്ങിയ ആളാണ് പറഞ്ഞ അന്തരിച്ചു പോയ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒക്കെ ഗുരുസ്ഥാനീയനായ പ്രിയപ്പെട്ട PS ബാനർജി എന്നാണ് ഞങ്ങളൊക്കെ ഈ രംഗത്തേക്ക് ഇറക്കിയത്. അപ്പം ഞങ്ങൾ എല്ലാവരും ചെയ്തത് ഇത് തന്നെയാണ്, പുതിയ തലമുറയ്ക്ക് ഇത്തരം പാട്ടുകളെ കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്, ഇതിന് പ്രചോദനമാക്കുക. എനിക്ക് ഇരിക്കുന്ന അനൂപായാലും ശ്രീകുട്ടനായാലും അപ്പം അത്തരം ഒരു പ്രചോദനം, ഞങ്ങളുടെയൊക്കെ ഒരു പാട്ട് വഴിയിലെ ആ ഒരു രീതികളും ഞങ്ങളെയൊക്കെ പിന്തുടർന്ന് വന്ന ആൾക്കാരാണ്. അവരൊക്കെ ഞങ്ങളെക്കാളൊക്കെ മികച്ച ഗായകരാണ്. അവരിപ്പം ഞങ്ങളെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ഈ പാട്ടുകളെ പകർന്നെത്തിക്കുക, സ്കൂള് കോളേജ് തലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ. ഇപ്പം നമ്മൾ തന്നെ ഈ ഓഗസ്റ്റ് 22 DV കോളേജ്, ആസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് വെച്ച് തന്നെ ലോക ഫോക്ലോർ ഡേയുടെ, ലോക നാട്ടറിവ് ദിനത്തിൻ്റെ അന്ന് തന്നെ കുട്ടികൾക്കായിട്ട് ഇത്തരം നാട്ടു സംസ്കാരത്തിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന്, നാട്ടറിവുകൾ പകർന്നു കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ, ഫോക്ക് സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഫോക്ക് സെമിനാറിൽ ഞാൻ പറയുന്നു ചവറ BJM ബേബി ജോൺ മെമ്മോറിയൽ കോളേജിലെ കുട്ടികളും അതോടൊപ്പം തന്നെ ആസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ KSM DB കോളേജിലെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളൊക്കെ ഉൾപ്പെടെ വലിയൊരു ഫോക്ക് സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചത്. നാട്ടൻ കലകളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ടുള്ള, നാട്ടു സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ആധികാരികമായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ ഈ സംഘത്തോടൊപ്പം. ഇതൊരു കേവലം ഒരു പരിപാടി ട്രൂപ്പ് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരവധി അനവധി കാര്യങ്ങൾ കുട്ടികൾക്ക് നാട്ടറിവുകളെക്കുറിച്ച്, നാടൻ പാട്ടുകളെക്കുറിച്ച്, നാട്ടു സംസ്കാരത്തെക്കുറിച്ച് നിരന്തരം, അത് ഇത്ര സീസൺ എന്നില്ല അല്ലെങ്കിൽ മാസം തോറും ഇല്ല, പറ്റുന്ന അവസരങ്ങളിലൊക്കെ എനിക്കൊന്ന് ആഴ്ചകളിൽ തോറും ഞങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ സ്കൂളുകളിൽ, ക്ഷണിക്കുന്ന സ്കൂളുകളിലും സാംസ്കാരിക സംഘടനകളിൽ, ലൈബ്രറികളിൽ ഒക്കെ ഞങ്ങളിങ്ങനെ കുട്ടികൾക്കായി പകർന്നു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സമീപിക്കുന്ന ഏത് കുട്ടികൾക്കും നാടൻ പാട്ടുകൾ പഠിപ്പിക്കുകയും ഒപ്പം നാട്ടു സംസ്കാരത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സംഘമാണ്. നാടൻവാദ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശീലിപ്പിക്കുന്നുണ്ട്.
3: ഒരു ചെയിൻ പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇത് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരാൾ കുറച്ചു പേർ മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ ചിലതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട്
4: സാധിക്കും.
3: ഇത് മൂടപ്പെടും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.
4: അതെ അതെ അതെ, അതെ. ഞാൻ പറഞ്ഞല്ലോ നാടൻ പാട്ടുകൾക്ക് ഒരിക്കലും മരണമില്ല. നാളെയായാലും ഒരു പുതിയ കുട്ടി വന്നാലും ഇപ്പൊ ഈ വെസ്റ്റേൺ ഒക്കെ പാടുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാടുന്നത് ഫോക്കാണ്. ഫോക്കില് നിരവധി അനവധി പാട്ടുകളാണ് അവരിപ്പോ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് മലയാള
3: പ്രത്യേകത കൂടിയുണ്ട്. വെറുതെ പാടുകയല്ല, ഓരോ പാട്ടിനും ഒരു കഥയുണ്ട്.
4: ആ കഥയുണ്ട്, കഥയുണ്ട്, മിക്ക പാട്ടുകളും കഥയുണ്ട്.
3: കുറച്ച് വരികൾ എഴുതി, ഇപ്പൊ ഞാൻ എഴുത്തുകാരിയായിരുന്നു, കുട്ടിക്ക് എന്റെ 10 വരികൾ എഴുതി അത് കമ്പോസ് ചെയ്യുന്നിടത്തല്ല, 10 അനുഭവങ്ങൾ, 10 യാത്രകൾ, 10 പ്രകൃതിയോട് പോലും
4: സംസാരിക്കുന്നതാണ് നാടൻ പാട്ടുകൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിരവധി അനവധി കഥകളും കഥപ്പാട്ടുകളുണ്ട്, അനുഷ്ഠാന പാട്ടുകളുണ്ട്, കൃഷിപ്പാട്ടുകളുണ്ട്, കൊയ്ത്തുപാട്ട്, ഞാൻ പറഞ്ഞ കൃഷിപ്പാട്ടിന്റെ വിവാദത്തിൽപ്പെടുന്ന കഥപ്പാട്ട്, എഴുതപ്പെട്ടു പോയിട്ടുള്ളവ, എഴുതപ്പെട്ടു പോയിട്ടുള്ള ചരിത്രങ്ങളുടെ പാട്ട്, വീര പുരുഷന്മാരുടെ പാട്ട്, അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള പാട്ട്. ഇതിനെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നും നാളെയും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച മൊത്തം ഇരുന്നാലും നമുക്ക് തീരാത്തത്ര വലിയൊരു പഠനശാഖയാണ്. അത് ഫോക്ലോർ വിഭാഗത്തിൽ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ഇപ്പം പ്രസിദ്ധ ജാലക്കുടിയെ പോലെയുള്ള മികച്ച ഗായിക, കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമ ഗായിക കൂടിയാണ്, നാടൻപാട്ട് പ്രവർത്തകയാണ്, നാടൻപാട്ട് കലാകാരിയാണ്, അവരുൾപ്പെടെ നിരവധി ആൾക്കാർ നാടൻപാട്ടിനെ ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിക്കുന്നുണ്ട്, പഠിച്ച ഗവേഷകരുണ്ട്, നിരവധി അനവധി ഗവേഷകരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലയ്ക്കുന്നില്ല, നിലയ്ക്കാത്തൊരു ശബ്ദമായിട്ട് ഇന്നിന്റെ നാളെയുടെ ഒക്കെ ശബ്ദമാണ് നാടൻപാട്ട്.
3: അങ്ങനെ തന്നെ ആവട്ടെ. ഓരോ ഓണക്കാലവും നമ്മുടെ നാടിന്റെ ഏറ്റവും നല്ല നല്ല നാളുകൾ, ഇന്നലകൾ ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാടൻപാട്ടുകളുമായി ആദി ശാസ്താംകോട്ട എൻ റേഡിയോ 91.2 ശ്രോതാക്കളുടെ ഓണം സുന്ദരമാക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഈ ഒരു തിരുവോണ ദിനത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒരു കലാശ കൊട്ടുന്നോണം ആദി ശാസ്താംകോട്ടയ്ക്ക് നമ്മുടെ ശ്രോതാക്കൾ. ഇതൊരു ശരിക്കും അഭിലാഷ്, ഇതൊരു ഒരു ഗ്രാമത്തിന്റെ റേഡിയോ ആണ്. ഒരുപാട് സാധാരണക്കാർ അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, കലകളെ സ്നേഹിക്കുന്നവർ, ഒരുപാട് സാധാരണ എപ്പോഴും പറയുന്നത് കൂലിപ്പണിക്കാരുള്ള അല്ലെങ്കിൽ അന്നന്ന് ജോലിക്ക് പോയിട്ട് വരുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു വിനോദം തന്നെയാണ് റേഡിയോ 91.2. അവർക്ക് വേണ്ടിയിട്ട്, അവർ ഒരുക്കുന്ന അവരുടെ ഓണത്തിന് വേണ്ടിട്ട്, ഞങ്ങളുടെ ഓണത്തിന് വേണ്ടിയിട്ട് ടീം ആദി ശാസ്താംകോട്ട ഒരു കലാശ കെട്ടുന്നോണം ഒരു പാട്ട് പാടും. അതിന് തുടക്കം ഞാൻ പാടാം.
4: എനിക്ക് പറഞ്ഞ പോലെ സ്വാതിയെ വളരെ നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ്. കാരണം ഞങ്ങളുടെ അതേ ടീമിൽ തന്നെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്വാതി അറിയാം. സ്വാതി നല്ലൊരു ഗായികയാണ്. ഞങ്ങളുടെ സംഘത്തിലേക്കൊക്കെ ഞങ്ങൾ ക്ഷണിക്കാനൊക്കെ ഇരുന്ന് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞതാണ്, വളരെ സന്തോഷം സ്വാതിയോടൊപ്പം ഈ ഓണത്തിൽ ഇങ്ങനെ ഈ എന്റെ റേഡിയോ 91.2 ഭാഗമായി മാറുവാൻ ശാസ്താംകോട്ട ആദി നാടൻപാട്ട് സംഘത്തിന് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ അനൂപ് കരുനാഗപ്പള്ളി, ശ്രീകോട്ട ശാസ്താംകോട്ട, സജീവ് ശൂരനാട് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കെടുക്കാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമാന്തരത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ റേഡിയോ ആയത്, എന്റെ റേഡിയോ കഴിഞ്ഞ തവണ ഈ തിരുവോണ ദിവസം കേട്ട പരിപാടികൾ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവര് ഈ FM ഈ എന്റെ റേഡിയോ കേട്ടതിന് ശേഷം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളടുത്ത് വളരെ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഓണ സമ്മാനം എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ ഉൾക്കൊണ്ടേ. എന്നെ വിളിച്ച് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ പ്രോഗ്രാം കേട്ടായിരുന്നു, നന്നായിരുന്നു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് എന്റെ റേഡിയോയിൽ പോലെ ഏറ്റവും അടുത്ത് അവരുടെ മനസ്സിലാണ് എന്റെ റേഡിയോ എന്നുള്ള ഇതിലെ ഓരോ പ്രോഗ്രാമും. അപ്പൊ അത് കേൾക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നാടൻ കലാകാരന്മാരായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പ്രചോദനമാണ്. 91.2 എന്റെ റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും ഓണാശംസകളും ഇതിന്റെ പ്രേക്ഷകർക്ക്, ഇതിന്റെ പ്രേക്ഷിതർക്ക്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അറിയാവുന്നവരും അറിയാത്തവരും നിരവധി ആൾക്കാരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എല്ലാവിധമായ ഓണാശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി എന്ന് പോലും ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള പ്രിയ സ്വാതി തന്നെ പാടി തുടങ്ങാം. അതായിരിക്കും
3: സത്യം പറഞ്ഞ ഒരു കാര്യം. ഈ പറഞ്ഞില്ല ഈ ആദ്യാവേശോ എന്തോ പറയുന്ന ഐശ്വര്യ, ആദ്യത്തെ ആവേശം എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് കാണുമ്പോൾ എനിക്കൊരു ഇളക്കമുണ്ട്. പോയി എന്തെങ്കിലുമൊക്കെ ഇത് പാടണം, എന്തെങ്കിലുമൊക്കെ പറയണം. കാരണം ഈ അച്ഛന് റെക്കോർഡിംഗ് സെന്റർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാട്ടുകളൊക്കെ ഇട്ട് പ്ലേ ചെയ്യുന്ന ഒരു സമയത്ത്, ഈ ഓണം വരുന്ന സമയത്തൊക്കെ മണിച്ചേട്ടന്റെ പാട്ടുകളും കാസറ്റുകളും ഒക്കെ കേട്ട് കേട്ട് നമ്മൾ ആ ഒരു ധൈര്യത്തില്ല, ബേസിക് ആയിട്ടുള്ള ഒരു ഒറ്റ കാര്യം അറിയത്തില്ല, ഇങ്ങനെ സംസാരിക്കാം എത്ര വേണമെങ്കിലും. എന്നാലും ഏത് പാട്ട് പാടണ സീ കിട്ടോ നിങ്ങളെ കൊണ്ട് തന്നെ പാടിപ്പിക്കാം, ഞാൻ ഇടയ്ക്ക് വരാം. ഓക്കെ, ആദ്യ ആവേശമായിരുന്നു, അങ്ങ് പോയി. ഓക്കെ, നിങ്ങളുടെ ഒരു കലാശക്കൊട്ട് സോങ് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട്.
4: ഓക്കെ ഓക്കെ, നമുക്ക് ഓണ കൈകൊട്ടുകളിയുടെ ഒരു പാട്ട് ഓണമായിട്ട്
3: ഞാനോട് ചേരുവേ.
4: ഓക്കെ ഓക്കെ.

0: യെസ്, അടിപൊളി. ഇതാ ഈ ഒരു പാട്ട് പാടുന്ന സമയത്തെ ശരിക്കും എന്റെ ശ്രോതാക്കളോട് പറയാം, ഇതിലെ എല്ലാവരും ഋതം വായിച്ച സജീവാണെങ്കിലും ശ്രീകുട്ടനാണെങ്കിലും അനൂപാണെങ്കിലും അഭിലാഷാണെങ്കിലും അപ്പുറത്തെ റൂമിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ആതിര ആണെങ്കിലും നിതിൻ ആണെങ്കിലും എല്ലാവരും ചിരിച്ചു എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു കഥയിലെ ഈ ഒരു പാട്ടിൽ പറയുന്ന അഞ്ച് മാരന്മാർ മീൻസ് വരുന്ന കാമുകന്മാരാണോ?
1: കാമുകന്മാരെന്ന്
0: ഓക്കെ. അപ്പൊ എന്തായാലും അഞ്ചു പേരെയും എത്ര ഭംഗിയായിട്ട് അവർ വരികളിൽ എങ്ങനെ വർണ്ണിച്ചു എന്നുള്ളതാണ്. താളം കൊണ്ടാണെങ്കിലും ഈണം കൊണ്ടാണെങ്കിലും ഇന്നിപ്പോ സദ്യയ്ക്ക് വേണ്ടിട്ട് ആളുകളൊക്കെ എമ്പക്കം വിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷമുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ആദി ശാസ്താംകോട്ടയ്ക്ക് സാധിച്ചു, അവരെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം. ഇനിയും യുഗങ്ങൾ കഴിയും തോറും തലമുറകളിലേക്ക് നിങ്ങളുടെ കഴിവുകൾ കൈമാറിക്കൊണ്ട് യാത്ര ചെയ്യാൻ ആദി ശാസ്താംകോട്ടയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീം എൻറേഡിയോ 91.0 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഓണക്കാലം, ഒരു ഓണം, തിരുവോണം നേരുന്നു. അപ്പോ താങ്ക് യു ടീം ആദി ശാസ്താംകോട്ട.
2: താങ്ക് യു എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും, ഇതിനെ ഞങ്ങൾക്ക് ഇവിടെ ക്ഷണിച്ച് പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ.
0: താങ്ക് യു. അപ്പൊ ഇഷ്ടംപോലെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ടീം എൻറേഡിയോ 91.0 ഈ ഒരു തിരുവോണ ദിനത്തിൽ നിങ്ങൾക്കായി നിങ്ങളുടെ കാതോരം വന്നിരുന്ന ഓണത്തിന്റെ ഓർമ്മകളുമായി ഞങ്ങൾ കൂടെയുണ്ട്. സ്റ്റേ ട്യൂൺ 91.2 എൻറേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ്, ഇത് എൻ്റെ റേഡിയോ 91.2 അകലങ്ങളിലൊരു പൊന്നോണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ആർജെ നിധിനാണ്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് ഓണം. സ്വന്തം കുടുംബത്തോടും കൂട്ടുകാരോടും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിച്ചിരുന്ന ഓർമ്മകളുമായിട്ട് പുറം രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഗൾഫിൻ്റെ ചൂടിലും വിദേശ നാടുകളുടെ തിരക്കിലും കഴിയുമ്പോൾ ഓണം വരുമ്പോൾ മനസ്സിൽ വിരിയുന്നത് സ്വന്തം നാടിൻ്റെ ഓർമ്മകളാണ്. അത്തരം ചില ഓർമ്മകളിലേക്ക് നമുക്ക് യാത്ര പോകാം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർക്കുമെല്ലാം അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നാട്ടിൽ തന്നെയുള്ള കുറേ മലയാളികളുടെ ഓണവിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാം എൻ്റെ റേഡിയോ 91.2 അകലങ്ങളിലൊരു പൊന്നോണത്തിലേക്ക്. കേരളത്തിൽ ഓണം എന്നത് ഒരാഘോഷം മാത്രമല്ല, നാടിൻ്റെ മുഴുവൻ മനസ്സും ഒന്നിക്കുന്ന ഒരു കല കൂടിയാണ്. പൂക്കളം, ഓണക്കോടി, ഓണസദ്യ, ഊഞ്ഞാല്, വള്ളംകളി, പുലിക്കളി, തിരുവാതിരകളി, ഓണക്കളികൾ, അങ്ങനെ ഓരോന്നിൻ്റെയും പിന്നിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഓർമ്മകളുണ്ട്. കേരളത്തിൽ നിന്ന് അകലെയാണെങ്കിലും ഓണസദ്യയുടെ മണവും പൂക്കളത്തിൻ്റെ നിറവും മലയാളപ്പാട്ടിൻ്റെ ഈണവും മലയാളികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകും. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഓണം പറയാതെ അകലങ്ങളിലൊരു പൊന്നോണം പൂർണ്ണമാകില്ല. നാട്ടിലെ പോലെ വലിയ മുറ്റമില്ലെങ്കിലും ഓഫീസിൻ്റെ ഹാളിലും കമ്മ്യൂണിറ്റി സെൻറ്ററിലുമൊക്കെ പൂക്കളം വിരിയും. നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നാലും ഓണം വന്നല്ലോ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്വന്തം നാട് തന്നെയായിരിക്കും. പൂക്കളവും തിരുവാതിരകളും മലയാളപ്പാട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ, ഓണസദ്യ, ഇതൊക്കെ വിദേശ മണ്ണിലും മലയാളത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അതിലെ ഏറ്റവും മനോഹരമായ കാര്യം പുതുതലമുറയിലെ കുട്ടികളെയും ഈ ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. മാതാപിതാക്കളുടെ നാടും ഭാഷയും സംസ്കാരവും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരവസരമായി മാറുകയാണ് ഓണം. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഒരുപാട് ദൂരെയാണവർ. കടൽ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കഴിയുന്നവർ. പക്ഷേ കലണ്ടറിൽ ചിങ്ങമാസം തെളിയുമ്പോൾ

മനസ്സിൽ ഒരു പൂക്കളം വിരിയും. ഓർമ്മകളിൽ അമ്മയുടെ ഓണസദ്യയുടെ മണം വരും. അങ്ങ് ദൂരെ എവിടെയോ നിന്നൊരു മലയാള പാട്ട് കേൾക്കുമ്പോൾ മനസ്സറിയാതെ സ്വന്തം നാട്ടിലേക്ക് പറക്കും. കേൾക്കാം മനോഹരമായൊരു ഗാനം.

0: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: ടിഎൻസി അപ്ലൈ.
6: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
7: ഓണം വരുമ്പോൾ നാട്ടിലെത്താൻ കഴിയാത്തവരുടെ മനസ്സിലാണ് ചിലപ്പോൾ ഏറ്റവും വലിയ ഓണം നടക്കുന്നത്. കാരണം ഓണം എന്നത് ഒരു ദിവസത്തിന്റെ ആഘോഷമല്ല, ഒരു നാടിന്റെ ഓർമ്മയാണ്. ഒരു വീടിന്റെ മുറ്റത്താണ്, അമ്മയുടെ അടുക്കളയിൽ നിറയുന്ന മണമാണ്, പൂക്കളത്തിന് ചുറ്റും ഒരുച്ചിരിക്കുന്ന കുറേ മുഖങ്ങളാണ്. പിന്നെ കാലങ്ങൾ എത്ര ദൂരം നമ്മളെ കൊണ്ടുപോയാലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു പഴയ ബാല്യമാണ്. നമ്മൾ എത്ര അകലെയാണെങ്കിലും ഓണം വരുമ്പോൾ മനസ്സ് ആദ്യം ഓടിയെത്തുന്നത് എങ്ങോട്ടായിരിക്കും? സ്വന്തം വീട്ടുമുറ്റത്തേക്കോ, അതോ അമ്മയുടെ അടുക്കളയിലേക്കോ, പൂക്കളമിടാൻ പൂക്കൾ തേടി നടക്കുന്ന ആ പഴയ വീട്ടിലേക്കോ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഓണക്കളികളിൽ മുഴുകിയിരിക്കുന്ന ആ കാലത്തിലേക്കോ? ഒരു പക്ഷേ ഇതൊന്നുമല്ലായിരിക്കും, നമ്മളെ ഏറ്റവും സ്നേഹിച്ചിരിക്കുന്ന ചില മനുഷ്യരുടെ അടുത്തേക്കായിരിക്കും. അവരിപ്പോൾ അടുത്തില്ലെങ്കിലും ഓർമ്മകൾ അവർ ഇന്നും അവിടെ തന്നെയുണ്ട്. കാലം ഒരുപാട് മുന്നോട്ട് പോയി, നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു. പഠനത്തിനായി, ജോലിക്കായി, ജീവിതം കെട്ടിപ്പടുക്കാനായി പലരും കേരളത്തിന്റെ അതിരുകൾ കടന്ന്, ചിലർ കടലുകൾ കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഓണത്തെ വരവേൽക്കുന്നുണ്ടാകാം. ഈ ഓണക്കാലത്ത് അകലെയുള്ള ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു പൊന്നോർമ്മയിലേക്ക്.
8: ഞാൻ അളിയനെ കണ്ടെ പൊന്നേ ഓണത്തിൻ്റെ തളച്ചന്തയിൽ വെച്ച്, ആകപ്പാടുള്ള എൻ്റെ അളിയനെ കണ്ടപ്പം ഞാൻ മതി മറന്നേ. തന്തിനെന്താരോ
9: എതിരെ ഞാനാ ഇഷ്ടമാണ് കത്തലാണുള്ളത്. പിന്നെ ഓണം എന്ന് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമുക്ക് പ്രവാസി എന്ന നിലയ്ക്ക് 10 വർഷം കൊണ്ട് പ്രവാസിയാണ്. പ്രവാസി എന്ന ഒരു നിലയിൽ നാട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ എൻ്റെ കാര്യമുള്ള പ്രവാസികൾക്ക് എല്ലാവർക്കും അതേ ഒരു വിഷമമായിരിക്കും. വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ലീവും കാര്യങ്ങളും ഒക്കെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഓണത്തിന് നാട്ടിൽ കഴിവതും കുറേ ആൾക്കാർ, കുറേ പ്രവാസികൾ നാട്ടിലെത്താൻ നോക്കും കഴിവതും. അത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ആ നാട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും മക്കളുടെയും വൈഫിൻ്റെയും കൂടെ ഇരുന്നിട്ട് ഓണം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഇതാണ്. പിന്നെ നമ്മളിവിടുത്തെ ഓണാഘോഷം, ഇവിടെയുള്ള എല്ലാ മലയാളി സംഘടനകളും നല്ല, ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഓണം എങ്ങനെ ആഘോഷിക്കാം അതിനെല്ലാം ഇവിടുത്തെ മലയാളി സംഘടനകളും തയ്യാറെടുത്ത് കഴിഞ്ഞാൽ കുറേ നല്ല കുറേ പ്രോഗ്രാമുകളുണ്ട് ഈ പ്രാവശ്യം ഖത്തറിന്. ഏതാണ്ട് ഒരു 3 മാസം വരെ എനിക്ക് തോന്നുന്ന എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇവിടെ ഓണം ആഘോഷമായിരിക്കും. കാരണം ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കുറേ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷവും കനൽ ഖത്തർ എന്ന് പറഞ്ഞൊരു നാടമ്പാട്ട് ടീമിൽ, കാരണം ഞങ്ങളെ വിളിച്ചാത്ത ഇവിടെ മലയാളി സംഘടനകളില്ല. കാരണം നാടമ്പാട്ടല്ല, നമ്മുടെ നാട്ടിലെ ഒരു വൈബ് കൊണ്ടുവരും, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ സദ്യ, ഓണസദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് ആ ദിവസങ്ങളിൽ ഓണസദ്യ കഴിക്കും, കുറേ ഓണസദ്യ കഴിക്കാൻ പറ്റും, രാത്രിയിൽ ഓണസദ്യ കേട്ടോ. അങ്ങനെ ഓണസദ്യ അന്ന്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ എന്തിരുന്നാലും നമ്മുടെ നാട്ടിൽ ഫാമിലിയോടൊപ്പം ഓണം ആഘോഷിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് ഇവിടെ ഓണത്തിൻ്റെ ആ ഒരു മിസ്സിങ് എനിക്ക് വന്നിട്ടില്ല. കാരണം ഇവിടെ എല്ലാ ആൾക്കാരും ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം ഓണാഘോഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെയാണ്, ഇതിൻ്റെ സുഖമല്ലേ, വളരെ ഓണാശംസകൾ സുഖമായിട്ടിരിക്കും എല്ലാവർക്കും, എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ ഓണാശംസകൾ ഉണ്ട്.

0: ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും, കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും 1 ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്ന.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: എന്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളുടെ ഒരു പൊന്നോണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് അർജുൻ നിധിനാണ്. ഓണം വരുമ്പോൾ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. പക്ഷേ ആ നാട്ടിൻ്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാത്ത ഒരുപാട് മലയാളികളുണ്ടെന്ന്, ലോകത്തിൻ്റെ പല കോണുകളിലായിട്ട് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ. പക്ഷേ അവരുടെ ഓണം കുറച്ചൊന്ന് വ്യത്യസ്തമാണ്. നാട്ടിലെ ഓണം പോലെ മുറ്റത്ത് നിറയെ പൂക്കളുണ്ടാകണമെന്നില്ല, അമ്മയുടെ കയ്യിലെ അതേ രുചിയുള്ള സദ്യ ഉണ്ടാകണമെന്നില്ല, ബാല്യകാലത്തെ കൂട്ടുകാരോടൊപ്പമുള്ള അതേ ചിരികൾ ചുറ്റുമുണ്ടാകണമെന്നില്ല. എന്നിട്ടും അവരുടെ മനസ്സിൽ ഒരു ഓണം പൂക്കും. ഒരു ചെറിയ പൂക്കളം ഒരുക്കുമ്പോൾ പോലും അതിൽ അവർ നാട്ടിലെ മുറ്റത്തെ ഓർക്കും. ഓണസദ്യ ഒരുക്കുമ്പോൾ അമ്മയുടെ അടുക്കള ഓർക്കും. ഓണക്കോടി അണിയുമ്പോൾ കുട്ടിക്കാലത്തെ ആ ആദ്യ ഓണക്കോടിയുടെ സന്തോഷം ഓർക്കും. ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോൾ മനസ്സറിയാതെ തന്നെ നാട്ടിലേക്ക് എത്തും. ശരീരം വിദേശത്തായിരിക്കാം, പക്ഷേ മനസ്സിൽ എപ്പോഴും കേരളമാണ്. ഒരു പഴയ വീടിൻ്റെ മുറ്റമാണ്, അവിടെ ഒരു പൂക്കളമുണ്ട്. അതിന് ചുറ്റും നമ്മൾ ഒരിക്കൽ ഉണ്ടായിരുന്ന ആ പഴയ ഓണക്കാലവും നമ്മുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് 1000 കിലോമീറ്ററുകൾ അകലെയായിരുന്നിട്ടും ഓണം ആഘോഷിക്കുന്ന മലയാളികളുടെ അടുത്തേക്ക്, അവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ ഓർമ്മയിലേക്ക് നമുക്ക് പോകാം.
8: ഹലോ, നമസ്കാരം. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ കഴിഞ്ഞ 6-7 മാസമായിട്ട് സൗദിയിലാണ്. എല്ലാ പ്രവാസികളെയും പോലെ കടം തീർക്കണം, വീട്, സമ്പാദ്യം, ഇങ്ങനൊരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കൂട്ടി വന്ന ഒരു സാധാരണക്കാരനാണ്. ഇപ്പോൾ ഓണക്കാലമാണല്ലോ, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഓണമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. അറിയാലോ, ഭൂമി മലയാളത്തിൽ മലയാളികൾക്ക് മാത്രമായിട്ടുള്ളൊരു ആഘോഷമാണ് ഓണം. നമ്മുടെ മാവേലി, നമ്മുടെ വാമനം, നമ്മുടെ പൂക്കളം, നമ്മുടെ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അന്നേ ദിവസം ഒരു സദ്യ ഇറക്കും, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഓണാഘോഷം. പക്ഷേ ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ നാടൊക്കെയാണ്. നമ്മുടെ നാടും നാട്ടിലെ ക്ലബും അവിടുത്തെ പരിപാടികളും നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ചാടി തിമിർത്തുകൊണ്ടിരുന്ന ഓണമല്ലേ, അതൊക്കെയായിരുന്നു ആഘോഷം. പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ചില ഓണ സമയങ്ങളിൽ അമ്മയുടെ നാട്ടിലോട്ടൊരു പോക്കുണ്ട്. അവിടെ കസിൻസ് വരും, അവരോടൊപ്പം പൂക്കളിട്ടും കളിയാക്കി അവരെയൊക്കെ കളിയാക്കിയും അവരോട് നമ്മുടെ വലിയ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും പിന്നെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ പിടിച്ചും അങ്ങനെയൊക്കെ ആസ്വദിച്ചാൽ നടക്കും. അങ്ങനെ കുറേ കുറേ നല്ല ഓർമ്മകൾ. അതൊക്കെയാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പ്രവാസമൊക്കെ ആണല്ലോ, ഈ പ്രവാസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർമ്മകളും അത് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ഇവിടെ അതിനും വേണ്ടിയുള്ള വേറെ ഓപ്ഷനുകളും കാര്യങ്ങളൊന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. എല്ലാവർക്കും ഹാപ്പി ഓണം. ലവ് യു ഓൾ.

0: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. കണക്ട് ആയോ?
3: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ആഘോഷത്തിന്റെ ചിത്രം തന്നെയാണ്. പൂക്കളം, ഓണസദ്യ, ഓണക്കളികള്, ഓണക്കോടി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളിലൊരു പൊന്നോണമാണ്. കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ഓണത്തിന് പ്രത്യേക ഒരു ചന്തമാണ്. പക്ഷേ ഈ ഓണം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കഴിയുന്ന മലയാളികളും അവരുടേതായ രീതിയിൽ ഓണത്തെ വരവേൽക്കുന്നുണ്ട്. ഓണം ഇപ്പോൾ എല്ലാ രാജ്യത്തും ആഘോഷിക്കുകയാണ്. കാരണം ഇപ്പോൾ മലയാളിയില്ലാത്ത രാജ്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ നാട്ടിലെ പോലെ വലിയൊരു പൂക്കളം ഉണ്ടാകില്ല അവിടെ. വീട്ടുമുറ്റത്ത് കൂട്ടുകാരെല്ലാം ഉണ്ടാകില്ല. അമ്മയുടെ കൈകൊണ്ടുള്ള ആഹാരം ഉണ്ടാകില്ല. എന്നാൽ അവിടെയുള്ള കുറച്ച് മലയാളികൾ ഒത്തുചേരുമ്പോൾ അവിടെ ഒരു കൊച്ചു കേരളം തന്നെ രൂപപ്പെടും. ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും, പഴയ ഓണക്കാലത്തെക്കുറിച്ച് സംസാരിക്കും, നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ ഓർമ്മകളിലൂടെ അവർ വീണ്ടും വീണ്ടും സ്വന്തം നാട്ടിലേക്കൊരു യാത്ര ചെയ്യും. കാരണം ഓണം നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസം മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും നമ്മളോടൊപ്പം കൊണ്ടു നടക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ്. പ്രവാസത്തിലെ ഓണം ഒരുപക്ഷെ നാട്ടിലെ ഓണത്തിൻ്റെ അതേ പകർപ്പായിരിക്കില്ല. അവിടെ നമ്മുടെ നാട്ടിലെ തുമ്പപ്പൂ കിട്ടിയെന്ന് വരില്ല. മുറ്റം അത്ര വലുതായിരിക്കണമെന്നില്ല. ഓണക്കളികൾക്ക് നാട്ടിൽ അത്ര കുട്ടികളുണ്ടാകണമെന്നില്ല. തിരുവോണ ദിവസം ചിലപ്പോൾ അവധി കിട്ടണമെന്ന് പോലുമില്ല. എന്നിട്ടും അവർ ഓണം ആഘോഷിക്കും. കാരണം ആഘോഷിക്കാൻ വേണ്ടുന്ന ഒരു വലിയ മുറ്റമല്ല, മറിച്ച് ഒരുമിച്ചിരിക്കാനുള്ള കുറച്ച് മനസ്സുകളാണ്. ഒരാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചെറിയ പൂക്കൂട, മറ്റൊരാൾ തയ്യാറാക്കിയ ഒരു ഓണ വിഭവം, മറ്റൊരാളുടെ ഫോണിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് അവിടെ ഒരു വലിയ കേരളം രൂപപ്പെടുന്നത്. ഓണം നമ്മൾ ആഘോഷിക്കുന്നതല്ല, നമ്മൾ പങ്കിടുന്നതാണ്. ഒരു പൂ പങ്കിടുമ്പോൾ, ഒരു വിഭവം പങ്കിടുമ്പോൾ, ഒരു ഓർമ്മ പങ്കിടുമ്പോൾ, ഒരു കഥ പങ്കിടുമ്പോൾ അവിടെ ഓണം പിറക്കുകയാണ്. ഒരു മലയാളി മറ്റൊരു മലയാളിയുടെ കൈപിടിച്ച് ഓണാശംസകൾ എന്ന് പറയുന്ന നിമിഷം എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും അവിടെ അവസാനിക്കും. നാട്ടിലെ ഓണത്തിന് മണ്ണിൻ്റെ മണമുണ്ട്, പ്രവാസത്തിലെ ഓണത്തിന് ഓർമ്മകളുടെ മണമുണ്ട്. നാട്ടിലെ പൂക്കളം കണ്ണിന് കാണാം, പ്രവാസത്തിലെ പൂക്കളം പലപ്പോഴും മനസ്സിലാണ് വീഴുന്നത്. അതിനാലാണ് പ്രവാസികളുടെ ഓണം ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഗൃഹാതുരത്വമായി തീരുന്നത്. നാട്ടിൽ നിന്നും അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നാട്ടിൽ തന്നെ ഓണം ആഘോഷിക്കുന്നവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം.
7: ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. രണ്ടു വർഷമായിട്ട് ഇവിടെ അമലിലാണ്. ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നാട്ടിലെ പഴയ ഓണമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. എവിടെയും ഞങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ടെങ്കിലും നാട്ടിലെന്നും രാവിലെ അത്തപ്പൂടുന്നതും രാവിലെ തിരുവോണത്തിനന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ കൂട്ടുകാരായിട്ട് പോകുന്നതും അമ്പലത്തിൽ പോയി വന്ന് സദ്യയൊക്കെ കഴിച്ച് ക്ലബിലെ പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിലെ ബന്ധുക്കളെല്ലാം വരും. അപ്പച്ചിമാരും കുഞ്ഞമ്മയും കൊച്ചച്ഛനും എല്ലാവരും കൂടെ ഞങ്ങളുടെ തറവാട്ടിൽ കൂടി രാത്രിയും ആഘോഷവും നാട്ടിൽ കുടുംബത്തിൻ്റെ ആഘോഷവും പിന്നെ എല്ലാവരും കൂടെ അന്ന് രാത്രിയിൽ കഥയും പറഞ്ഞ് കിടന്നുറങ്ങുന്നതും 2 മണി 3 മണി വരെ എല്ലാവരും കഥ പറഞ്ഞ് ഉറങ്ങി രാവിലെ എണീച്ച് പിന്നെ നാളത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചന്ന് പിഴിയും. അതായിരുന്നു ഒരു ഓണം. എന്തായാലും ഈ വർഷം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഇനി അടുത്ത ഓണത്തിന് എല്ലാവരെയും കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കുട്ടിയും ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: എന്റെ റേഡിയോ 91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമായ അകലങ്ങളിലൊരു പൊന്നോണമാണ്. കൂടെയുള്ളത് ആർജെ നിധിനാണ്. ഓണം അവസാനിക്കുമ്പോൾ പൂക്കളം പതുക്കമായും ഓണസദ്യയുടെ രുചി നാവിൽ നിന്ന് പതുക്കെ മാറും. ഓണക്കോഴിയുടെ പുതുമയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പഴയ ഓർമ്മയാകും. പക്ഷേ പ്രവാസികളുടെ ഓണം അവിടെ അവസാനിക്കുന്നില്ല. കാരണം അവർ ഓണം ആഘോഷിച്ചത് ദിവസങ്ങൾ മാത്രമല്ല, ഒരു നാടിനെ ഓർത്തുകൊണ്ടാണ്. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഇന്നൊരു മലയാളി ജോലി കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകും. പുറത്ത് മറ്റൊരു രാജ്യത്തിന്റെ രാത്രി, ജനലിന് പുറത്തേക്ക് മറ്റൊരു നഗരത്തിന്റെ വെളിച്ചം, ചുറ്റും പരിചയമില്ലാത്ത ഭാഷകൾ. പക്ഷേ

അവധിയുടെ പരിമിതി, യാത്രയുടെ ചെലവ്, ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ. ഈ വർഷം വരാൻ പറ്റിയില്ല എന്നൊരു വാക്ക് വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോൾ മറുവശത്തുനിന്ന് ഒരു ചെറിയ നിശബ്ദതയുണ്ടാകും. സാരമില്ല, അടുത്ത വർഷം വരാമല്ലോ എന്ന് ആരെങ്കിലും പറയുമായിരിക്കും. പക്ഷേ ആ വാക്കുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വിഷമം അത് പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും അറിയാം. കാരണം ഓണം വരുമ്പോൾ വീടിന്റെ മുറ്റം മാത്രം നിറയുന്നില്ല, വീട്ടുകാരുടെ മനസ്സും ഒരുമിച്ച് നിറയുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ഇല്ലെങ്കിൽ ആ കുറവ് എല്ലാവർക്കും അനുഭവപ്പെടും. എന്നിട്ടും അവിടെ ഇന്ന് ആ മനുഷ്യൻ ഓണം ആഘോഷിക്കും. ഒരു ചെറിയ പൂക്കളം ഒരുക്കും, കുറച്ച് മലയാളികൾ ഒരുമിച്ചിരിക്കും, ആരുടെയെങ്കിലും കയ്യിലെ ഓണക്കോടി മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കും, വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും, അവിടെയുള്ളവർക്ക് നാട്ടിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. അവിടെയും ചിരിയുണ്ടാകും, പാട്ടുണ്ടാകും, സദ്യ ഉണ്ടാകും, ആഘോഷമുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ വാക്കുകളില്ലാതെ നിൽക്കുന്ന ഒരു ചെറിയ നൊമ്പരമുണ്ടാകും. അടുത്ത ഓണത്തിന് നാട്ടിലുണ്ടാകണം എന്നൊരാഗ്രഹം. ആ ആഗ്രഹമാണ് ഒരു പക്ഷേ പ്രവാസിയുടെ ഏറ്റവും വലിയ ഓണക്കോടി. കാരണം എത്ര വലിയ ആഘോഷം ഒരുക്കിയാലും സ്വന്തം വീട്ടുമുറ്റത്തെ പോലെ മറ്റൊരിടവുമാകില്ല, അമ്മയുടെ കയ്യിലെ ഭക്ഷണത്തിന്റെ രുചി പോലെ മറ്റൊന്നുമാകില്ല, വീട്ടുകാരുടെ ചിരിക്ക് വരെ മറ്റൊരു ശബ്ദത്തിനുമാകില്ല. പക്ഷേ ജീവിതം അവരെ അകലേക്ക് കൊണ്ടുപോയാലും അവർ അവരുടെ നാടിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് അവരുടെ ഭാഷയാണ്, അവരുടെ ഭക്ഷണമാണ്, അവരുടെ പാട്ടുകളാണ്, അവരുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഓണം കാണുമ്പോൾ നമ്മൾ അവിടെ കാണേണ്ടത് ആഘോഷം മാത്രമല്ല, അതിന് പിന്നിലെ കാത്തിരിപ്പ് കൂടിയാണ്. വീട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹമാണ്, കുടുംബത്തെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹം, ഒരുപാട് ദൂരെ ഇരുന്നും സ്വന്തം നാടിനെ മറക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയുടെ സ്നേഹവും. ഈ ഓണക്കാലത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഓണം അകലെ ഇരുന്ന് ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു ഓണാശംസകൾ നേരുകയാണ്. അകലങ്ങളിലൊരു പൊന്നോണം എന്ന പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്ന അർജുൻ നിധിനായിരുന്നു. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹാപ്പി ഓണം. അപ്പോൾ ഈ ഒരു തിരുവോണ ദിനത്തിൽ എല്ലാവരും വളരെയധികം തിരക്കിലായിരിക്കും അല്ലേ? ഇപ്പോൾ ബന്ധുക്കളും ഒക്കെ ആയി വീടിൻ്റെ ഉമ്മറത്തും സ്വീകരണ മുറികളിലും ഒക്കെ വളരെ സംസാരങ്ങൾ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബവിശേഷങ്ങളും സൗഹൃദങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ ഞാൻ എന്തേ നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പതിവ് പോലെ കൃത്യം 4 മണിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എൻ്റെ റേഡിയോ 91.2 തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയാതെ എന്താ പറയുക, പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊന്നോണാശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഓണ ദിവസത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്. മറക്കണ്ട നമ്പർ 9544700912. ഈ ഒരു നിമിഷം ദൂരെ ഒരുപാട് ദൂരങ്ങളിലിരുന്ന് നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് മലയാളികൾ പുറത്തൊക്കെയുള്ള, കേരളത്തിന് പുറത്തുള്ള ഒരുപാട് മലയാളികൾ ഇപ്പോൾ നമ്മളെ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു സ്പെഷ്യൽ പൊന്നോണാശംസകൾ അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ നല്ല പാട്ടുകളോട് കൂടി തന്നെ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ദേ പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേഡിയോൺ റേഡിയോ 91.2.

3.0 തിരുവോണത്തിന് സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ഈ ഒരു ഓണനാളിൽ നമ്മൾ ഇന്ന് ശരിക്കും ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ ഓണനാളിലെ വെയിലാണ്. കാലാവസ്ഥയിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ കാരണം ഇതേ ഇപ്പൊ ആ വെയില് ഇന്നുണ്ടായിരുന്നില്ല. അതിനൊരു ചെറിയൊരു മിസ്സിങ് ചെറിയ മിസ്സിങ് അല്ല, അത്യാവശ്യം നല്ലൊരു മിസ്സിങ് ആണ് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കോ? അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്ക് ആദ്യത്തെ റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് സിന്ധു ആണ്. ഹായ് ഗോപിക, എന്തൊക്കെയുണ്ട് ഓണ വിശേഷങ്ങൾ, സദ്യയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു ഓണാഘോഷമൊക്കെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് കാലത്തും കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഓണപ്പാട്ടാണ് പറനിറയെ പൊന്നളക്കും. ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കണമെന്നാണ് സിന്ധു പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മനു മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹായ് ഗോപിക, ഓണാശംസകൾ, എല്ലാവർക്കും വേണ്ടി നല്ല അടിപൊളി ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണേ, ഓണം മൂട് പാട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേൾക്കാമല്ലോ, എല്ലാവർക്കും വേണ്ടിയിട്ടും കേൾക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഓണം മൂട് തന്നെയാണ്, എല്ലായിടവും ആഘോഷങ്ങൾ അടിച്ചു പൊളിച്ചിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ അപ്പോളി മൂടിലേക്ക് പോവാം.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: TNC apply.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
10: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
12: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
13: നന്മയുടെ പൂക്കളം തീർക്കാം, സ്നേഹത്തിന്റെ ആഘോഷമായി മാറട്ടെ ഈ പൊന്നോണം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാശംസകൾ.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കിപ്പോ ഒരു കോൾ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം, ഹാപ്പി ഓണം എല്ലാവർക്കും. എന്റെ ഓണാശംസകൾ.
0: എന്താണ് പേര്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് മനോജ് എന്നാണ്. ആക്ച്വലി ഞാൻ ഡൽഹിക്കാരനാണ്. ഞാന് ഓണത്തിന് വേണ്ടി മാത്രം അവിടെ ഒരു മൂന്നാല് വർഷത്തേക്ക് നാട്ടിലോട്ട് വന്നതാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഇവിടെ വന്ന. അമ്മയുടെ കൂടെ ഓണം ഉണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞ പോലെ സന്തോഷത്തിന് പുറമെ ഇന്നലെ ഉത്തരാർത്ഥന വിളക്ക് കത്തിച്ചപ്പോഴും മഴയായിരുന്നു, ഇന്ന് ഒരു ഉച്ചയ്ക്കും മഴയായിരുന്നു. അത് മാത്രം ഒരു ചെറിയ വിഷമം മാത്രം. ആ അവര് കൊണ്ടു അല്ല, വേറെ അല്ലേ, എന്ത് മഴയായാലും എന്തുമായാലും ശരി തന്നെ വീട്ടിൽ വന്ന അമ്മയുടെ കൂടെ ഇരുന്ന് ഓണം കൊണ്ടിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പ്രകൃതിയും കൂടെ അനുകൂലമായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ആഘോഷിക്കായിരുന്നു.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും എനിക്കും തോന്നിട്ടോ.
1: ഇപ്പൊ ഊണൊക്കെ കഴിഞ്ഞെങ്കിൽ ഇരുന്നപ്പോ അടുത്തൊരു പ്രോഗ്രാം നടക്കാനായിട്ട് നമ്മുടെ എല്ലായിടത്തും സംഘടനകളൊക്കെ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇരുന്നപ്പോ വീട്ടിൽ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും മഴ ഉണ്ടോ എനിക്ക് അറിയില്ല.
0: ഇവിടെയുണ്ട്, മഴയുണ്ട്.
1: മഴയുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ട്, കുട്ടികളുടെ കളികളും കാര്യങ്ങളൊക്കെ കാണാൻ വെച്ചിരുന്നു. പക്ഷെ പണ്ടത്തെ കൂട്ട കളികളൊന്നും ഇപ്പൊ ഇല്ല. പണ്ടത്തായിരുന്നു പറഞ്ഞ ഓണ പണ്ട് കളിയും തിരുവാതിരക്കളി വൈകുന്നേരമൊക്കെ എന്ത് രസമായിരുന്നു. തിരുവോണം ഊണൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കൂടെ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു വൈകുന്നേരം. പക്ഷെ ആ പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഉള്ള കളികളൊക്കെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ മഴ.
0: എങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണോ ഇപ്പൊ നാട്ടിലേക്ക് വന്ന് ഓണം ആഘോഷിക്കുന്നത്?
1: അല്ല, ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് ചെറിയ ബിസിനസ് കാര്യമായിട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം അമ്മയുടെ കൂടെ വന്നിട്ട് ഓണം ഓടുന്ന വലിയ ആഗ്രഹമായിട്ട് പേരില് ഞാൻ അമ്മയുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നാലഞ്ച് ദിവസത്തേക്ക് അമ്മയുടെ കൂടെ വന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് എത്തി. ഇവിടെ വന്ന് എന്തായാലും സന്തോഷത്തോടെ അമ്മയുടെ ഓണം കഴിച്ചു, സന്തോഷമായിട്ട് എല്ലാം കഴിയും. നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു പോവുകയും
0: ചെയ്യും.
1: നാട്ടിൽ ഞാൻ കായംകുളം മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്റെ വൈഫ് ഹൗസ് കരുന്നപ്പള്ളിയാണ്, എറണാകുളത്തിലേക്ക് കിടക്കാം.
0: ഒരുപാട് സന്തോഷം. ഏത് പാട്ടാ വേണ്ടത്
1: നമുക്ക്? ഏതെങ്കിലും ഇഷ്ടമുള്ള ഉത്രാട ഏതെങ്കിലും നല്ലൊരു ഓണപ്പാട്ട് വെച്ചു തരാം. എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കും.
0: നല്ലൊരു പാട്ട്,
1: നല്ലൊരു ഓണപ്പാട്ട് വെച്ചോക്ക്. നല്ലൊരു കേൾക്കാൻ രസമുള്ള നല്ലൊരു അടിപൊളി പാട്ട് വെച്ചേ.
0: ഓക്കെ, നല്ലൊരു പാട്ട് കേൾക്കാട്ടോ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം.
1: ഓക്കെ, താങ്ക് യു.
0: ഇതുപോലെ നാട്ടിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്, നാട്ടിലേക്ക് എത്താൻ കഴിയാതിരുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അവർക്കൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഓണം. എങ്കിലും നമ്മൾ എവിടെയായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളിയാണെങ്കിൽ ഓണം ആഘോഷിച്ചിരിക്കും. നീ നമുക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗോപികയ്ക്ക് തിരുവോണത്തിന് ആശംസകൾ. ആവണിത്താലം ഓണം ആൽബത്തിലെ ഓണം തിരുവോണം എന്ന ദാസേട്ടൻ പാടിയ ഗാനം പ്ലേ ചെയ്യണം. ദാസേട്ടന്റെ ഓണപ്പാട്ടില്ലാതെ എന്തോണം? അതെ, ദാസേട്ടന്റെ ഓണപ്പാട്ടില്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ഈ ലാസ്റ്റ് കേട്ട പാട്ട് പോലും ദാസേട്ടന്റെ പാട്ടായിരുന്നു. മാത്രമല്ല ബാബുരാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ദാസേട്ടന്റെ ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണെന്നാണ്. ബാബുരാജൻ ചേട്ടൻ കൊല്ലം ആശ്രാമത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കേൾക്കാട്ടോ അൺഹാപ്പി ഓണം.

0: താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഓണഷോപ്പിയോഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കണക്ട് ആയോ?
9: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു മലയാളി, കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
10: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
11: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: നല്ല നാളുകൾ വരട്ടെ, ഒപ്പം മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു നല്ല ഉണവും. എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ശരിക്കും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ദേ കാലാവസ്ഥാ വകുപ്പ് അടുത്തൊരു അറിയിപ്പും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മാത്രമല്ല ഇടിയോടുകൂടിയ മഴയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്തവണത്തെ ഓണം ദേ മഴ തൂക്കിയിട്ടുണ്ട്. എങ്കിലും ഓണാഘോഷങ്ങൾക്ക് മാറ്റൊന്നും കുറയുന്നില്ല. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ റേഡിയോ 91.2 തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ദേ ഒരുപാട് ശ്രോതാക്കൾ ചേരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യയാണ്. ഹായ് ഗോപിക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണം ആഘോഷം ഇവിടെ വരെ ആയി. ദേ ഇവിടെ എത്തി നിൽക്കുന്നു സൗമ്യ. അപ്പോ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദാസേട്ടൻ പാടിയ പൂക്കളം കാണുന്ന എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം ഈ ഒരു പാട്ട്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകളും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളി ഓണം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ഗോപിക. കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്.
0: അതെ, ഒരുപാട് നാളായി സംസാരിച്ചിട്ട്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
1: അവിടെ തന്നെ ഉണ്ട് അല്ലേ?
0: അതെ.
1: അപ്പൊ ഈ തിരുവോണ നാളിൽ ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗോപിക.
0: തീർച്ചയായിട്ടും എനിക്കും സന്തോഷമുണ്ട്. ഒരുപാട് ദൂരം നിന്ന് നമ്മളെ കേൾക്കുന്നതിൽ, ആ സന്തോഷം, ആ ആഘോഷമൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വിളിച്ചതിലൊക്കെ.
1: എനിക്കും അതുപോലെ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാല് സദ്യ ഉണ്ടു, ഓണ കോടി കൊടുത്തു. അപ്പൊ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ റേഡിയോയിൽ കൂടിയിട്ട് ഇനി ഒരു പാട്ടും കൂടി കിട്ടുവാന്നെല്ലാം പറയുമ്പോൾ അത് ചില ഭാഗവന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അപൂർവ സംഗമം തന്നെ ഗോപിക.
0: തീർച്ചയായിട്ടും. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മുടെ ഗോളാന്തര വാർത്ത എന്നൊരു സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടുണ്ട്, പണ്ട് മാവേലി നടന്നിട്ടൊരു പാട്ടുണ്ട്, ആ പാട്ട് കിട്ടിയാ കൊള്ളാന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ.
1: അപ്പൊ ഇത് ഇനി എന്റെ പേര് സ്ഥലം കൂടി പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? കൊക്കിക്ക് മനസ്സിലായോ?
0: എനിക്ക് മനസ്സിലായി. ആനന്ദൻ ദിലാനൂർ.
1: എനിക്ക് വയ്യ, ഇനി പാട്ട് കിട്ടിയില്ലെങ്കിൽ സാരമില്ല.
0: അപ്പൊ പാട്ട് വേണ്ടല്ലോ.
1: ഓ, വേണം വേണം വേണം. എന്നാലേ അവർക്ക് ഓണത്തിന്റെ ആ ഒരു പൊരിമ കിട്ടും.
0: ഓക്കെ, എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: സിറ്റിയും ഹോസ്പിറ്റൽ അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
7: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
0: നന്മയുടെ പൂക്കളം തീർക്കാം, സ്നേഹത്തിന്റെ ആഘോഷമായി മാറട്ടെ ഈ പൊന്നോണം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാശംസകൾ.

0: 91.2 വിൽ തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗോപിക, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് മാധുരിയാണ്. ഗോപികയ്ക്കും റേഡിയോയിലെ മറ്റുള്ളവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക ഓണാശംസകൾ നേരുന്നു. ഈ വട്ടം ഓണം മഴ കൊണ്ടുപോയി. അതെ, മഴ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് കന്മദം എന്ന സിനിമയിലെ തിരുവാതിര തിര നോക്കിയ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ് കേട്ടോ, ഈ ഒരു ഓണത്തിന് കേൾക്കാൻ പറ്റിയ അടിപൊളിയൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഹാപ്പി ഓണം മാധുരി ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടിയും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വകയായിട്ട് ഞാനും ഓണാശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾ ഇതുപോലെ ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓണവിശേഷങ്ങൾ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 9544700912 എന്നതാണ്. നമുക്ക് അടുത്തൊരു കോളർ കൂടിയുണ്ട് ലൈനിൽ. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: ആരാണ് വിളിക്കുന്നത്? ഹഷിം, ഓണാഘോഷം എവിടെ വരെ ആയി?
1: ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
0: പായസം ഒക്കെ കുടിച്ചോ? കുടിച്ച്. അതിന്റെയാണോ ഒരു ക്ഷീണം? ഈ സദ്യ കൊണ്ടു കഴിഞ്ഞാ പിന്നെ ഒരു ക്ഷീണമാണല്ലോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. കരുനാഗപ്പള്ളിയെ കുറിച്ചുള്ള അടിപൊളി പാട്ട് റീൽസിലൊക്കെ എപ്പോഴും നമ്മൾ പ്ലേ ചെയ്യാറുള്ള കരുനാഗപ്പള്ളിക്കാർക്ക് എവിടെ പോയാലും നമ്മൾ അഭിമാനത്തോടെ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്. നമുക്ക് ആ പാട്ട്

0: പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡാൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: ടിഎൻസി അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
13: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
15: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
16: നല്ല നാളുകൾ വരട്ടെ, ഒപ്പം മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു നല്ല ഉണവും. എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: 91.231 സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നല്ല ഓണപ്പാട്ടുകൾ, ഹൃദയം കവരുന്ന ഓണപ്പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാം. 954-4700-9912 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുക, ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് ഇതേ അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിനീതയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, ഞാൻ വിനീതയാണ് വള്ളിക്കാവിൽ നിന്നും. എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഓണം വിനീത. മാത്രമല്ല, വിനീത നല്ല അടിപൊളി ഒരു പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ഈ ഒരു പാട്ട്. വല്യേട്ടൻ എന്ന മൂവിയിലെ നിറനാഴി പൊന്നിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ വിനീതയ്ക്ക് ഓണക്കാലമാണ് ഓർമ്മ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോ നമുക്ക് അടുത്തൊരു കോളർ കൂടി ഇതേ എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം.
1: ഹലോ ഗോവി അല്ലേ?
0: അതെ, ഇത് ആരാ വിളിക്കുന്നത്?
1: ഇത് കർണാപ്പള്ളി അനിൽകുമാർ ഒട്ടത്തുമുക്ക്.
0: ഓണാഘോഷങ്ങൾ എവിടെ വരെ ആയി?
1: ഓണാഘോഷം ഒരേ കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ വീട്ടിൽ എന്റെ മോളും മരുമോനും വന്ന് അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി ഓണം ആഘോഷമൊക്കെ കഴിഞ്ഞ് നടന്നോണ്ടിരിക്കുക.
0: അടിച്ചു പൊളിച്ചോണ്ടിരിക്കാണ്. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നമ്മുടെ മമ്മൂക്കയുടെ പടത്തിലെ നമ്മുടെ കിഴക്കൻ പുത്രോസിലെ പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി
0: കേൾക്കാട്ടോ നമുക്ക് ഈ പാട്ട്.
1: ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ മോനും മരുമോളും ഇവിടെ ഉണ്ട്.
0: അവർക്ക് വേണ്ടിട്ടാണോ?
1: ആ, അവർക്ക് വേണ്ടി. മോടെ പേര് സിനിജ, മോന്റെ പേര് സൂരജ് കുമാർ. സൂരജ്.
0: ഓക്കെ, അപ്പൊ അവരോട് പ്രത്യേക അന്വേഷണം പറയാട്ടോ. ഹാപ്പി ഓണം പറഞ്ഞേക്കൂ. എല്ലാവരും ഒത്തുകൂടുമ്പോഴാണല്ലോ ഈ ഓണം പൂർണ്ണമാകുന്നത്. ആ ഒത്തുകൂടലിന്റെയും ആ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ സന്തോഷം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ ദേ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കണക്ട് ആയോ?
5: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
4: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സീറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: പൂക്കളവും പൂവിളിയും ഓണക്കോടിയുമായി ഓണസദ്യയുമായി ഒരോണം കൂടി. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആഘോഷിക്കുകയാണ് ഈ പൊന്നോണം. ഓരോ ദിവസവും നമ്മൾ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണല്ലേ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ ആഘോഷവും ഒത്തുകൂടലും. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ഉണ്ടാകൂ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാകും. പക്ഷേ നിമിഷങ്ങൾ ഓരോന്നും ഓണം പൊന്നോണം നമ്മൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ റേഡിയോ 91.2 തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് ദേ അടുത്ത ഒരു കോളർ കൂടി എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. ഹലോ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
0: ഇതാരാ വിളിക്കുന്നത്?
1: ജടപ്പള്ളി കോട്ടയം ഇന്ദിര.
0: എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഓണമായിട്ട്?
1: വിശേഷം ആഹാരം ചെന്നപ്പം മയക്കം.
0: സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാ.
1: അതിന്റെ കൂടെ തണുത്ത മഴ.
0: സൂപ്പർ. എങ്കിൽ പിന്നെ പറയണ്ട, കുറച്ച് വെയിലും ഉഷ്ണവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ മഴയാണെങ്കിൽ കാര്യം കൈവിട്ടു പോയി.
1: ഒന്നുകൂടി മഴയായതുകൊണ്ട്
0: അതെന്താ
1: കുടിക്കുന്നവരുടെ ഒരു കുറവ് കിട്ടും
0: തോന്നല. ദാഹിച്ച ആരായാലും കുടിച്ചു പോകും. നേത് പാട്ടാ വേണ്ടത്
1: മോളെ? എനിക്കേ ഇല്ലേ ഒരു പാട്ടുണ്ടല്ലേ, പൂവിളി പൂവിളി പൊന്നോണം മൈ, അതെടു മോനെ.
0: ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. ഹാപ്പി ഓണം.
1: ശരി മോളെ.
0: എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. ശരിക്കും ഓരോരുത്തരുടെയും ഈ ചിരിയും ആ ഒരു സന്തോഷവും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വീണയാണ്. ഹായ് ഗോപിക, സുഖമായിട്ടിരിക്കുന്നു. ഓണമാഘോഷം റേഡിയോയിലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ ഇല്ലാതെ, നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ഓണമാണ്? ഓണം വീട്ടിൽ ആഘോഷിച്ചിട്ട് ദേ നേരെ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്, സദ്യയൊക്കെ കഴിച്ചിട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ ദേ നമുക്ക് വീണ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്നും ഈ പൊന്നോണം എന്ന ആൽബത്തിലെ ഇന്ന് എനിക്ക് എന്ന പാട്ടാണ്. നമുക്ക് കേൾക്കാട്ടോ, നല്ലൊരു പാട്ടാണ്. ദാസേട്ടൻ പാടിയ പാട്ടാണ്. മുമ്പ് പറഞ്ഞതുപോലെ ദാസേട്ടൻ്റെ പാട്ടില്ലാതെ എന്ത്

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
5: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: നന്മയുടെ പൂക്കളം തീർക്കാം, സ്നേഹത്തിന്റെ ആഘോഷമായി മാറട്ടെ ഈ പൊന്നോണം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാശംസകൾ.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 തിരുവോണം സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ജലി ഞാൻ ഗോപിയാണ് കൂടെ ഉള്ളത്. നമുക്ക് കുറച്ച് കോളേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. നമുക്കിപ്പോ കോളിലേക്ക് പോകാം. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. ഇത് ഹലോ, നമസ്കാരം. ഇത് കരുതാപ്പള്ളി നദിയാണ്. ഗോപിയുടെ സൗണ്ട് കേട്ടിട്ട് ഒരുപാട് ദിവസമായി.
0: ആണോ? അതുകൊണ്ടാണ് തിരുവോണം സ്പെഷ്യൽ ആയിട്ട് മാവേലി വരും പോലെ ഞാൻ വന്നത്.
1: അതാണ് ഞാനിപ്പോ അതുകൊണ്ടാണ് അങ്ങോട്ട് വിളിച്ചാലും കാരണം. സൗണ്ട് കേട്ടിട്ട് ഒരുപാട് നാളായി.
0: അതെയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
1: ആ പിന്നെ ഓണമൊക്കെ ഏതൊരു
0: ഓണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: പായസമൊക്കെ
0: കുടിച്ചു?
1: പായസമൊക്കെ.
0: അവിടെ എന്തായി ഓണാഘോഷം ഒക്കെ? ഇവിടെ വരെ ആയി.
1: ഇവിടെ നല്ല ഓണാഘോഷമായിരുന്നു. കാരണം നമ്മളെ കുഞ്ഞുങ്ങള് കൊറേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വൈകിട്ട് ചെറിയ പരിപാടികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളു.
0: പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: ഈ കലാമണിയില് ഈ മഴ പെയ്താലോ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിട്ടാണ്.
0: നമുക്ക് കേൾക്കാട്ടോ.
1: ശരി.
0: നല്ല അടിപൊളി ഒരു നാടൻ പാട്ടാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കും നാടൻ പാട്ടിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. മറക്കണ്ട, നാളെ ഉച്ചയ്ക്കും നാടൻ പാട്ടിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം. അല്ല, ഞാൻ ഗോപികയാണ്. ഞാൻ ഇവിടെ തന്നെ. ഞാൻ പാട്ട് പാടാനാണെങ്കിൽ ചേട്ടൻ അപ്പോഴേ ഫോൺ കട്ട് ചെയ്യും.
2: അല്ല, ഞാനല്ലല്ല, ഞാൻ കേട്ടല്ല റേഡിയോ ചേട്ടൻ. ഞാന് മറ്റേ ഉത്തരാണ്ട് കൂട്ടാൻ വീട്. എനിക്കൊരു പാട്ട് വേണ്ട പോലെ ഓണമായിട്ട്.
0: ഏത് പാട്ടാ ചേട്ടാ വേണ്ടത്? പറഞ്ഞു.
2: ആരും കമഴ്ത്തി വെച്ചോ കേട്ട്,
0: ആരും കമഴ്ത്തി വെച്ചോ ഓട്ടുരുളി പോലെ.
2: അത് തന്നെ, അടിപൊളിയാണ്.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു സംസാരവും ചിരിയും ഒക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പോ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഓണം പോലെയുള്ള സന്തോഷം ജീവിതത്തിൽ എപ്പോഴും നിറയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഇന്ത്യയിലെ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: എന്നാ ഞാനും വരുന്നളിയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: പൂക്കളവും പൂവിളിയും ഓണക്കോടിയുമായി, ഓണസദ്യയുമായി ഒരോണം കൂടി. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഒരുപാട് മനോഹരമായ ഓണപ്പാട്ടുകൾ ഓണഗാനങ്ങളായിരുന്നു നമ്മൾ ഇന്ന് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇന്നത്തെ തിരുവോണ സ്പെഷ്യൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത പ്രോഗ്രാമുമായി ഐശ്വര്യ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആടാം പാടാം എന്ന പ്രോഗ്രാമാണ്. അപ്പോ ഇന്ന് ഈ ഒരു തിരുവോണ ദിനത്തിൽ ഗാനമഞ്ജരിയിൽ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായല്ലോ, എവിടെയായിരുന്നു ശബ്ദം കേട്ടിട്ടാണ് വിളിച്ചത് എന്നൊക്കെ. ശരിക്കും എനിക്കൊരു തിരുവോണ കൈനീട്ടം കിട്ടിയത് പോലെ തോന്നുന്നു കേട്ടോ. അപ്പം ഒരുപാട് കോൾസ് ഇപ്പോഴും നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോൾസ് ഒന്നും എടുക്കാൻ കഴിയാതെ പോകുന്നതിൽ, ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നതിൽ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. നല്ല വിഷമം തന്നെയുണ്ട് ഈ തിരുവോണത്തിലെ എൻ്റെ ഒരു കുഞ്ഞു വിഷമം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ പ്രോഗ്രാംസുമായി നിങ്ങളോടൊപ്പം തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. മറക്കണ്ട, ഇന്ന് 7 മണിക്ക് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയ ഒരു കുഞ്ഞു ഗായികയുമൊത്തുള്ള ഇന്റർവ്യൂവുമായി ഞാൻ എത്തുന്നുണ്ട്. മറക്കാതെ കേൾക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

പൂക്കളുടെ ചില്ലകളിൽ മഞ്ഞപ്പൂക്കളുടെ സുഗന്ധം പരക്കുമ്പോൾ മനസ്സറിയാതെ തന്നെ ആ ഒരു പഴയ മുറ്റങ്ങളിലേക്ക് ഓടിപ്പോകാറുണ്ട്. അന്ന് ആ മുറ്റങ്ങളിൽ നമ്മൾ വരച്ച കോലരൂപങ്ങൾ, പന്ത് തട്ടി വിരിഞ്ഞ ചെടികൾ, ഓണത്തുമ്പിയെ പിടിക്കാൻ ഓടിയ ആ ഒരു പഴയ സന്ധ്യകൾ, ഇതൊക്കെയും വെറും കളികൾ മാത്രമായിരുന്നില്ല, അത് വലിയൊരു സൗഹൃദം കൂടിയായിരുന്നു. പഴയ തലമുറയ്ക്ക് ഇത് വെറും കളികൾ മാത്രമല്ല, മറിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരുപടി മനോഹരമായിട്ടുള്ള ഓർമ്മകൾ കൂടിയാണ്. എന്നാൽ പുതിയ തലമുറകൾക്ക് ഇതൊരു പക്ഷെ കേട്ടുകേൾവിയില്ലാത്ത അത്ഭുതങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഓണക്കാലത്തെ പ്രധാന ഓണക്കളികളിൽ ഒന്നാണ് ആട്ടം കളങ്കുത്തൽ. ഒരു ചെറിയ യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണിത്. മുറ്റത്ത് കോലുകൊണ്ട് 5 അടിയുടെ വ്യാസത്തിൽ ഒരു വട്ടം വരയ്ക്കുന്നു. കുട്ടികൾ എല്ലാവരും അതിനുള്ളിൽ നിൽക്കും. വൃത്തത്തിന് പുറത്തും ഒന്നോ രണ്ടോ ആളുകളും മധ്യസ്ഥനായി ഒരു നായകനും ഉണ്ടാകും. പുറത്ത് നിൽക്കുന്നവർ അകത്ത് നിൽക്കുന്നവരെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കളി. എന്നാൽ വൃത്തത്തിന്റെ വരയിൽ തൊടുകയോ ആളുകളെ തൊടുകയോ ചെയ്താൽ അകത്ത് നിൽക്കുന്ന ആൾക്ക് പുറത്തു നിന്ന് ആളെ അടിക്കാം. ഒരാളെ പുറത്ത് കടത്തിയാൽ പിന്നെ അയാളും മറ്റുള്ളവരെ പുറത്തു കടത്താൻ കൂടണം. എല്ലാവരെയും പുറത്താക്കിയാൽ കളി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കളിയാണ് കേട്ടോ, കൈകൊട്ടിക്കളി. സ്ത്രീകളുടെ ഓണവിനോദങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് കൈകൊട്ടിക്കളിക്കുള്ളത്. തിരുവാതിരയുടെ ഒരു വകഭേദമാണിത്. പൊതുവെ എല്ലാ ജില്ലകളിലും കണ്ടുവരുന്ന ഒന്നാണ്. വീടുകളുടെ അകത്തലങ്ങളുടെ സ്വകാര്യതയിൽ മാത്രം നടത്തിപ്പോണ ഇത് പിൽക്കാലങ്ങൾക്ക് മുറ്റത്തെ പൂക്കളത്തിൽ വലം വെച്ചുകൊണ്ടും നടത്തി വരുന്നു. ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുകയും ഒപ്പം വട്ടത്തിൽ നിന്നും ചുവട് വെച്ച് കൈകൊട്ടി കളിക്കുകയുമാണ് പതിവ്. തിരുവാതിര പാട്ടുകൾ, ശിവപാർവതി സ്തുതികൾ എന്നിവയും ഇതിലുപയോഗിച്ച് വരാറുണ്ട്. വൃത്തത്തിൽ നിന്നുള്ള ഈ ഒരു കളി ചന്ദ്രന്റെ വിദ്യക്ഷയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വൃത്താകൃതി ശ്രീബുദ്ധന്റെ ധർമ്മചക്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറയുന്നു. ഓണക്കളികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അപ്പോഴേക്കും 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താട്ടോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആടാം പാടാം ഈ ഓണമാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആടാം പാടാം ഈ ഓണമാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി ഓണക്കാലത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ രണ്ട് ശ്രോതാക്കൾ കൂടിയുണ്ട് നമ്മളോടൊപ്പം ചേരാനായിട്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം, അവരുടെ ആ ഒരു ഓർമ്മയിലേക്കൂടെ നമുക്കത് കടക്കാം അല്ലേ.
1: നമസ്കാരം എന്റെ റേഡിയോ, ഞാൻ ആനന്ദൻ, കണ്ണൂർ ജില്ലയിൽ തുലാനൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്റെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയാനുള്ളത്, ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഓണസദ്യ, ഓണക്കോടി, ഓണ സിനിമ, ഓണക്കളി എന്നൊക്കെയാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഓണത്തിനോടനുബന്ധിച്ച് പല കളിയും ഞങ്ങൾ കളിക്കാറുണ്ട്. പൂ പറിക്കാൻ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ പൂ പറിച്ച് വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഒക്കെ പലതരം കളി ഞങ്ങൾ ഓണത്തിനെ പറ്റി ചുറ്റിപ്പറ്റി കളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്നും നടക്കാറുള്ളത് കമ്പകളി മത്സരങ്ങൾ, അതുപോലെ തന്നെ കൈകൊട്ടിക്കളി. ക്ലബിൻ്റെ പരമായിട്ടും അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശങ്ങളിലായിട്ടും ഒക്കെ ഇത് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓണത്തിന് മാവേലി വേഷം കെട്ടി ചെണ്ടയൊക്കെ മുട്ടി നമ്മുടെ വലിയ പ്രദേശങ്ങളിലൊക്കെ വന്ന് ഓണ മാവേലി തമ്പുരാൻ എല്ലാ വീടുകളിലും വന്നിറങ്ങും, മറ്റും ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. അങ്ങനെയൊക്കെ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓണത്തിന് പ്രധാനമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്, ഒരു അഞ്ച് പേര് ഒരു ഭാഗത്തും അഞ്ച് പേര് മറുഭാഗത്തും നിന്നിട്ട് ഞങ്ങൾ ഒരു മത്സരം പോലെയാണ്, പൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആദ്യ രാവിലെ എന്ന് ഒരു ഭാഗത്തു നിന്ന് പാടും, മറുഭാഗത്തു നിന്ന് അതുപോലെ പാടും, ആര് വന്ന് കൊണ്ടുപോകും ആര് വന്ന് കൊണ്ടുപോകും. അങ്ങനെ അപ്പുറം ഇപ്പുറം പിടിച്ച് വലിച്ച് അപ്പുറമുള്ള ഒരാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുത്തും, ഇപ്പുറമുള്ള ഒരാളെ അപ്പുറം കൊണ്ടുവെക്കും. രസകരമായ എന്താ പറയുന്നത് ഓണത്തിൻ്റെ കളികളാണ് ഞങ്ങൾ കളിക്കാറുള്ളത്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ആനന്ദൻ തിലാനൂരിൻ്റെ വക ഒരു നല്ലൊരു ഓണാശംസകൾ.
0: താങ്ക് യു ആനന്ദൻ ചേട്ടാ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളായിരുന്ന സമയത്താണ് ഓണം വളരെ നന്നായിട്ട് ആഘോഷിച്ചതെന്ന് പറയാല്ലേ. ആ ഒരു സമയത്ത് ഒരുപാട് കളികളും ഒരുപാട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ആ ഒരു ലോകത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അപ്പോൾ ആർച്ചയുടെ പറഞ്ഞ സമയത്ത് ആ ഒരു കാലത്തേക്കൊക്കെ പോയ സമയത്ത് ചേട്ടൻ്റെ ആ ഒരു സന്തോഷം ഒരു വോയിസിലൂടെ തന്നെ നമുക്ക് പ്രകടമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് കേട്ടുമുട്ടാം. വീണ്ടും നമുക്ക് മടങ്ങിയെത്താം ഒരു ബ്രേക്കിന് ശേഷം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നന്മയുടെ പൂക്കളം തീർക്കാം, സ്നേഹത്തിന്റെ ആഘോഷമായി മാറട്ടെ ഈ പൊന്നോണം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ന്റെ ഓണാശംസകൾ.

വീണ്ടും തിരികെ എത്തുകയാണ്. ആടാം പാടാം ഈ ഓണത്തിലൂടെ ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ഓണക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് മനസ്സ് കൈപിടിച്ച് നടക്കുമ്പോൾ കുളിർക്കാറ്റ് ഉയരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഊഞ്ഞാലാട്ടത്തിന്റെ ആവേശവും ഓർമ്മകളും ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നാണ്. ഗ്രാമങ്ങളിൽ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന വലിയ മരക്കൊമ്പുകളിലോ അല്ലെങ്കിൽ വീടുകളുടെ വരാന്തയിലോ തെങ്ങിന്റെ വള്ളികളിലോ ഒക്കെ സഹായത്തോടെ ഇങ്ങനെ കെട്ടി ഉയർത്തുന്ന ഊഞ്ഞാലുകൾ ഓണക്കാലത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തിരുവോണ നാളുകളിൽ കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ഒത്തുകൂടി പാട്ടുപാടിയും ആർപ്പു വിളിച്ചും ഊഞ്ഞാലാടുന്ന ആ ഒരു നിമിഷങ്ങൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ഉത്രാട നാളിന് ഉടുതുണിക്ക് മറുതുണി എന്നൊക്കെ പാടിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പറക്കുന്ന ആ ഒരു നിമിഷം മലയാളികളുടെ ഗൃഹാതുരത്വത്തെ ഏറ്റവും വലിയൊരു പ്രതീകം തന്നെയാണ്. നമ്മുടെ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരേപോലെ ആ ഒരു ഓണക്കാലത്ത് ഈ ഒരു ഊഞ്ഞാലാട്ടം ഓണത്തിൻ്റെ സന്തോഷവും ആവേശവും ഒക്കെ ഇരട്ടിയാക്കുന്നു. മണൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യബോധവും ചുറ്റിനുമുള്ളവരെ ആ ഒരു കയ്യടികളും ഓണക്കാലത്തെ കൂടുതൽ സജീവവും വർണ്ണാഭവും ഒക്കെ ആക്കാറുണ്ട്. പലപ്പോഴും ആ ഒരു ഊഞ്ഞാലിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ പ്രായം വെറും ഒരു സംഖ്യയായി മാറാറുണ്ട്. ഊഞ്ഞാല് കിടക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഊഞ്ഞാലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇരിക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടാൻ ആഗ്രഹിക്കാത്തവരോ ആരും ഉണ്ടാകില്ല അല്ലേ. ഒരുപാട് പേരുണ്ട്, ചിലർക്കൊക്കെ ഊഞ്ഞാല് പേടിയുള്ളവരുണ്ട്. പക്ഷേ ഊഞ്ഞാലാട്ടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഊഞ്ഞാലാട്ടത്തിൽ തന്നെ ഒരുപാട് പലതരം പ്രത്യേകതകളുമുണ്ട്. ഊഞ്ഞാലാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചില്ലാട്ടം. ഏറ്റവും കൂടുതൽ ധൈര്യവും സാഹസികതയൊക്കെ ആവശ്യമുള്ള ഒന്നാണ് ചില്ലാട്ടം. ഊഞ്ഞാല് പതുക്കെ ഇങ്ങനെ ആടി തുടങ്ങി ഇങ്ങനെ ആവേശം മൂത്ത് നമ്മളിങ്ങനെ വായിൽ വളരെ ഉയരത്തിലേക്ക് പൊങ്ങി പറക്കുന്ന സമയത്ത് ആടി ആടി ഊഞ്ഞാലിൻ്റെ വടത്തിൽ നിന്നോ പറകയിൽ നിന്നോ ഒക്കെ കൈവിട്ട് ഒരു നിമിഷം അന്തരീക്ഷത്തിൽ വായുവിൽ തങ്ങി നിന്ന് വീണ്ടും പിടികൂടുന്നതോ അതല്ലെങ്കിൽ അതിസാഹസികമായിട്ടുള്ള രീതിയിൽ ശരീരം വളച്ചാടുന്നതൊക്കെ നമ്മളുടെ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മളിങ്ങനെ കൈയടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ആർപ്പ് വിളിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ ഭയങ്കര ധൈര്യശാലിയാണ്. എനിക്ക് എത്ര ആയത്തിൽ പൊങ്ങി ആടിയാലും ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ് വീമ്പിളക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് ചില്ലാട്ടം ആടുന്നത്. എല്ലാവർക്കും അടിയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ചില്ലാട്ടം ആടാനായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കും. കുട്ടികളൊക്കെ അങ്ങനെയാണ്, ഒരാൾ ആടിക്കഴിയുമ്പോൾ അടുത്ത ഇനി എന്നെ ആട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഊഞ്ഞാലില്ലാതെ എന്ത് ഓണമാണ്. ഓണക്കാലം വരുന്ന സമയത്ത് തന്നെ അത്തം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഊഞ്ഞാല് ഇടാറുണ്ട്. അന്ന് മുതൽ കുട്ടികളെല്ലാവരും ആ ഒരു ഊഞ്ഞാലിന് ചുറ്റിനുമായിരിക്കും അല്ലേ. നിങ്ങൾക്കൊക്കെ ഒരുപാട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഓർമ്മകളൊക്കെ പറയാനുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ വിളിച്ചോളൂ കേട്ടോ.

യെസ് അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആടാം പാടാം ഈ ഓണമാണ്. ഓണക്കാലത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളൊക്കെ നമുക്ക് വാട്സപ്പിൽ പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. 9544700012 എന്ന നമ്പറിലേക്കാണ് പങ്കുവെക്കേണ്ടത്. അപ്പൊ എന്നാലും നമുക്ക് ഈ ഒരു ഓണക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. വടംവലി അല്ലേ, വടംവലിയെ കുറിച്ചിട്ട് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മകളൊക്കെ ഉണ്ട്. ഗ്രാമവഴികളിലും കൊച്ചു റോഡുകളിലും ക്ലബുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വടംവലി മത്സരങ്ങൾ ഓണാഘോഷത്തിന് മറ്റൊരു പ്രധാന ഹൈലൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വടംവലി കാണാനാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഓടിപ്പോയില്ലേ, ഇനിയും വടംവലി കാണാൻ. അവിടെ ഭയങ്കര രസകരമായിട്ടുള്ള ആവേശമൊക്കെ നടക്കുകയാണ്. ക്ലബുകൾ തമ്മിലുള്ള വടംവലി മത്സരങ്ങൾ വെറും ഒരു കളി മാത്രമല്ല, മറിച്ച് ആ ഒരു പ്രദേശത്തെ ആൾക്കാരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഈ ഒരു വർഷത്തെ ഓണക്കപ്പ് ഞങ്ങളുടെ ക്ലബ്ബ് തന്നെ കൊണ്ടുപോകുമെന്ന വാശിയോടെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്രാക്ടീസ് തുടങ്ങുന്ന ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ലേ. അതുപോലെ തന്നെയാണ് വലിയൊരു കയറും പിടിച്ച് രണ്ട് ടീമുകളായിട്ടിങ്ങനെ നിന്ന് കാലുകളൊക്കെ നിലത്തുറപ്പിച്ച് ശരീരത്തെ മുഴുവൻ ശക്തിയും സംഭരിച്ച് വടം വലിക്കുന്ന ഒരു കാഴ്ച കാണുന്നവർ പോലും ആവേശത്തോടെ അവർ മാർപ്പ് വിളിക്കുകയും കൈകൊട്ടുകയും പാടുകയും കമൻ്റ് അടിക്കുകയും ഇല്ലേ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. വടംവലി മത്സരത്തെ ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മകൾ തന്നെ അതിലെ തമാശകളും ആർപ്പ വിളികളും തന്നെയാണെന്ന് പറയാം. ഈ ഒരു കയറ് വലിക്കുന്ന സമയത്ത് ഹോയ് ഹോയ് അല്ലെങ്കിൽ ആർപ്പോ ഇറോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അല്ലേ, ആർപ്പോ ഇറോ നമ്മൾ ആരെ വേണമെങ്കിലും ഈ ഒരു വടംവലി കണ്ടു നിൽക്കുന്ന ആരും നമ്മളിപ്പോൾ എപ്പോഴും പറയാറില്ലേ ഇൻട്രോവേർട്ടുകളെന്ന്, അവർ പോലും മനസ്സിൽ ആർപ്പോ ഇറോ ഇറോ ഇറോ എന്ന് വിളിക്കുന്നുണ്ടാകും. ആ ഒരു കയറ് കയ്യിലെടുക്കുന്ന സമയത്ത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ പോലും അല്ലെങ്കിൽ അവർക്ക് പോലും ഉള്ളിൽ ആവേശം നിറയ്ക്കുന്ന ഒരു കളിയാണ് വടംവലി. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവരായിരിക്കും ജയിക്കുന്നത് ഇവരായിരിക്കും ജയിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും മറ്റേ ടീം വലിച്ചു കൊണ്ടുപോയി ജയിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഗെയിമാണ് വടംവലി. അതിൽ ഇടയ്ക്ക് നമ്മൾ വീടിൻ്റെ കാഴ്ചകളായിക്കോട്ടെ ഇല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ അതിൽ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വടം വലിക്കുന്നവരാണോ അല്ലെങ്കിൽ വടംവലിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം തന്നെ വിളിക്കൂ കേട്ടോ. നിങ്ങളുടെ ആ ഒരു വടംവലിയെക്കുറിച്ചുള്ള മെമ്മറീസൊക്കെ നമ്മളോട് പങ്കുവയ്ക്കൂ. അപ്പോൾ വീണ്ടും നമുക്കൊരു പാട്ട് കേട്ടിട്ട് മടങ്ങിയേക്കാം.

0: തിരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
6: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
6: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
9: ഒരുമയുടെ, നന്മയുടെ, ആഘോഷങ്ങളുടെ ഓണം. കാതോർക്കുന്നത് KRD കമ്മ്യൂണിറ്റി എന്ന റേഡിയോ 91.2.
10: വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ്. കുറച്ചധികം മനോഹരമായിട്ടുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആടാം പാടാം ഈ ഓണമാണ്. അപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. ഓണക്കാലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. ഗ്രാമങ്ങളിൽ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നട റോഡിലോ മൈതാനങ്ങളിലോ വലിയ വലിയ മരക്കൊമ്പുകളിലോ ഒക്കെ ആയിട്ടാണ് ഇത് കെട്ടാറുള്ളത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഉറിയടി. ഉറിയടി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരൊക്കെയുണ്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉറിയടിയൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. ആ ഒരു ഉരിക്കകത്ത്, മൺകലത്തിനകത്ത് നമ്മൾ പലതരത്തിലുള്ള മിഠായികളും ചെറിയ നാണയങ്ങളും ഒക്കെ നിറച്ച്, അല്ലേ, ചിലപ്പോൾ പല കാര്യങ്ങളായിരിക്കും അതിനകത്ത് നിറച്ചേക്കാം. ചിലപ്പോൾ അതിനകത്ത് ഇലകൾ മാത്രമായിരിക്കും, പച്ചിലകൾ മാത്രമായിരിക്കും. അതിനോടൊപ്പം മിഠായികളുണ്ട്, കൈനീട്ടമായിട്ട് നമുക്ക് ഓണത്തിന് തരുന്ന കുറച്ച് കൈനീട്ടമായിട്ടുള്ള കുറച്ച് പൈസ തൊട്ടുകളൊക്കെ ആകാം, അല്ലെങ്കിൽ അതിനകത്തൊന്നും കാണൂല അല്ലേ. അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള ഉറി ഭയങ്കരമായിട്ട് ഉറി സ്പെഷ്യലാണ്. ഉറിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണികൾ കാത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനൊക്കെ അങ്ങനെ കേട്ടോ, എന്താണ് ആ ഉറിക്കകത്ത് ഉള്ളതെന്നറിയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, പല പല സ്നാക്സുകളൊക്കെ നമുക്ക് ഈ ഒരു മധുര പലഹാരങ്ങളുണ്ടല്ലോ, ആ ഒരു മധുര പലഹാരങ്ങളും ഈ ഒരു ഉറിക്കകത്തൊക്കെ നിറച്ച് വെച്ചിട്ട് ഉറിയടി കളിക്കുന്നവരുണ്ട്. അപ്പോൾ ഉറിയടിക്കുന്നതും ഉറിയടി കണ്ട് നിൽക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ്. എങ്കിൽ കൂടി ഈ ഒരു സമയത്ത് സുരക്ഷയും കൂടി മാനിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഒരിയടിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും വടിയൊക്കെ തെറ്റി നമ്മുടെ കണ്ണിലോ നമ്മുടെ ദേഹത്തൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിയടിയൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് നല്ലതാണ്, പക്ഷേ കുറച്ച് ദൂരേക്ക് മാറി നിന്ന് മാത്രം ഒരിയടി കണ്ട് ആസ്വദിക്കാന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത്, പങ്കെടുക്കുന്ന ആളുകളുടെ കണ്ണുകൾ പൂർണ്ണമായിട്ടും തുണി കൊണ്ടിങ്ങനെ കെട്ടിക്കളയും, എന്നിട്ട് കയ്യിൽ വലിയൊരു വടിയും ഇങ്ങനെ കൊടുത്ത് കണ്ണ് കെട്ടിയ ആളിൻ്റെ നേരെ ശരിക്കും പറയുന്നില്ല. ഏറ്റവും ആവേശകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ ഉറിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ഉറി പൊക്കുകയും താക്കുകയും ചെയ്യുന്നതല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളിങ്ങനെ ഉറിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തൊന്നും വെള്ളം ഇങ്ങനെ എടുത്ത് നമ്മുടെ ദേഹത്തോട് ഒഴിക്കൂലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരിക്കും നമ്മൾ ഉറിയടിക്കുന്ന സമയത്ത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം വരുന്നത്. നമ്മൾ ഉറിയടിക്കാൻ വരും, പൊക്കുകയും താക്കുകയും ഇങ്ങനെ ചെയ്യും. ആ സമയത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം കൂടെ നമ്മുടെ ദേഹത്തേക്ക് ഒഴിക്കും. അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ്. ഇടത്തുനിന്ന് ഒരാൾ വരും, വലത്തുനിന്ന് ഒരാൾ വരും, അല്ലേ? അങ്ങനെ എങ്ങനെ നമ്മൾ വായിൽ ചാടി വീശി ഇങ്ങനെ ഉറിയടിക്കും. പലതവണത്തെ ശ്രമത്തിനൊടുവിൽ ആരെങ്കിലും കൃത്യമായിട്ട് ഉറി അടിച്ചു പൊട്ടിച്ചാൽ പിന്നെ അവിടെയുള്ള ബഹള ശരിക്കും എന്ന് കാണേണ്ടതാണ്. കലത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന മിഠായികളും ബഹാരങ്ങളൊക്കെ പെറുക്കിയെടുക്കാനായിട്ട് കുട്ടികളും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാവരും ഒരു പിടിവലി തന്നെയായിരിക്കും അവിടെ. ശരിക്കും പറഞ്ഞാൽ വെറൊരു കളി തന്നെയല്ല അത്. കളിക്കുപരി ആളുകളെ ചിരിപ്പിക്കുവാനും ഒരുമിച്ച് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് നൽകാൻ പറ്റുന്നൊരു കളി കൂടിയാണ് ഒരു അടി. അപ്പോൾ നമുക്ക് വീണ്ടും മടങ്ങി എത്താം കേട്ടോ.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

വീണ്ടും തിരികെത്തിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആടാം പാടാം. ഈ ഓണമാണ് ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ്. നമ്മളിങ്ങനെ ഓണക്കാലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് ഏറ്റവും വലിയൊരു ചിരിയും ബഹളവും ഒക്കെ നിറഞ്ഞ മറ്റൊരു വിനോദമാണ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ആസ്വദിച്ച് കളിക്കുന്ന ഈ ഒരു കളിയിൽ ആദ്യം ഭിത്തിയിലോ ബോർഡിലോ ഒക്കെ നല്ലൊരു സുന്ദരിയുടെ ചിത്രമുള്ള വലിയൊരു പോസ്റ്റർ ഇങ്ങനെ തൂക്കിയിടും. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ചിത്രത്തില് നമുക്ക് പോയി പൊട്ടുകുത്തണം അല്ലെ? കൃത്യം എന്താണ്, നെറ്റിക്ക് തന്നെ നമ്മൾ പൊട്ടുകുത്തുകയാണെങ്കിൽ അവരായിരിക്കും വിജയിക്കുന്നത് ഈ ഒരു മത്സരത്തില്. സുന്ദരിക്ക് പൊട്ടുകുത്തുന്ന ആള് കണ്ണൊക്കെ മൂടി കെട്ടിയിരിക്കും. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം 1, 2, 3, 4 ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഒന്ന് കറക്കി ഒന്ന് ടെസ്റ്റ് ചെയ്യൂല്ലേ, ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇതെത്ര ഇതെത്ര ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. കാര്യം അവർക്ക് കാണുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ബോധ്യപ്പെടണോ അല്ലേ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവരിങ്ങനെ ആ ഒരു സുന്ദരിക്ക് പൊട്ടു തൊടാനായിട്ട് എതിർ ദിശയിലേക്ക് നമ്മളിങ്ങനെ കറക്കി വഴിയൊക്കെ തെറ്റിച്ച് വിടും. അങ്ങനെ നമ്മുടെ കയ്യിലൊരു സ്റ്റിക്കറിൻ്റെ പൊട്ടുമൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് സുന്ദരിയുടെ നെറ്റിയിൽ പൊട്ട് തൊടുന്നവർ വിജയിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിലേറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾക്കെതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ കാണികൾ നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാക്കും. ആ തൊട്ടു തൊട്ടു തൊട്ടു എന്നൊക്കെ പറയട്ടെ അല്ലേ? അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഓളമാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങളിനിയും ഈ ഒരു ഓണപ്പരിപാടിയൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ഒരു കാണിയായിട്ടിരിക്കാതെ ഇറങ്ങി അങ്ങ് കളിക്കണം. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ എല്ലാം ഉള്ളൂ എന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ആ ഒരു അവസരമൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഞാൻ പറയുന്നത് ഒരുപാട് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരൊക്കെ ആണെങ്കിലും, കുട്ടികളുടെ കാര്യമല്ല, അവർക്ക് എപ്പോഴും കളിക്കാമല്ലോ. മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്താണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം നാണക്കേടൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് നാണക്കേട്? നമ്മൾ അങ്ങ് ഇറങ്ങുക, കളിക്കുക, നമ്മൾ എൻജോയ് ചെയ്യുക. ഈ ഒരു സുന്ദരിക്ക് പൊട്ടുകുത്തലിനോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കലമടിക്കൽ മത്സരമുണ്ട്. അത് ഉറിയടിക്കൽ പോലെ അല്ല, ഉറിയടിക്കൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഏതോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുകയായിരിക്കില്ലേ, അതിനെ നമ്മൾ വടിവെച്ച് തല്ലിപ്പൊട്ടിക്കണം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ പറഞ്ഞ പോലെ തന്നെ കണ്ടൊക്കെ കെട്ടി നമ്മൾ എതിർ ദിശയിലേക്കൊക്കെ വിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടായിരിക്കും കലമാണെന്ന് പറഞ്ഞ് അടിക്കുന്നതല്ലേ. അപ്പോൾ അപ്പോഴും ഈ കാണികളാണ് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് രസിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മൾക്ക് ഒരു ഓളമൊക്കെ വരുത്തി അല്ലേ. അപ്പം അതിനിടയ്ക്കൊക്കെ നമ്മൾ എന്തോരം കൗണ്ടറുകളാണ് അടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഭയങ്കര എല്ലാവരും അവിടെ നിൽക്കുന്ന കാണികളായിക്കോട്ടെ മത്സരിക്കുന്നവരായിക്കോട്ടെ ഒന്നടങ്കം ഭയങ്കര സന്തോഷത്തോടെ നിന്ന് അല്ലേ, ഇത് രസമാണ് ഈ ഒരു ഓണം. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓണപ്പരിപാടിക്കൊക്കെ നിങ്ങൾ പോവുക കേട്ടോ. വെറുതെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാതെ നമ്മളുടെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ക്ലബ്ബുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ഒരുപാട് കളികൾ നമ്മളുടെ കുട്ടിക്കാലത്തെ കളികളും ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകാം അല്ലേ. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചേട്ടാ, നമ്മുടെ വിശാലാക്ഷൻ നേതാവിനെ പാർട്ടിക്കാർക്ക് അത്ര ഇഷ്ടമല്ലല്ലയോ?
1: അത് പണ്ടേ ഇഷ്ടമല്ലല്ലോ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം വന്നേ?
0: അയാളുടെ പാർട്ടിയിൽ പെട്ട രണ്ടു പേര് ഇവിടെ ചായ കുടിക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് വിശാലാക്ഷൻ ഇതുവഴിയെ പോയപ്പം അവർ രണ്ടുപേരും കൂടെ നേതാവിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു.
1: പക്ഷെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്, അതിനെല്ലാം കാശും മേടിച്ചിട്ടുണ്ട്.
0: ആ വിഷയം തന്നെ അവരിവിടിരുന്ന് പറഞ്ഞത്.
1: പക്ഷേ പാർട്ടിയുടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ 10 പൈസ വിശാലാക്ഷം കൊടുക്കത്തില്ല. അങ്ങോട്ട് മേടിച്ചെടുക്കാൻ പല അടവുകൾ ഇറക്കുകയും ചെയ്യും. കുറെ നാൾ മേപ്പടിയാൻ സുഖമില്ല കിടന്നപ്പോ നടത്തിയ കാര്യം അറിഞ്ഞായിരുന്നു?
0: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
1: ആ വിശാലാക്ഷൻ സുഖമില്ല കിടന്ന കാലത്ത് പലരും അയാളെ കാണാൻ ചെന്നായിരുന്നു. ചെന്നവനോടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് വളച്ചു കെട്ടി അങ്ങ് പറഞ്ഞു.
0: പാർട്ടിക്കാരെല്ലാരോട് എന്തെങ്കിലും പിരിച്ചു കൊടുക്കുന്നെങ്കിൽ കൊടുക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും.
1: അതെ, അങ്ങനെ തളയ്ക്കല കോപം കാണാൻ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. നാട്ടിലിറങ്ങി പിരിക്കാമെന്ന് കോപം പറഞ്ഞപ്പോ അത് വേണ്ട, ഗൂഗിൾ പേ നടത്തിയാ മതിയെന്നായിരുന്നു വിശാലാക്ഷൻ പറഞ്ഞത്.
0: ആള് മോശക്കാരനല്ലല്ലോ, കാശ് കിട്ടുകയും ചെയ്യും, കിട്ടിയ തുക എത്ര ഉണ്ടെന്ന് ആരും അറിയത്തില്ല.
1: ഇമാതിരി വളഞ്ഞ പണിയൊക്കെ ഉണ്ടായത് കൊണ്ടാ പഞ്ചായത്ത് ഇലക്ഷന് 8 നിലയിലാശാൻ അങ്ങ് പൊട്ടിയത്.
0: പിന്നെ ഒരു വലിയ കഴിവ് ദൈവം തമ്പരാൻ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് പ്രസംഗിക്കും. എന്നാൽ അതിന് മാത്രം വിദ്യാഭ്യാസവും ഇല്ല.
1: വാചകവടിയും വശീകരിക്കാനുള്ള കഴിവും കൊണ്ടാ വിശാലാക്ഷൻ കയറി വന്നത്. പഞ്ചായത്ത് തോറ്റെങ്കിലും ഉണ്ടല്ലോ, ഒരു ചെമ്മട് കാച്ചയാൾ ഒപ്പിച്ചെടുത്തു. താനിന്നലെ മമ്മട്ടിയും കുന്താലിയൊക്കെ ആയിട്ട് പോണത് കണ്ടല്ലോ, എവിടെ അറിഞ്ഞില്ല അവിടെ പണി?
0: വീടിനകത്ത് പന്നി ചത്ത് കിടന്നോ അതോ പട്ടി ചത്ത് കിടന്നോ?
2: അമ്മാവ്, ഈ വീടിന്റെ തെക്കേ പറമ്പ് കൊറേ നാളായിട്ട് ഒന്നും കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുമല്ലായിരുന്നോ? അവിടെ എന്തേലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കാന്ന് വിചാരിച്ച്.
1: കുഴിച്ചു വെക്കാനുള്ള ചേമ്പും ചേനൊക്കെ കിട്ടിയോ?
2: അതൊന്നും അല്ല കുഴിച്ചു വെക്കുന്നത്, സത്യത്തിൽ ഇതൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാ.
0: വാശി തീർക്കാൻ കൃഷിയോ?
2: എന്റെ അയലത്ത് താമസിക്കുന്ന തോമസ് അച്ചാനെ നിങ്ങൾക്ക് അറിയാലോ.
1: അവനെ അറിയാം, അവന്റെ അപ്പച്ചനെ അറിയാം, അപ്പച്ചന്റെ അപ്പച്ചനെ അറിയാം.
2: തോമാച്ചൻ വിവിധ തരത്തിലുള്ള വാഴവിത്തുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ.
1: അറിഞ്ഞു, നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിവിധ തരത്തിലുള്ള വാഴകളാണ് അവൻ കൃഷി ചെയ്യുന്നത്.
2: ഞാൻ അവനോട് ചെന്ന് 3-4 വാഴയുടെ വിത്ത് ചോദിച്ചായിരുന്നു.

0: അരുമോനെ വിളിച്ച് അവൻ വണ്ടിയായിട്ട് വന്ന് വാഴവെത്തുകളൊക്കെ കാറ് കയറ്റി വീട്ടിൽ കൊണ്ട് തന്നു.
1: പൊടിമോന്റെ ആ പ്രയാസം അങ്ങ് മാറിയല്ലോ.
0: ഇനി അമ്മാവി രസം വാഴവിത്ത് കച്ചവടക്കാരനും ഞാനും തമ്മിൽ ഏറെ നേരം സംസാരിച്ചു. വാഴ നടുന്നതിന്റെ പ്രത്യേകതയും ഓരോ സമയത്ത് ചെയ്യേണ്ട വളത്തെ പറ്റിയൊക്കെ അയാൾ വിശദമായിട്ട് പറഞ്ഞു തന്നു.
2: അയാളുടെ ഫോൺ നമ്പറും കൂടെ വാങ്ങിച്ചു വെക്കാൻ ഞാൻ
0: വാങ്ങിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ച് നിങ്ങൾ ഈ വാഴവിത്തുകളൊക്കെ എവിടുന്നാ വാങ്ങുന്നെന്ന്.
2: അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യമാ.
0: ദൈവമായിട്ട് ചോദിച്ചതാ അമ്മാവാ. അന്നേരവാ ഞാൻ അറിയുന്നത് തോമാച്ചായൻ എന്നൊരാളുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നേന്ന്. അയാള് വൈകുന്നേരം ആകുമ്പോ ഇളക്കി വെച്ചിട്ട് വിളിക്കും, രാത്രി ആകുമ്പോ ചെന്ന് എടുക്കണമെന്ന്
2: പറയും. എന്നാ പിന്നെന്താടാ നിനക്ക് തിരാഞ്ഞത്?
1: അയലത്തുകാരനോട് കാശ് മേടിക്കാനൊക്കോ?
0: അത് മാത്രമല്ല അമ്മാവി, ഞാൻ ഈ കൃഷി തുടങ്ങിയ അയാളുടെ ബിസിനസിന് കോട്ടം തട്ടിയോലെ ഒന്ന് ചിന്തിച്ചാണ്.
1: അതാ അതിന്റെ പ്രധാന കാര്യം.
2: ഏതായാലും തൻ കൃഷി ഭംഗിയായിട്ടങ്ങ് ചെയ്. ഇനി തന്റെ വാഴത്തോട്ടം കാണുമ്പോ തോമസ് ചോദിക്കും വിത്ത് എവിടുന്നാ സംഘടിപ്പിച്ചെന്ന്.
1: അമേരിക്കന്നെ ട്രംപ് പാഴ്സൽ അയച്ചതാണെന്ന് അങ്ങ് പറയണം. ഉണ്ട് മുഷിഞ്ഞവനോട് ഉരുളയും, കണ്ടു മുഷിഞ്ഞവനോട് പണവും എന്നാ പ്രമാണം.

0: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. അപ്പൊ എല്ലാവരും ഓണാഘോഷത്തിലാണ്, ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഓണാഘോഷത്തിൽ പങ്കുചേരുകയാണ്. ഇന്ന് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം കുഞ്ഞു കുഞ്ഞു പാട്ടുകളും കുറേയേറെ വിശേഷങ്ങളുമായി ഒരു പാട്ടുകാരി എത്തിയിട്ടുണ്ട്. ശരിക്കും കുഞ്ഞു പാട്ടുകാരി എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ, ഒരു വലിയ പാട്ടുകാരി തന്നെയാണ്. അപ്പോ നമുക്ക് ആ പാട്ടുകാരിയെ സ്വാഗതം ചെയ്യാം. നിളക്കുട്ടി, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഓണമായിട്ട്?
1: നല്ല വിശേഷം.
0: ഓണസദ്യ ഒക്കെ കഴിച്ചോ? ഓക്കെ. അപ്പോ ഇത്തവണത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഇത്തവണത്തെ ഓണം അടിപൊളിയായിരുന്നു. കസിൻസിന്റെ വീട്ടിലൊക്കെ പോയി.
0: ഓക്കെ. അപ്പോ നിളക്കുട്ടി എന്ന് പറഞ്ഞപ്പോ നിള എന്ന പേര് കേട്ടപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടി, ആ ഒരു ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? ഓക്കെ, പാടിക്കോ.

0: സൂപ്പർ. ഇപ്പൊ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ ഒരു പാട്ട് പാടിക്കൊണ്ടേ ഇങ്ങനെ നടക്കാണ് കേട്ടോ. ഓണത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നമ്മൾ ഇങ്ങനെ നിൽക്കാണ്. ഈ ഓണത്തിന് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ?
1: കൊറേ വിളിച്ചായിരുന്നു, പിന്നെ എന്തോ പോവാൻ എന്തോ പറ്റിയില്ലാന്ന് തോന്നുന്നു. കൊറേ വരുന്നുണ്ട് പ്രോഗ്രാംസ് ഒക്കെ. ഞാൻ പണ്ട് അച്ഛന്റെ കൂടെ ഒക്കെ പോവാറുണ്ട്.
0: അച്ഛനും പാട്ട് പാടുന്ന ആളാണല്ലേ? അമ്മ പാട്ട് പാടുവോ?
1: ആ അമ്മ പാട്ട് പാടും.
0: ഒരു പാട്ട് ഫാമിലി തന്നെയാണല്ലേ. അച്ഛന്റെ പേരെന്താണ്?
1: അച്ഛന്റെ പേര് നിഖിൽ രാജ്.
0: അമ്മയുടെ പേരോ?
1: ബിനൂബ സി കെ.
0: അമ്മയുടെ പേരൊരു വെറൈറ്റി പേരാണ്. ഞാൻ വിളിച്ച് അച്ഛനോട് സംസാരിച്ചപ്പോഴും അമ്മയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ആദ്യം അമ്മയുടെ പേര് കുറച്ചുകൂടി അട്രാക്റ്റീവ് പേരായിട്ട് തോന്നി കേട്ടോ. നിലക്കുട്ടി ഇപ്പൊ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? എത്ര പാട്ടുകളോ ഇപ്പൊ പാടിയിട്ടുണ്ട്?
1: 15
0: പാട്ടുകളോ ഉണ്ട്. ഏത് മൂവിയിലാണ് ആദ്യം പാടുന്നത്?
1: തുടരും മൂവിയിലാണ്.
0: ഏത് പാട്ടാണ്?
1: പിമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൊട്ടുന്നതാര് ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കണതാര് അങ്ങ്

0: അങ്ങനെ നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഈ ഓണനാളിൽ നമ്മളോടൊപ്പം ഉള്ളത് എൻഡ്രീഡോ 91.2 ഉള്ളത് നിളയാണ്. അപ്പൊ നിള നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു അല്ലേ. നിളയുടെ പാട്ടുകളാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് ഈ ഒരു സമയം മുഴുവൻ, ഈ ഒരു മണിക്കൂർ മുഴുവൻ. അപ്പൊ നിളയോട് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ നിള നമുക്ക് ലാസ്റ്റ് പാടി തന്ന മനോഹരമായ ഒരു പാട്ടാണ് ചെമ്പഴുക്കാ തൊട്ടടുത്ത്. അപ്പൊ ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: ഞാന് അച്ഛൻ പണ്ട് സ്റ്റാർ സിംഗർ 2007 പാടിക്കൊണ്ടിരുന്നപ്പോ വിൻസെന്റ് അങ്കിൾ എന്ന് പറഞ്ഞൊരു സീനിയർ മ്യൂസീഷ്യൻ ആണ്. അപ്പോ വിൻസെന്റ് അങ്കിൾ ആയിട്ട് അച്ഛന് ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അച്ഛൻ എന്താണ് വിൻസെന്റ് അങ്കിൾ ഇങ്ങനെ ചോദിച്ചു, എന്റെ മോള് എന്താണ് പാടില്ലേ, എന്നാ നമുക്ക് പാടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് തുടരുന്നിൽ ഫസ്റ്റ് ആയിട്ട് പാടാൻ കിട്ടിയത്.
0: അതിനുശേഷം പിന്നെ ഇങ്ങനെ അവസരങ്ങൾ തേടി വന്നുകൊണ്ടേയിരുന്നു അല്ലേ.
1: ആ
0: അതിനുശേഷം ഏത് മൂവിയിലാ പാടിയത്?
1: അതിനുശേഷം ആലപ്പുഴ ജിങ്കാന.
0: ആ പാട്ടൊന്ന് പാടിയാലോ?
1: ആ ഓക്കേ.

0: നിലക്കുട്ടി, ഇപ്പോ കുറെയേറെ പാട്ടൊക്കെ പാടിയല്ലേ. അപ്പൊ ഈ പാട്ടൊക്കെ പാടിയതിൽ നിലക്കുട്ടിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് തോന്നിയത് എപ്പോഴാണ്?
1: അത് വാഴാറ്റൂല് അറിയാതെ പറയാതെ സോങ്ങിലാണ്.
0: ആ പാട്ടിലാണ്? അതെന്തായിരുന്നു?
1: അത് എല്ലാവർക്കും ഇങ്ങനെ ഇമോഷൻ വന്നു. എല്ലാവരും ഭയങ്കര പ്രൗഡാണ്. എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ എന്നെ സ്കൂളിൽ ആ പാട്ട് പാടിക്കാറുണ്ട്.
0: ഉണ്ട്. ഈ റീലൊക്കെ കാണാറുണ്ടല്ലോ, റീലൊക്കെ ഒരുപാട് വീഡിയോസ്, ഈ ഒരു പാട്ടിനെ തുടർന്ന് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് വരെ ഉണ്ടായിട്ടുണ്ടല്ലേ. അതൊക്കെ നിലക്കുട്ടി കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്.
0: നിലക്കുട്ടി അത് വെച്ചിട്ട് എപ്പോഴെങ്കിലും റീൽ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ?
1: പണ്ടൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ ഉണ്ടായില്ല.
0: ഇപ്പൊ ഉണ്ടായില്ല. ഈ പാട്ടിനിടയിൽ പഠിത്തമൊക്കെ നടന്നു പോകുന്നുണ്ടോ? ഫുൾ തിരക്കാണോ?
1: പഠിത്തം കുഴപ്പമൊന്നുമില്ല, എന്റെ ഫ്രണ്ട്സ് അയച്ചു തരാറുണ്ട്
0: നോട്ട്സ് ഒക്കെ. അല്ലേ, ടീച്ചേഴ്സ് ഒക്കെ ഫുൾ സപ്പോർട്ട് ആണ് അല്ലേ. വാഴ ഫസ്റ്റിലും മോളുടെ പാട്ടുണ്ടായിരുന്നു അല്ലേ. വാഴ ടൂവിലും ഉണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ വിശേഷത്തിലേക്ക് പോയാലോ. വാഴ വണ്ണില് എങ്ങനെയായിരുന്നു? വാഴയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: വാഴയില് എൻട്രി അതുപോലെ തന്നെ വിൻസെന്റ് ആംഗിള് വിളിച്ചിട്ടാണ് പോയത്.
0: അതും
1: എന്താ, രജത് പ്രകാശ് അട്ടനാണ് മ്യൂസിക് ഡയറക്ടർ. അതില് ഞാന് വാനില, അല്ല വാനിലശ്ശേരി അല്ലല്ലോ, മറ്റേ
0: ഏത്
1: പാട്ടായിരുന്നു, അതിമനോഹരൻ എന്ന് പറഞ്ഞ പാട്ട്,
0: ആ പാട്ട് പാടി. ഈ പാട്ടൊക്കെ എങ്ങനെയാണ്, ബൈ ഹാർട്ട് ചെയ്താണോ പഠിക്കുന്നത് അതോ?
1: ചില പാട്ടുകളൊക്കെ അവര് ഇങ്ങനെ ഫോണിൽ അയച്ചു തന്നിട്ട് പഠിച്ച് ഇങ്ങനെ പാടിത്തരാൻ പറയും. പിന്നെ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് രണ്ട് ലൈൻ ഇങ്ങനെ പഠിച്ച് പഠിച്ച് റെക്കോർഡ് ചെയ്യും.
0: മോള് ചെറുപ്പത്തിൽ തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ടോ?
1: ആ ഉണ്ട്. എന്റെ അച്ഛന്റെ ഗുരുനാഥയുടെ അടുത്ത് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. സജിന ടീച്ചർ എന്നാണ് ആ ടീച്ചറുടെ പേര്.
0: എത്ര വയസ്സ് മുതലാണ് മോള് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്?
1: അത് ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെയാ, അപ്പൊ ഒരു ആറ് വയസ്സ്.
0: ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയുണ്ടോ?
1: ആ ഉണ്ട്.
0: ഏതാണ്?
1: ആലിപ്പഴം വെറുക്കാൻ പിലിക്കൂട നിവർത്തി

സൂപ്പർ കേട്ടോ, സൂപ്പർ. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ കുഞ്ഞു ശബ്ദത്തിൽ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ പാട്ട് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും നമുക്ക് നിളയുടെ തന്നെ, നിളക്കുട്ടി പാടിയ തന്നെ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: ടിഎൻസി അപ്ലൈ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
10: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പരകെ വരും.
5: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: പൂക്കളവും പൂവിളിയും ഓണക്കോടിയുമായി ഓണസദ്യയുമായി ഒരോണം കൂടി. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പാട്ടും വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് നിളയാണ്. നിളക്കുട്ടി, ഇപ്പോ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഏത് പാട്ട് പാടുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്?
1: അങ്ങനെ അങ്ങനൊന്നുമില്ല, എല്ലാ പാട്ടും എനിക്ക് സന്തോഷം വരും, പക്ഷെ അറിയാതെ പറയാതെ മാത്രം ഇങ്ങനെ ഇമോഷണലായിരിക്കും.
0: അത് വല്ലാതെ ഹാർട്ട് ടച്ചിങ് ആവുന്നുണ്ടല്ലേ. നിളക്കുട്ടി ഒരു പാട്ടുകാരി എന്ന ഒരു നിലയ്ക്ക്, അപ്പൊ ഒരു പാട്ടുകാരിയാണല്ലോ, എല്ലാവരും ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി ആണല്ലോ, അപ്പൊ ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ഉണ്ടായിരിക്കുമല്ലോ, അതാരാണ്?
1: ചിത്രാമ്മയും പിന്നെ ശ്രേയ ഘോഷാൽ മാമോ.
0: എനിക്ക് അപ്പോഴേ തോന്നിട്ടോ ചിത്ര ചേച്ചിയുടെ പേര് എന്തായാലും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിത്ര ചേച്ചി പാടിയ ഏത് പാട്ടാണ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത്?
1: ചിത്ര ചേച്ചിയുടെ അത് അങ്ങനെ അങ്ങനെ പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോ മറ്റേ ശ്രേയ ഘോഷാൽ മാമിന്റെ ഒരു പാട്ടുണ്ട്,
0: അത് ഏത് പാട്ടാണ്?
1: പാട്ട്

0: സൂപ്പർ. നിള, ഇപ്പൊ കൊറേയേറെ പാട്ടൊക്കെ പാടിയല്ലോ. ആദ്യമായിട്ട് തുടരും എന്ന മൂവിക്ക് ആ പാടുന്നതെന്ന് നിള പറഞ്ഞിരുന്നു. അപ്പോ ഈ ആദ്യമായിട്ടൊരു സ്റ്റുഡിയോ എക്സ്പീരിയൻസിൽ നിളക്ക് എന്തെങ്കിലും പേടി തോന്നിയിട്ടുണ്ടായിരുന്നോ?
1: ഫസ്റ്റ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെയുള്ള കോറസിൽ കുറെ ചേച്ചിമാരും എന്റെ അത്ര വയസ്സിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനി ആയപ്പോഴത്തേക്കും പിന്നെ അവര് എനിക്ക് അവരുടെ എക്സ്പീരിയൻസ് പഠിപ്പിച്ചു തന്നു. അങ്ങനെയൊക്കെ പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല.
0: ഇപ്പൊ പേടിയില്ല. ഇപ്പൊ ഏത് പാട്ട് വന്നാലും നമ്മളങ്ങ് പാടും അല്ലേ. നിളയുടെ ഈ പാട്ടൊക്കെ വീട്ടില് കേട്ട് ഇങ്ങനെ തിയേറ്ററിൽ കണ്ടു അമ്മയും അച്ഛനും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു സന്തോഷം? എങ്ങനെയായിരുന്നു
1: ഈ ബാലൻ മൂവി കാണാൻ പോയപ്പോ? എനിക്കൊരു കുഞ്ഞിയത്തി ഉണ്ട്, നൂപുരാന്നാണ് പേര്. അവക്കിപ്പോ ഒന്നര 2 വയസ്സാവാറായി. അപ്പോ അവള് ഇങ്ങനെ തിയേറ്ററിലധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതാ, അതുകൊണ്ട് കരയെന്ന് വിചാരിച്ചിട്ട് ഞാനും അച്ഛനും ഫസ്റ്റ് പോയി കണ്ടു ബാലൻ. അപ്പത്തേക്കും അത് കഴിഞ്ഞിട്ട് നൈറ്റില് എന്താണ് ബുക്കിംഗ് ചെയ്തു പടം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മയൊക്കെ. എന്നിട്ട് അവള് ഉറങ്ങിക്കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കണ്ടു തീർത്ത്.
0: അയ്യോ, ഈ പാട്ട് കേൾക്കുമ്പോ വാവ ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ ചേച്ചിയുടെ സൗണ്ട് ആണെന്നുള്ളത്?
1: ആ, അവള് അപ്പത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്നിട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു.
0: ഒരിക്കലും ലൈഫില് നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡന്റ് ഒരിക്കലും അല്ലേ മറക്കാൻ സാധിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലേ?

0: ഈ പൊന്നോണ നാളിൽ എന്റെ റേഡിയോ 91.2 വിശേഷങ്ങൾ പങ്കുവെച്ച് കൂടെയുള്ളത് നിളയാണ്.
1: നിളക്കുട്ടിക്ക് എങ്ങനെയാണ്, മെലഡി സോങ്സ് ആണോ ഫാസ്റ്റ് സോങ്സ് ആണോ കൂടുതലായിട്ട് ഇഷ്ടം? ഇത് രണ്ടും ഇപ്പൊ നിള പാടിയിട്ടുണ്ടല്ലോ, ഏതാ കൂടുതൽ ഇഷ്ടം?
2: ഇതില് എനിക്ക് മെലഡിയും ഫാസ്റ്റും ഇഷ്ടം.
1: മെലഡി ഇഷ്ടമാണ്, ഫാസ്റ്റും ഇഷ്ടമാണ്. ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ കൂട്ടുകാരൊക്കെ പറയാറുണ്ടോ ഒരു പാട്ട് പാടുമോ, നിളയുടെ പാട്ടിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ?
2: ആ ഇപ്പൊ ബാലന് ആണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ളത്. എന്താ ഈ ആനയൊക്കെ മലയുടെ മേളിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ആ പാട്ട് ഇങ്ങനെ ഇടും, അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. ഞാൻ കൊറേ വീഡിയോയില് കണ്ടിട്ട് നല്ല പാട്ടായിരുന്നു. നമുക്ക്
1: ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് കഴിയുമ്പോ ചോദിക്കാറുണ്ടോ, മോളെ ആ പാട്ടൊന്ന് പാടുവോ, മോളെ ആ പാട്ടൊന്ന് പാടുവോ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ടോ? അപ്പൊ ഏത് പാട്ടായിരിക്കും കൂടുതലായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നത്?
2: അത് ബാലനായിരിക്കും.
1: ബാലൻ തന്നെ. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചും കൂടി അങ്ങോട്ട് ഏറ്റെടുത്തത് ഇപ്പം ബാലൻ എന്ന മൂവിയിലെ പാട്ടാണെന്നല്ലേ ഈ ഒരു പാട്ട്. ശരിക്കും ആദ്യം ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ആ കുട്ടീനെ എനിക്ക് പാടിയത് ആരാണെന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഈ പാട്ട് ആരായിരിക്കും പാടിയെന്നുള്ള അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് അത്ര രസമാണ് കേട്ടോ ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നിളക്കുട്ടിക്ക് ഒരു ദിവസം ഒരു ഗായകനെയോ ഗായികയോ ഒക്കെ നേരിൽ കാണാനായിട്ട് ഒരവസരം കിട്ടിയാൽ ആരെ കാണണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്? കാണണം. നിള ഇത്രയൊക്കെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോ ആരെങ്കിലും ഒക്കെ നിള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒക്കെ നിളയെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടോ നല്ല പാട്ടായിരുന്നു എന്നൊക്കെ?
2: ഒരു ചിത്രയുടെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ പാടിയിട്ടായിരുന്നു പണ്ട്. അപ്പൊ അച്ഛൻ ചെന്നൈയിൽ എന്തോ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ചിത്ര അമ്മയ്ക്ക് അത് കേൾപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തായിരുന്നു അച്ഛൻ.
1: അത് ഭയങ്കര സന്തോഷായിരുന്നു അല്ലേ. ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ശ്രേയ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ കാണുമ്പോ എന്തായിരിക്കും നിലക്ക് ചോദിക്കാനുണ്ടാവുക? ഇതുവരെ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. കാണണമെന്നേ ഉള്ളു, അത്രേ ഉള്ളൂ. ഒരു പാട്ടെങ്കിലും ചോദിക്കില്ലേ, ഒരു പാട്ടൊന്ന് പാടിത്തരുമോ? ഇപ്പൊ നിളക്കുട്ടിയോട് എല്ലാവരും ചോദിക്കുന്ന പോലെ.
2: ഞാന് എന്താണ് ഇപ്പൊ മറ്റേ കല്യാണിയുടെ ആ റീമിക്സ് ഇറങ്ങിയിട്ടില്ലേ, അതിപ്പോ ഭയങ്കര വൈറലാ, അപ്പൊ ഞാൻ അത് ചോദിക്കും.
1: ആ പാട്ട് ചോദിക്കും. ഓക്കേ, അപ്പൊ നിളക്കുട്ടി ഇപ്പൊ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിളക്കുട്ടി. നിളക്കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലോ, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അതോ പാട്ട് മാത്രം മതിയോ?
2: അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ എന്താ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യോ?
2: ഡാൻസും
1: ചെയ്യും. അപ്പൊ ഒരു സകലകലാ വല്ലഭയാണ്. നിളക്കുട്ടിക്ക് എന്തായാലും അഭിനയിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടട്ടോ. ഇപ്പൊ മൂവീസിലൊക്കെ പാടാൻ കിട്ടിയാലും കൂടുതൽ മെലഡി സോങ്സ് പാടാനായിരിക്കും ഇഷ്ടം?
2: അങ്ങനൊന്നുമില്ല, ഫസ്റ്റ് സോങ് വിളിച്ചാലും ഞാൻ പോകും, മെലഡി വിളിച്ചാലും ഞാൻ പോകും,
1: എല്ലാം വിളിച്ചാലും പോകും. നിങ്ങളുടെ
2: ഹിറ്റ് ആവണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ.
1: എന്തോ
2: ഏത് പാട്ടാ ഹിറ്റ് ആവണമെന്ന് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് എനിക്ക് ഹിറ്റ് ആണ്.
1: അതാണ് അതാണ് കേട്ടോ, സൂപ്പർ സൂപ്പർ. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും?
2: വലിയൊരു പാട്ടുകാരിയായിട്ട് ശ്രേയ ഘോഷാൽ മാമിനെ പോലെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ക്രൗഡ് ആയിട്ട് ഇങ്ങനെ പാടണം.
1: സൂപ്പർ, ഞാനതിങ്ങനെ എന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാണ് കേട്ടോ, അത്ര വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ നിന്ന് നിള എന്ന വലിയ പാട്ടുകാരി ഇങ്ങനെ പാടുന്നത് കേട്ടോ. അന്നൊരു പക്ഷേ കാഴ്ചക്കാരിയായിട്ട് ഞാനുണ്ടാവും. ഓക്കെ, ഈ പാട്ടിനൊപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം?
2: പാട്ടിന്റെ ഒപ്പം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ആർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്,
1: അത്രേയുള്ളൂ.
2: കുറച്ചിഷ്ടാണ്.
1: കുറച്ചിഷ്ടമുള്ളൂ, ടീച്ചേഴ്സ് ഒന്നും കേൾക്കണ്ട കേട്ടോ. നിങ്ങളെ കൂടുതലായിട്ട് ഈ പാട്ടിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, അച്ഛനാണോ അമ്മയാണോ?
2: അച്ഛൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അമ്മയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ അച്ഛനാണ് ഒരു പൊടിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്.
1: പൊടിക്ക് കൂടുതല്? അമ്മ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പൊ നിളക്കുട്ടി ഒരു പാട്ടുകാരി എന്ന നിലയില് വലിയ വലിയ പാട്ടുകാരൊക്കെ അവരുടെ തൊണ്ടയൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ ഫുഡിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊണ്ടുവരാറുണ്ട്. നിളക്കുട്ടി എങ്ങനെയുള്ള ശ്രദ്ധകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയോ?
2: എനിക്ക് ഇപ്പൊ എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ. അപ്പോ അച്ഛൻ പറയും വോയിസ് റെസ്റ്റ് എടുക്കണം, പിന്നെ ചൂടുവെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്.
1: അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഐസ്ക്രീം കഴിക്കാറുണ്ടോ?
2: ഐസ്ക്രീം ഇപ്പൊ ഞാന് ഇപ്പോ സൺഡേ സാറ്റർഡേ പിന്നെ ഈ മൺഡേ ട്യൂസ്ഡേ ഒക്കെ എപ്പോഴും റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഐസ്ക്രീം തൊട്ട് കഴിഞ്ഞാ റെക്കോർഡിംഗ് വരും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഐസ്ക്രീം കഴിക്കാറില്ല.
1: ഐസ്ക്രീം തൊട്ടാ പണിയാണല്ലേ. ഐസ്ക്രീം എന്നാലും വളരെ ഇഷ്ടല്ലേ?
2: ഇഷ്ടൊക്കെയാണ്. ഇപ്പൊ ഐസ്ക്രീം കഴിക്കാറേ തന്നെ ഞാന് വെക്കേഷന് കഴിക്കും, അതാവുമ്പോ പണി പിടിച്ചു കഴിഞ്ഞാല് കുഴപ്പമില്ലല്ലോ.
1: എല്ലാം വളരെ പ്ലാൻഡ് ആണല്ലേ. എന്നാലും അച്ഛനും അമ്മയൊക്കെ വാങ്ങി തരുമ്പോ നിള നീ കഴിക്കണ്ട എന്ന് പറയാറുണ്ടോ?
2: പറയാറുണ്ട്.
1: അപ്പൊ നിള എന്താ പറയുന്നത്? പ്ലീസ് പ്ലീസ് പ്ലീസ് ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ, ഞാൻ എത്ര നാളായി കഴിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പറയോ?
2: ചില സമയത്തൊക്കെ പറയും, ചില സമയത്ത് എനിക്ക് പേടിയാ പറയാൻ.
1: പേടിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
5: 20 Kia Seros cars, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
5: TNC അപ്ലൈ.
7: എന്താ ചേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
7: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: നന്മയുടെ പൂക്കളം തീർക്കാം, സ്നേഹത്തിന്റെ ആഘോഷമായി മാറട്ടെ ഈ പൊന്നോണം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാശംസകൾ.

0: ഹൃദയം കവർന്ന നിരവധി പാട്ടുകൾ പാടിയ നിള എന്ന കൊച്ചു ഗായികയാണ് ഇന്ന് ഈ ഓണത്തിന് നമ്മളോടൊപ്പം ഉള്ളത്.
1: ഈ ഓണം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ആദ്യം മനസ്സിലേക്ക് വരുന്നത്?
2: എന്താ അച്ഛന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടണമെന്നുണ്ട്. പിന്നെ
1: ഓണം എന്ന് പറയുമ്പോ ഓണത്തിന്, ഓണത്തിനാണോ? ഓണത്തിനാണോ? എന്നിട്ട്
2: പിന്നെ എനിക്ക് എന്താണ്, എനിക്ക് കുറെ സോളോസ് പാടാൻ കിട്ടണം. അങ്ങനെയൊക്കെ
1: ഇതൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് വരുന്നത്. ആ കൊള്ളാലോ, ഇതൊരു ഫുൾ കവറേജ് പാട്ടുകാരിയാണ് കേട്ടോ. കാരണം സാധാരണ എല്ലാവരോടും ഓണമെന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും പറയുന്നത് ഓണസദ്യ, ഓണക്കോടി, ഊഞ്ഞാല്, അത്തപ്പൂക്കളം, ഇതൊക്കെ പലരും പറയാറുള്ള മറുപടി. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വെറൈറ്റി ആയിട്ടൊരു മറുപടി കിട്ടിയത്. അതും പാട്ട് തന്നെ. ഈ നിങ്ങൾക്കുട്ടിക്ക് ഒരു പാട്ട് കയ്യിലേക്ക് കിട്ടിയാൽ അതിലെ വരികളാണോ അല്ലെങ്കിൽ അതിലെ ഒരു താളമാണോ, എന്താണ് നിങ്ങൾക്കുട്ടി ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്? എന്താണ്? ശ്രുതിയാണ്. ശ്രുതി പോയാൽ പോയില്ലേ. നിങ്ങളെക്കുട്ടി ആരെങ്കിലും ഒക്കെ പാട്ട് പാടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ?
2: അങ്ങനെ ചോദിച്ചാ സ്കൂളിലും പറയാൻ പറ്റില്ലേ?
1: ആ പറയാലോ.
2: ആൻഡ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് നന്നായിട്ട് പാടാറുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന പാട്ട് ഞാൻ അവക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അവക്കറിയാവുന്ന പാട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും.
1: അപ്പൊ ആൻഡ്രിയ ആണോ ബെസ്റ്റ് ഫ്രണ്ട്?
2: ആൻഡ്രിയയും പിന്നെ കൊറേ പേരുണ്ട്.
1: കൊറേ പേരുണ്ട്. നിളക്കുട്ടിയുടെ കയ്യിലേക്ക് ഞാനൊരു മൈക്ക് അങ്ങോട്ട് തരികയാണ്. അപ്പൊ നിളക്കുട്ടി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാൻ ഏത് പാട്ട് പാടും?
2: അത് ഞാന് ജാനകി അമ്മയുടെ ഏതെങ്കിലും പാട്ട് പാടിത്തരും.
1: അന്ന് പാടിക്കോ, ഞാൻ മൈക്ക് കയ്യിലേക്ക് തന്നു.
2: ആ
1: ഓക്കേ.

0: റേഡിയോ 91.2 ഓണാഘോഷത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് നിളയാണ്. നിളയെന്ന കൊച്ചു ഗായികയാണ്.
1: ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് കുറച്ച് പാട്ടുകളുടെ കാര്യം തന്നെയാണ്. ഓണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്? പൂക്കളമാണോ ഓണസദ്യയാണോ കൂടുതൽ ഇഷ്ടം, അതോ ഓണക്കോടിയാണോ? ആ ഓണക്കോടിയാണ്. ആരാണ് ആദ്യം ഓണക്കോടി വാങ്ങി തരുന്നത്? അച്ഛനാണോ അമ്മയാണോ?
2: സെലക്ട് ചെയ്യുന്നത് അമ്മ ആയിരിക്കും, പിന്നെ പേയ്മെന്റ് കൊടുക്കുന്നത് ഫാദർ ആയിരിക്കും.
1: അപ്പൊ നിങ്ങൾ ഈ വീട്ടില് പൂക്കളൊക്കെ ഇടാറുണ്ടോ?
2: ആ പൂക്കള് ഇടാറുണ്ട്.
1: നിലക്കുട്ടിയൊക്കെ പൂക്കള അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോ ഒരു പാട്ട് പാടാറുണ്ടോ? ഒരു പാട്ട് ഫാമിലി ആയതുകൊണ്ട് ചോദിക്കാണ്, അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടാറുണ്ടോ? അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം, പാടിക്കോ?

0: സൂപ്പർ നിള. ശരിക്കും നമ്മളെല്ലാവർക്കും ഈ ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോഴാണല്ലേ, ഈ ഒരു ഓണപ്പാട്ട് ഏത് സമയത്ത് കേട്ടാലും, ഇനിയിപ്പോ ക്രിസ്മസിന് കേട്ടാലും ഓണം വന്നു എന്നുള്ളൊരു ഫീൽ ഈ ഒരു ഓണപ്പാട്ട് നമുക്ക് തരാൻ പറ്റും അല്ലേ. സ്കൂളിൽ ഓണാഘോഷത്തിനൊക്കെ ഈ പാട്ടൊക്കെ പാടിക്കാറുണ്ടോ ടീച്ചേഴ്സ്?
1: ഞങ്ങള് സ്കൂളിലൊരു മ്യൂസിക് ടീച്ചർ ഉണ്ട്. അപ്പോ അവര് ഞങ്ങളുടെ ക്ലാസ്സില് ബോയ്സിനോടും ഗേൾസിനോടും എല്ലാവരോടും ആ പാട്ട് പാടാൻ പറയാ.
0: ഈ ഒരു പാട്ടാണ് നിളക്കുട്ടി ഈ ഒരു പാട്ട് തന്നെയാണ് സ്കൂളിൽ പാടാറുള്ളത്
1: ഓണത്തിന്? വേറെ കൊറേ ഓണപ്പാട്ടുണ്ട്.
0: നിളക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് ഏതാണ്?
1: പാടട്ടെ?
0: പാടിക്കോളൂ.

0: സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും അധികം പാട്ട് പാടിയ നിലക്കുട്ടിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിലക്കുട്ടിക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ മടി തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു മടിച്ചല്ല, പഠിക്കാൻ എപ്പോഴെങ്കിലും മടി തോന്നിയിട്ടുണ്ടോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ?
1: ആ
0: സത്യം പറയുള്ളു, കൊറച്ചല്ല, സത്യം മാത്രമേ പറയാവുള്ളൂ കേട്ടോ.
1: അതെ സത്യം, കുറച്ച് മടിയുള്ളു. പിന്നെ സ്കൂളില് എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരുമ്പോ ഇങ്ങനെ നോട്ട്സ് ഒക്കെ എഴുതുമ്പോ എനിക്ക് എന്താ ഇങ്ങനെ മടി പോലെ,
0: എന്തോ മടി പോലെയാണ്. ഓക്കെ, അപ്പൊ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് സൂപ്പറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പാട്ടുകളൊക്കെ ഇനിയും പാട് കേട്ടോ. എനിക്ക് നിലക്കുട്ടിയെ കൊണ്ട് ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടിക്കണം എന്ന് തോന്നുന്നുണ്ട്. നിലക്കുട്ടി ഈ മലയാളത്തിൽ മാത്രമാണോ ഇപ്പൊ പാട്ട് പാടിയിട്ടുള്ളത്, അതോ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ പാടിയോ?
1: തമിഴില് പാടിയിട്ടുണ്ട്.
0: തമിഴിൽ ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ്, ഏത് പാട്ടാണ്?
1: ഒരു തമിഴ്, അത് മൂവി എനിക്കറിയില്ല, അതൊന്നും അവര് തന്നിട്ടില്ല, പക്ഷെ പാട്ട് അറിയാം.
0: നിലക്കുട്ടി അപ്പൊ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക, ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ. അവസാനമായിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി ഒരു പാട്ട് കൂടി പാടിത്തരുമോ?
1: ഓണപ്പാട്ട് പാടിയാ മതിയോ?
0: തീർച്ചയായിട്ടും.

0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നിള, ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു.
1: താങ്ക് യു ഓണാശംസകൾ.

എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 തിരുവോണ സ്പെഷ്യൽ റിഥം ഓഫ് സിനിമയുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ് കൂടെ ഉള്ളത്. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം ഇങ്ങനെ എത്തിത്തീരാറായി അല്ലെ. 10 ദിവസത്തെ പൂക്കളത്തിനും ഓണക്കോടിക്കും ഓണപ്പാട്ടുകൾക്കും ഓണത്തിരക്കുകൾക്കും ഒക്കെ ഇന്ന് സമാപനമായിരുന്നു. ഇന്ന് തിരുവോണമായിരുന്നു. മാവേലിയെ വരവേറ്റ് ഈ ഒരു തിരുവോണ ദിനത്തില് ഓരോ വീട്ടിന്റെ മുറ്റത്തും ഒരു ചെറിയ ലോകം വിരിഞ്ഞായിരുന്നു അല്ലെ. മുറ്റത്ത് പൂക്കളം, അടുക്കളയിൽ സദ്യയുടെ മണം, മനസ്സിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. ഈ ഒരു തിരുവോണത്തിന്റെ സന്തോഷം നമ്മൾ വെള്ളിത്തിരയിലും പല തവണ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിലെ ഓണരംഗങ്ങൾ ഇന്നും നമ്മളുടെ ഓർമ്മകളിൽ മായാതെ നിൽപ്പുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് പോയി നമ്മുടെ സ്വന്തം തിരുവോണം വീണ്ടും അനുഭവിക്കുന്നത് പോലെയായിരുന്നു. അപ്പോ ഈ ഒരു തിരുവോണത്തിൽ സിനിമയുടെ വെള്ളിത്തിരയിൽ വിരിഞ്ഞ ആ ഓണക്കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാലോ. നമ്മുടെ സിനിമയിലെ തിരുവോണത്തെ ഇന്ന് ഓണപ്പാട്ടുകളിലൂടെ ഒന്ന് ഓർത്തെടുക്കാൻ കിട്ടിയ ഒരവസരമാണ്. എല്ലാവരും വളരെ തിരുവോണത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. ആ ഒരു റെസ്റ്റ് ചെയ്യലിനിടയിൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന വളരെയധികം മനോഹരമായ സിനിമയിലെ ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ റിഥം ഓഫ് സിനിമയുമായിട്ട് വന്നിട്ടുള്ളത്. കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 Rhythm of Cinema. ഓണം എന്ന് കേൾക്കുമ്പോൾ പൂക്കളവും സദ്യയും ഓണക്കോടിയും മാത്രമല്ല, മലയാള സിനിമയിലെ ഒരുപാട് ഓണ ഓർമ്മകളും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലെ. മലയാള സിനിമയിൽ ഓണം പലപ്പോഴും ഒരു ആഘോഷത്തിന്റെ പശ്ചാത്തലം മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ, നാട്ടിൻപുറം, സൗഹൃദം, പ്രണയം, തമാശ, ഗൃഹാതുര

0: ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. 1961 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് മുടിയനായ പുത്രൻ. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് തോപ്പിൽ ഭാസിയാണ്. സത്യൻ, അംബിക സുകുമാരൻ, മിസ് കുമാരി, അടൂർ ഭാസി തുടങ്ങിയവർ അഭിനയിച്ചു. ചിത്രം തോപ്പിൽ ഭാസിയുടെ അതേ പേരുള്ള നാടകത്തെ ആസ്പദമാക്കിയാണ്. ഓണവുമായി ഈ സിനിമയ്ക്ക് പ്രത്യേക ബന്ധം ലഭിക്കുന്നത് അതിലെ ഓണത്തുമ്പി ഓണത്തുമ്പി എന്ന ഗാനത്തിലൂടെയാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി കവിയൂർ രേവമ്മയാണ് ഈ പാട്ട് പാടിയത്.

ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് കുറച്ച് പഴയ സിനിമയാണെങ്കിൽ നമ്മളൊരു പുതിയ സിനിമകളിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2010 വളരെയധികം ബമ്പർ അടിച്ച് ഹിറ്റായിട്ടുള്ള ഒരു പടമായിരുന്നു കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ദിലീപ് നായകനായിട്ടുള്ള ദിലീപിന്റെ 100-ാമത്തെ ചിത്രം കൂടിയായിരുന്നു കാര്യസ്ഥൻ എന്ന് പറയുന്നത്. തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത സിനിമയിൽ ദിലീപ്, മധു, സിദ്ദീഖ്, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഓണാഘോഷം കാണിക്കുന്നുണ്ട്. രണ്ട് തറവാടുകളിലെയും ആളുകൾ ചേർന്നുള്ള ഓണാഘോഷത്തിലൂടെയാണ് കഥയുടെ അന്തരീക്ഷം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിലെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് വളരെ അധികം മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
10: Stay tuned, stay happy with the Radio 91.2.
11: കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സുമയാണ്.
12: പൂവീണം പൂപ്പട വീണം പൂവിളി വീണം.
11: ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1987 ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനിങ്ങിന്റെ നുറങ്ങുവെട്ടം മലയാള സിനിമയിലെ ഏറെ ഹൃദ്യമായ കുടുംബ ചിത്രങ്ങളിലൊന്നാണ്. നെടുമുടി വേണു, ശാരദ, പാർവതി, ദേവനാണ് ഈ ഒരു പ്രധാന വേഷങ്ങളിൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓണവുമായി ഈ സിനിമയെ ബന്ധിപ്പിക്കുന്നത് അതിലെ ഈ ഒരു പാട്ടാണ്, പൂവേണം പൂപ്പട വേണം പൂവിളി വേണം. ഈ ഒരു ഗാനം എന്ന് പറയുന്നത് ONV കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകി യേശുദാസ് സാറും ലതികയും ചേർന്നാണ് ആലപിച്ചത്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അത്തപ്പൂക്കളം, പൂവിളി, ഓണക്കാലത്തെ നാട്ടിൻപുറം, ഉത്രാടത്തിന്റെ തിരക്ക് തുടങ്ങിയ കാഴ്ചകൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇന്നും ഓണപ്പാട്ടുകളുടെ കൂട്ടത്തിൽ ഈ ഗാനം പ്രത്യേകമായ ഒരു സ്ഥാനത്ത് തന്നെയാണ്. അപ്പോ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം.

0: You're listening Enter Radio 91.2.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമ ഏതാണെന്ന് നോക്കിയാലോ. 1997 റാഫി മക്കാർട്ടിൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ജയറാം ശോഭന ചിത്രമാണ് സൂപ്പർമാൻ. ഓണപ്പാട്ടുകളുടെ കാര്യത്തിൽ ഇന്നും ഓർക്കപ്പെടുന്ന ഒരു സിനിമയാണ്. അതിലെ ഓണത്തുമ്പി പാടു ഓരോ രാഗം നീ. ഞാൻ അത്ര വലിയ ഗായികയൊന്നുമല്ല, എന്നാൽ ഈ ഗാനം മലയാളിയുടെ ഓണക്കാലത്തെ ഗൃഹാതുരമായ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നു. ഗാനത്തിന് എസ് രമേശൻ നായർ വരികളും എസ് പി വെങ്കടേഷ് സംഗീതവും നൽകി യേശുദാസ് സാറാണ് ആലപിച്ചത്. പാട്ട് ആനന്ദ ഭൈരവി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അപ്പം ഓണമെന്ന് കേൾക്കുമ്പോൾ ചില പാട്ടുകൾ നമ്മളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നു വരും. അത്തരത്തിലൊരു പാട്ടാണ് ഈ ഒരു പാട്ട് എന്ന് പറയുന്നത്.

0: You're listening Enter Radio 91.2.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ദി ബീറ്റ് ഫീൽ ദി വൈബ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2
1: കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പോ ഓണം എന്ന് കേൾക്കുമ്പോ വളരെ അടുത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം ഒരു ഓണപ്പാട്ടാണ് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല കുറച്ചധികം വർഷങ്ങളായിട്ട്. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളുടെ ഓണം മനോഹരമായി വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്നു എന്നതാണ്. സിനിമയിൽ പ്രവാസി മലയാളികൾ രാത്രിയിൽ ഓണം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാട്ട് വരുന്നത്. പാട്ടിന്റെ വരികൾ എഴുതുമ്പോൾ തന്നെ ആ പ്രത്യേകമായ വിദേശത്തുള്ള മലയാളിയുടെ ഓണം മനസ്സിൽ കണ്ടിരുന്നുവെന്ന് ഗാനരചയിതാവ് മനു മഞ്ജിത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അകലെയാണെങ്കിലും ഓണം വന്നാൽ മലയാളിയുടെ മനസ്സ് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഒരു പൂക്കളത്തിന്റെ ഓർമ്മ, വീട്ടിലെ സദ്യയുടെ രുചി, നാട്ടിലെ ഓണപ്പാട്ട്, വീട്ടുകാരുടെ ശബ്ദം, അതുകൊണ്ടാണ് തിരുവാവണിരാവ് ഒരു ഓണപ്പാട്ട് എന്നതിലുപരി പ്രവാസി മലയാളിയുടെ ഗൃഹാതുരത്വത്തെ പാട്ടായി മാറിയത്. അപ്പൊ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
6: കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സുമയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ സമയം താണ്ടി ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമ്മളുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ? നമ്മളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ ആയിട്ട് നമ്മളുടെ റേഡിയോ 91.2 വകയായിട്ട് നമ്മളുടെ ന്യൂ ജെൻ കുട്ടികൾക്ക് താണ്ട നല്ല അടിപൊളി രണ്ട് പാട്ടുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് കുറച്ച് നമ്മളെ അടിച്ചുപൊളി പാട്ടാണ്. അത് 2011 പുറത്തിറങ്ങിയ ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ബോംബെ മാർച്ച് 12. അതിനകത്ത് നല്ല അടിപൊളി ഓണവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, ഓണവെയിൽ ഓളങ്ങളിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. ഈ പാട്ടിൽ ഓണക്കാലത്തിൻ്റെ പ്രകൃതി, പൂക്കളം, പൂവിളി, ഗ്രാമീണ ഓർമ്മകൾ, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നല്ല നന്നായിട്ട്, ഓണക്കളികളെയൊക്കെ കുറിച്ചിട്ട് നന്നായിട്ട് വിശദീകരിക്കുന്ന ആ ഒരു പാട്ടാണ് ഓണവെയിൽ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. കൂടെ പുതിയ തലമുറയുടെ ഓണം വൈബ് പറയാൻ പറ്റിയ നല്ലൊരു ഉദാഹരണമാണ് താണ്ട കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സാഹസം സിനിമയിലെ ഓണം മൂഡ് എന്ന് പറയുന്ന ആ ഒരു പഴയ ഓണപ്പാട്ടുകളിലെ നാടൻ ഫീലിനെ കണ്ടംപററി മ്യൂസിക്കും റാബീറ്റും ഒക്കെ ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 റിഥം ഓഫ് സിനിമ.

കടന്നുപോയി ഒരുപാട് തിരുവോണത്തിൻ്റെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന മധുരമായ പാട്ടുകളൊക്കെ കേട്ട് ചിലതൊക്കെ ചിരിപ്പിച്ച് ചിലതൊക്കെ ഗൃഹാതുരത്വമാക്കി ചിലത് നമ്മളെ ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഓണം ഓരോ വർഷവും വരും, പക്ഷേ ഓരോ ഓണത്തിനും നമ്മൾ സൂക്ഷിക്കുന്ന ഓർമ്മകൾ വ്യത്യസ്തമായിരിക്കും. ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോൾ, ഒരു സിനിമാരംഗം കാണുമ്പോൾ നമ്മുടേതായ ഒരു തിരുവോണം മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വിരിഞ്ഞു വരും. അതുകൊണ്ട് ഈ തിരുവോണത്തിന് സദ്യയുടെ രുചിയോടൊപ്പം ഓർമ്മകളുടെ മധുരവും പൂക്കളത്തിൻ്റെ നിറങ്ങളും സ്നേഹത്തിൻ്റെ നിറവും മനസ്സിൽ നിറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വീണ്ടും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണം സന്തോഷമാകട്ടെ, ഓർമ്മയാകട്ടെ, ഇന്നും നാളെ ഒന്നിപ്പിക്കുന്ന ഒരു ആഘോഷമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഇവിടെ റിഥം ഓഫ് സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കൂടെയുണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ സുമയ്യയായിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഓണം എന്നാൽ നമുക്ക് ആഘോഷമാണ്. ആഘോഷങ്ങൾക്ക് എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പാട്ടുകൾ, ഓണപ്പാട്ടുകൾ. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഓണപ്പാട്ടുകളല്ല, പഴയ ഓണപ്പാട്ടുകൾ. ഓണത്തിൻ്റെ ആഘോഷവും ഓണം എങ്ങനെയാണെന്നും എന്തായിരുന്നു എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ തരങ്കിണി പാട്ടുകൾ. പൊന്നോണത്തരങ്ങിണിയിലെ പാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ ഓണത്തിൻ്റെ നന്മയും സൗന്ദര്യവും നിറയ്ക്കുന്നവയാണ്. ഈ ആൽബത്തിലെ പ്രധാന ഗാനങ്ങൾ പ്രകൃതി ഭംഗി, ഗൃഹാതുരത്വം, ആഘോഷം എന്നിവയെക്കുറിച്ചെല്ലാം വർണ്ണിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലും ശ്രീകുമാരൻ തമ്പിയുടെ വരികളിലും ഒരുങ്ങിയിരിക്കുന്ന ഈ പാട്ടുകൾ വളരെ ലളിതവും ഹൃദ്യവുമാണ്. എൻ്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരങ്ങിണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിധിനാണ് ഓണത്തരങ്ങിണിക്കൊപ്പം. ഓരോ വർഷവും ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലെയാണ് തരങ്ങിണിയുടെ പാട്ടുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിന് മലയാളികൾ തുടക്കമിട്ടത് 1982 ഓഗസ്റ്റ് 22 അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ തരങ്ങിണി സ്റ്റുഡിയോയിൽ വെച്ച് ആദ്യത്തെ ഓണപ്പാട്ടുകൾക്ക് പ്രകാശനം ചെയ്തു. അന്ന് ONV കുറിപ്പ് രചിച്ച് ആലപ്പി രംഗനാഥ സംഗീതം നൽകിയ 10 ഗാനങ്ങളും കേരള വാദ്യ സംഗീതവും ഈ കാസറ്റിലുണ്ടായിരുന്നു. 4 മണിപ്പൂവേ 4 മണിപ്പൂവേ എന്ന ഹിറ്റ് ഗാനം ഈ ആൽബത്തിലേതാണ്. ONV കുറിപ്പിന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥ് ഈണം പകർന്നപ്പോൾ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണ് ഈ ഗാനം മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയത്. ഓണത്തിന്റെ പുലരിയും പ്രകൃതിയുടെ ഉണർവും പൂക്കളുടെ സൗന്ദര്യവും എല്ലാം ചേർന്ന ഈ ഗാനം തരങ്ങിണിയുടെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഓണപ്പാട്ടുകളിലൊന്നാണ്. ഓണത്തരങ്ങിണിയിൽ കേൾക്കാം 4 മണിപ്പൂവേ 4 മണിപ്പൂവേ.

ബീറ്റ് ഫിൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് എന്റെ റേഡിയോ 91.2. പാട്ടുകൾ കേൾക്കാൻ മറ്റു മാർഗമില്ലായിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ സംഗീതവും വിവരങ്ങളും അറിയിച്ചിരുന്ന പ്രധാന മാധ്യമമായിരുന്നു റേഡിയോ. വീടുകൾ തോറും റേഡിയോയുടെ ശബ്ദങ്ങൾ മുഴങ്ങിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. റേഡിയോ പ്രോഗ്രാമുകളിലൂടെയാണ് ഓണക്കാലത്ത് ഓണപ്പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് തരങ്ങണി പോലുള്ള ഓഡിയോ കാസറ്റുകളിലെ ഗാനങ്ങൾ റേഡിയോയിലൂടെ വലിയ തോതിൽ പ്രചാരം നേടി. അങ്ങനെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ആ പാട്ടുകൾ ഒരിടം കണ്ടെത്തി. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരങ്ങണിയാണ്. കൂടെയുള്ളത് ആർജെ നീതിനും. ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണുകളോ ടിവിയോ ഇൻ്റർനെറ്റുകളോ ഇല്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗായകർ നേരിട്ട് പാടണം, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലെ സ്പീക്കറുകളെ ആശ്രയിക്കണം. അത്തരമൊരു കാലഘട്ടത്തിലേക്കാണ് റേഡിയോയുടെ വരവ്. റേഡിയോ പ്രാരംഭ കാലഘട്ടത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്നായിരുന്നു ഓണപ്പാട്ടുകൾ. ചിങ്ങമാസത്തിലെ വെയിൽ പൂവിളിയുടെ അകമ്പടിയോടെ റേഡിയോയിലൂടെ ഒഴുകിയെത്തിയ ഓണപ്പാട്ടുകൾ ഓരോ മലയാളികളുടെയും ഓണാഘോഷത്തിന്റെ ഭാഗമായി. മലയാളികൾ

ഓണ ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് ഈ പ്രണയഗാനം. ഉത്രാട പൂനിലാവിയവ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച അവിസ്മരണീയമായ ഗാനമാണിത്. ഉത്രാട രാത്രിയിലെ തെളിഞ്ഞ പൂനിലാവിനെയും ഓണനാളുകളുടെ വരവിനെയും കാത്തിരിക്കുന്ന പ്രണയാതുരമായ ഒരു മനസ്സാണ് ഈ പാട്ടിന്റെ ഇതിവൃത്തം. രവീന്ദ്രൻ മാസ്റ്ററുടെ ആർദ്രമായ ഈണവും യേശുദാസിന്റെ ശബ്ദവും ഈ പാട്ടിനെ വലിയ ജനപ്രീതി നൽകി. തിരുവോണനാളിലെ ഐശ്വര്യവും സന്തോഷവും തുളുമ്പി നിൽക്കുന്ന തനിനാടൻ ഓണാനുഭവം സമ്മാനിക്കുന്ന മറ്റൊരു പാട്ടാണ് തിരുവോണപ്പുലരുതൻ. തുമ്പപ്പൂവും കോടി വസ്ത്രങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മലയാളിയുടെ പരമ്പരാഗത ഓണസങ്കല്പങ്ങളെയും തിരുവോണപ്പുലരിയുടെ മനോഹരമായ അന്തരീക്ഷത്തെയുമാണ് ഈ ഗാനം ആവിഷ്കരിക്കുന്നത്. ഈ ഗാനങ്ങൾ കേൾക്കാം

0: ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
6: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
6: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC apply.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
11: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 9.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളുടെ ഓണക്കാല ഓർമ്മകളിൽ തരംഗണിയുടെ ഓണപ്പാട്ടുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1981 തരംഗണി ആദ്യമായ ഓണപ്പാട്ടുകൾ വോളിയം 1 എന്ന പേരിൽ ഓണപ്പാട്ടുകളുടെ ആൽബം പുറത്തിറക്കുന്നത്. അതിലെ ഗാനങ്ങളെല്ലാം യേശുദാസ് തന്നെയാണ് ആലപിച്ചത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ആലപ്പുഴ രംഗനാഥമായിരുന്നു. പിന്നീടാണ് 1983 ഉത്സവ ഗാനങ്ങൾ വോളിയം 1 പുറത്തിറക്കിയത്. ഈ ആൽബം വലിയ വിജയമായി മാറി. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണം പ്രത്യേക പരിപാടി ഓണത്തരംഗണിയാണ്. ഞാൻ ആർജനീതി. ആ കാലത്ത് ഉത്സവ ഗാനങ്ങൾ വോളിയം 1 500,000+ കാസറ്റുകൾ വിറ്റഴിച്ചതായിട്ട് രേഖകളുണ്ട്. പഴയകാലത്തെ ഓണം ഓർക്കുമ്പോൾ പൂക്കളത്തിന്റെ മണത്തിനോടൊപ്പം മനസ്സിലേക്ക് പതിഞ്ഞു വരുന്ന ചില ഗാനങ്ങളുണ്ട്. റേഡിയോയിൽ നിന്നും കാസറ്റുകളിൽ നിന്നും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന ആ ഗാനങ്ങൾ. അടുക്കളയിൽ അമ്മ ഓണസദ്യ ഒരുക്കുമ്പോൾ, മുറ്റത്ത് പൂക്കളം ഒരുക്കുമ്പോൾ, വീട്ടിലെ കുട്ടികൾ ഓണക്കളികളിൽ മുഴുകുമ്പോൾ, പശ്ചാത്തലത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ ഒഴുകിയെത്തുന്ന ആ പാട്ടുകൾ. മലയാളിയുടെ ഓണക്കാല സംഗീത ഓർമ്മകളെ ഇത്രയേറെ സമ്പന്നമാക്കിയ ഒരു പേരാണ് തരംഗിണി. തരംഗിണിയുടെ ഓണപ്പാട്ടുകൾക്ക് ഒരു പ്രത്യേക മാധുര്യമുണ്ടായിരുന്നു. ഓണം എന്നാൽ മഹാബലിയുടെ വരവും പൂക്കളവും ഓണക്കോടിയും സദ്യയും മാത്രമല്ലെന്ന് ആ ഗാനങ്ങൾ നമ്മളെ ഓർപ്പിച്ചു. മുടിപ്പൂക്കൾ വാടിയാലൻ നോമനെ, എത്ര മനോഹരമായി തുടങ്ങുന്ന ഒരു ഗാനമാണ്. മുടിയിൽ ചൂടിയ പൂക്കൾ വാടുന്നത് പോലെ കാലം കടന്നു പോകുമ്പോൾ ചില കാത്തിരിപ്പുകളും ഓർമ്മകളും മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നു. ഒരു പൂവിന്റെ വാടലിൽ പോലും സ്നേഹത്തിന്റെ ഒരു കഥ കാണുന്ന മനസ്സാണ് ഈ ഗാനത്തിന്റേത്. ഓണം പൊതുവെ സന്തോഷത്തിന്റെ ആഘോഷമാണ്. പക്ഷെ ആ സന്തോഷത്തിനിടയിലും ഒരാളെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരും ഒത്തുചേരുന്ന ആഘോഷവേളയിൽ പോലും പ്രിയപ്പെട്ട ഒരാളുടെ അഭാവം മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള നിമിഷങ്ങളുടെ മൃദുലമായ ഭാവം കൂടി ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പഴയ ഓണക്കാലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. മുടിപ്പൂക്കൾ വാടിയാലൻ നോമനെ എന്ന പാട്ട്. പഴയ ഓണപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകും. ഓണം ആഘോഷിക്കുന്ന വീടുകളിലേക്ക്, മുറ്റത്ത് പൂക്കളമിടുന്ന കാലത്തേക്ക്, ഉമ്മറത്ത് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന കാലത്തേക്ക്. അങ്ങനെ ഒരു ഓണക്കാല സംഗീതോത്സവത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തിരുവോണപ്പുലരി എന്ന ആൽബത്തിൽ നിന്നും മലയാളിയുടെ പ്രിയപ്പെട്ട ഗായിക കെ ചിത്രയുടെ ശബ്ദത്തിലെത്തിയ മനോഹരമായ ഒരു ഓണപ്പാട്ട് ഊത്തങ്ങാടി കൂത്തുംപാടി. പാടിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കാഴ്ച തെളിഞ്ഞു വരില്ലേ? ഊത്തലഞ്ഞ അങ്ങാടി, ഓണത്തിന്റെ തിരക്കിൽ ഉണർന്നു നിൽക്കുന്ന ഒരു നാട്. അങ്ങാടിയിലൂടെ പോകുന്ന ആളുകൾ, കുട്ടികളുടെ കളിയും ചിരിയും, എവിടെയോ നടക്കുന്ന ആഘോഷത്തിന്റെ ശബ്ദം, ഇതാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത. ഓണത്തെ ഒരു വീടിന്റെ മുറ്റത്തേക്ക് മാത്രം കൊണ്ടുവന്നതല്ല ഈ പാട്ട്, ഒരു നാടിനെ മുഴുവൻ ഓണക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പൂത്തങ്ങാടി എത്ര മനോഹരമായ ഒരു പേരാണ്. പൂത്തുലഞ്ഞ അങ്ങാടി, പൂക്കൾ മാത്രം പൂത്തു നിൽക്കുന്നില്ല, അവിടെ സന്തോഷവും പൂക്കുന്നു, അവിടെ സൗഹൃദം പൂക്കുന്നു, അവിടെ ഓർമ്മകൾ പൂക്കുന്നു. ഒരു പക്ഷെ ഒരു തലമുറയുടെ ബാല്യം അവിടെ പൂത്തു നിൽക്കുന്നുണ്ടാകും. ഇത്തരം ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ പാട്ടിനെ മാത്രമല്ല തിരിച്ചറിയുന്നത്, നമ്മളെ തന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേൾക്കാം.

0: ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

ഓണപ്പുലരിയുടെയും പ്രകൃതിയുടെയും വസന്തം, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം ഈ പാട്ടിനെ. ഓണദിനത്തിൽ പ്രത്യേക പരിപാടിയായ ഓണത്തരങ്കിണിയിൽ കൂടെയുള്ളത് ആർജെ നിധിനാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ചിങ്ങവയൽ കിളി. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പച്ചയും മഞ്ഞയും നിറമുള്ള ഒരു വലിയ നെൽപ്പാടമാണ്. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ ആകാശവും പ്രകൃതിയിലെ മാറ്റങ്ങളും വളരെ ലളിതവും മനോഹരവുമായി ഈ പാട്ടിൽ വരച്ചു കാട്ടുന്നു. ശ്രീകുമാരൻ തമ്പി മലയാളിയുടെ നാട്ടിൻപുറത്തെ ദൃശ്യങ്ങളെയാണ് വരികളാക്കിയത്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ അവശേഷിക്കുന്ന നെൽമണികൾ പറക്കാൻ വരുന്ന കിളികളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് പാട്ട് പുരോഗമിക്കുന്നത്. ചിങ്ങവയൽ കിളി, ചിങ്ങവയൽ കിളി, ചെല്ലക്കുറുമ്പ് കാട്ടാതെ എന്ന് തുടങ്ങുന്ന വരികളിൽ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവുമുണ്ട്. ഓണപ്പൂക്കൾ ഒരുക്കാൻ പൂക്കൾ തേടുന്നതും തുമ്പപ്പൂ, മുക്കൂറ്റി എന്നിവ പൂത്തു നിൽക്കുന്നതുമായ മലയാളത്തെ നിറഞ്ഞ ദൃശ്യങ്ങൾ ഈ വരികളിൽ തെളിഞ്ഞു കാണാം. മോഹനം രാഗത്തിലാണ് രവീന്ദ്രൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിൽ ഏറ്റവും പ്രസന്നമായ, കേൾക്കുന്നവർക്ക് പെട്ടെന്ന് സന്തോഷം തരുന്ന ഒരു രാഗമാണിത്. 1992 തരങ്കിണി റിലീസ് ചെയ്ത ഈ ആൽബത്തിലെ പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്തത് പ്രശസ്ത സംഗീതജ്ഞൻ ഔസേപ്പച്ചനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ വയലിൻ ബിറ്റുകളും പുല്ലാങ്കുഴൽ നാദവും ഇന്നും മലയാളികളുടെ കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. എന്നാൽ കർണാട്ടിക് സംഗീതത്തിന്റെ ശാസ്ത്രീയ ഭംഗിയും ഒരു നാടൻപാട്ടിന്റെ ലാളിത്യവും ഇതിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. യേശുദാസിന്റെ ശബ്ദത്തിലെ വശ്യതയും ഊർജവുമാണ് ഈ പാട്ടിന്റെ ജീവൻ. ഒരു പ്രത്യേക താളത്തിൽ ചിരിച്ചുകൊണ്ട് പാടുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആലാപന ശൈലി ചിങ്ങമാസത്തിന്റെ വെയിലിന്റെ പ്രഭ പോലെ വശ്യമാണ്. ചിങ്ങവയൽ കിളി തരുന്ന ആഹ്ലാദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ശാന്തമായ കായൽ യാത്രയുടെ സുഖം, ഒപ്പം നേർത്തൊരു പ്രണയവിരഹത്തിന്റെ നോവും തരുന്ന ഗാനമാണ് തോണിക്കാരനും അവന്റെ പാട്ടും. കേരളത്തിന്റെ ജീവനാടിയായ വള്ളംകളിയും വഞ്ചിയാത്രയുമാണ് ഇതിന്റെ പശ്ചാത്തലം. ഈ പാട്ടിന്റെ വരികളിൽ വലിയൊരു തത്വചിന്തയും പ്രണയവുമുണ്ട്. കായലിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന തോണിക്കാരൻ പാടുന്ന പാട്ടാണിത്. തോണിക്കാരനും അവന്റെ പാട്ടും, തുഴയും കായൽ തരംഗങ്ങളും എന്ന് തുടങ്ങുന്ന വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു വഞ്ചിയിലിരുന്ന് യാത്ര ചെയ്യുന്ന അനുഭൂതി ഉണ്ടാകും. കായലിലെ ഓളങ്ങളും തോണിക്കാരന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും തമ്മിൽ കവി ഉപമിക്കുന്നു. ഓണക്കാലത്ത് ദൂരദേശത്തു നിന്നും എത്തുന്ന കാമുകിയെ ഓർത്തിരിക്കുന്ന ഒരു കാമുകന്റെ ഹൃദയമിടിപ്പ് ഈ വരികളിൽ വായിച്ചെടുക്കാം. തോണി തുഴയുന്ന താളത്തിലാണ് ഈ പാട്ടിന്റെ കൗണ്ടർ കട്ടുകളും ഡ്രംസ് ബീറ്റുകളും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ചെയ്ത ഇതിന്റെ ഓർക്കസ്ട്രേഷൻ എടുത്തു പറയേണ്ടതാണ്. പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന വയലിൻ നാദം കായലിലെ ഓളങ്ങളെ പോലെയാണ് അനുഭവപ്പെടുക. യേശുദാസിന്റെ സംഗീതത്തിലെ ഗാംഭീര്യവും ശാന്തതയും ഈ പാട്ടിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. വളരെ അനായാസമായി ഉയർന്ന ശ്രുതിയിലേക്കും താഴ്ന്ന ശ്രുതിയിലേക്കും അദ്ദേഹം ശബ്ദം മാറ്റുന്നത് കേൾവിക്കാരന് വലിയൊരു ആത്മീയ സുഖം നൽകും. ഒരു സാധാരണക്കാരനായ തോണിക്കാരന്റെ ഉള്ളിലെ ഭാവം പൂർണ്ണമായും യേശുദാസ് തന്റെ ശബ്ദത്തിലൂടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാട്ടുകളും പൊന്നോണത്തരങ്കിണി എന്ന ആൽബത്തെ ചരിത്ര വിജയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒരേ സമയം പ്രകൃതിയുടെ ആഘോഷവും മനുഷ്യന്റെ ആന്തരിക വികാരങ്ങളും പ്രണയവും ഒരേ ആൽബത്തിലൂടെ മലയാളികൾക്ക് സമ്മാനിക്കാൻ ഈ പ്രതിഭകൾക്ക് കഴിഞ്ഞു. ഈ രണ്ട് പാട്ടുകളും കേൾക്കാം ഓണത്തരങ്കിണിയിൽ.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ഇന്ന് നമ്മൾ പറഞ്ഞു പോയ ഓരോ പാട്ടിനും പിന്നിൽ ഒരു കാലമുണ്ട്, ഒരു ഓർമ്മയുണ്ട്. ആ പഴയ പാട്ടുകൾ കേട്ടിരുന്ന ഒരു തലമുറയുണ്ട്. നാലുമണിപ്പൂവയെ പോലുള്ള ഹൃദയത്തിൽ പതിഞ്ഞ ഗാനങ്ങൾ മുതൽ തരംഗിണിയുടെ വിവിധ ആൽബങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ പ്രണയ ഗാനങ്ങളും വിരഹ ഗാനങ്ങളും നാടൻ ഈണങ്ങളും മധുരമുള്ള മെലഡികളും എല്ലാം ഇന്ന് നമ്മുടെ യാത്രയിൽ കടന്നു വന്നു. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പുഞ്ചിരിക്കും. ചില പാട്ടുകൾ പഴയൊരു സൗഹൃദത്തെ ഉറപ്പിക്കും. ചിലത് പ്രണയകാലത്തേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകും. ഇനിയുമുണ്ട് മറന്നുപോയെന്ന് കരുതിയ ചില ഓർമ്മകളെ വീണ്ടും ഒരു ഈണത്തിലൂടെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് തരംഗിണിയിലെ പാട്ടുകൾക്ക് ഇന്നും ഇത്ര പ്രത്യേകത. കാലം മാറി, സംഗീതത്തിന്റെ രീതികൾ മാറി, കേൾക്കുന്ന ഉപകരണങ്ങൾ മാറി, പക്ഷെ ആ പാട്ടുകളുടെ മാധുര്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു കാസറ്റിൽ നിന്നും മറ്റൊരു കാസറ്റിലേക്ക്, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് തരംഗിണിയുടെ ഗാനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മൾ മൊബൈലിൽ ഒറ്റ ക്ലിക്കിൽ പാട്ടുകൾ കേൾക്കുമ്പോഴും ആ പഴയ തരംഗിണി ഗാനങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവം അതൊന്ന് വേറെ തന്നെയാണ്. ഓണത്തരംഗിണിയിൽ നമ്മൾ കേട്ട പാട്ടുകൾ നമ്മളുടെ ഒരാളുടെയെങ്കിലും പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ കേട്ട പാട്ടുകൾ ഇവിടെ അവസാനിച്ചാലും അവ സമ്മാനിച്ച ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മകളിൽ ഈണമായി, ഈണങ്ങളിൽ ഓർമ്മയായി നമ്മുടെ പ്രിയപ്പെട്ട തരംഗിണിയിൽ. നമ്മൾ കേട്ട പാട്ടുകൾ ഇവിടെ അവസാനിച്ചാലും അത് നൽകിയ ഓർമ്മകളൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ഓണത്തരംഗിണി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർജുനിതിനായിരുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നല്ല നാളുകൾ വരട്ടെ. ഒപ്പം മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു നല്ല ഉണവും. എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളോമിട്ട് വടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ പാണ്ഡ്യ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.